ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 25-ന്റെ സമതല ഭൂമികകളിലൂടെയാണ്. 1947 ജൂലൈ 25, തിരുവിതാംകൂറിലെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിന്റെ അവസാനം. സ്വാതി തിരുനാൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനെത്തിയ CP രാമസ്വാമി അയ്യരെ സഖാവ് KCS മണി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അത്രയേറെ ജനം CP ദുർഭരണത്തെ വെറുത്തുപോയിരുന്നു. 1936 മുതൽ 11 വർഷം ദിവാൻ എന്ന പേരിൽ ഭീകര സ്വേച്ഛാധിപത്യം നയിച്ച് ജനങ്ങളെ പരമാവധി ദ്രോഹിച്ച CP കൊല്ലാൻ പക്ഷേ മണിക്ക് കഴിഞ്ഞില്ല. 1978 ജൂലൈ 25, ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ ഓർഡാം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു ശിശു പിറന്നിരിക്കുന്നു. ലെസ്ലി പീറ്റർ ദമ്പതികളുടെ ആദ്യ സന്തതി. ലൂയിസ് ജോയ് ബ്രൗൺ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ കുട്ടി വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVFലൂടെ ലോകത്തിൽ ആദ്യം ജനിച്ച ശിശു, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ദൈവത്തെ വിട്ട് ഓടി അകലുകയാണ് ആധുനിക മനുഷ്യൻ. എന്നാൽ അതിനനുവദിക്കില്ലെന്ന് വാശി പിടിച്ച് മതങ്ങൾ ദൈവങ്ങളുടെ പ്ലക്കാർഡുകൾ പിടിച്ചു പുറകെയുണ്ട്. 4,300-ലധികം മതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ആളുകൾ ഒപ്പം വേണം. ആളുകളെ കൂട്ടാനുള്ള എളുപ്പവഴി ദൈവഭയം അവരിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കഴിയുമെങ്കിൽ അത് കുട്ടിക്കാലത്തെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യാൻ മാതാപിതാക്കളും സമൂഹവും ശ്രമിക്കും. മുതിർന്നാലും അറിവേറെ നേടിയാലും അത് മാഞ്ഞുപോകില്ല. ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറസ് ആക്രമണം പോലെ അത് വിട്ടുപോകാതെ കിടക്കും. മതവും ദൈവവുമില്ലാതെ ജീവിതമില്ല എന്നവസ്ഥ വരും. രണ്ടും ഒന്നു തന്നെ എന്ന് തോന്നലുണ്ടാകും. ജനിച്ചപ്പോഴേ മതം കൂടെയുണ്ടായിരുന്നു എന്ന വിശ്വാസം ദൃഢപ്പെടും. മതം വ്യക്തിത്വത്തിൽ കലരും. അതാണ് അതിന്റെ രഹസ്യ അജണ്ട. പക്ഷെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആളുകൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ആധുനിക ലോകത്ത് ബഹുഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ വിട്ട് സയൻസിന്റെ പിന്നാലെ പോവുകയാണ്. യുക്തിപൂർവം ജീവിക്കുക, ചിന്തിക്കുക എന്നതാണ് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ അന്ധമായ വിശ്വാസങ്ങളുടെ ഗുഹാമുഖങ്ങളിൽ വെളിച്ചമെന്ത് എന്നറിയാതെ ജീവിക്കുക എന്നതല്ല. കാര്യങ്ങളെ ചിലരെങ്കിലും യുക്തിപൂർവം സമീപിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന വികസനങ്ങളെല്ലാം എന്ന് മറന്നുപോകരുത്. തമ്പുരാനെ ചോദ്യം ചെയ്യാതെ ജനാധിപത്യം പുലരില്ല എന്ന് പറയുന്നത് പോലെയാണത്. ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ യുക്തിയുടെ ശരങ്ങൾ കൊണ്ട് അന്ധവിശ്വാസങ്ങൾ തകർന്നു വീഴും. ചോദ്യങ്ങൾ ഉന്നയിക്കാത്തിടത്തോളം പഴമയും ഏകാധിപത്യവും രാജവാഴ്ചയും അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കൽപ്പിക്കാൻ താങ്കളാരാ എന്ന ചോദ്യം ദൈവത്തിന്റെ മുന്നിലും രാജാവിന്റെ മുന്നിലും സാധ്യമല്ല. അതനുസരിച്ചു കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. ചോദ്യമുന്നയിച്ചാൽ ചിലപ്പോൾ കൊന്നുകളയും. ചോദ്യത്തെ വിശകലനം ചെയ്യാൻ പോലും തയ്യാറായി എന്നു വരില്ല. ആധുനിക തലമുറ അന്ധവിശ്വാസത്തിനും ഫ്യൂഡലിസത്തിനും രാജവാഴ്ചയ്ക്കും മതാധിപത്യത്തിനുമെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഭയം ഒരു പരിധിവരെ മനുഷ്യന് ആവശ്യമാണ്. നിയമത്തെ ഭയമില്ലാത്ത മനുഷ്യൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യും, വാഹനങ്ങൾ ഓടിക്കും. അത് അപകടങ്ങൾക്ക് കാരണമാകും. അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നിയമങ്ങളെ ഭയക്കണം. സമൂഹത്തെ ഭയമുണ്ടെങ്കിലേ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. ചെറിയ പ്രായത്തിൽ ഒരു വിളക്കിന്റെ തിരിനാളത്തിൽ അറിയാതെ വിരൽ സ്പർശിച്ചു പോയ കുട്ടി തീ വളരെ ഭയത്തോടെ മാത്രമേ കാണുകയുള്ളൂ. തീ കൈകാര്യം ചെയ്യേണ്ട ഇടങ്ങളിലെല്ലാം അയാൾ വളർന്നു കഴിഞ്ഞും വളരെ സൂക്ഷ്മതയുള്ള ആളായിരിക്കും. എന്നാൽ തീപ്പെട്ടിയോ ലൈറ്ററോ കാണുമ്പോൾ അയാൾ ഭയപ്പെടുവാൻ തുടങ്ങിയാൽ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിന് ഫോബിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്, അഥവാ അകാരണമായ ഭയം. ദുർഭീതി എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഫോബിയ. വസ്തുക്കളോടോ ചുറ്റുപാടുകളോടോ ഉള്ള യുക്തിരഹിതവും ശക്തവുമായ ഭീതിയാണ് ഫോബിയ. അടച്ചുമൂടിയ മുറികൾ, ലിഫ്റ്റ്, വിമാനയാത്ര, എട്ടുകാലി, പാറ്റ, പ്രാണികൾ, രോഗാണുക്കൾ, പാമ്പ്, ആൾക്കൂട്ടം, ഉയരം, ആഴം, രക്തം, മുറിവ്, തുരങ്കം, സൂചി, മൂർച്ചയുള്ള ആയുധങ്ങൾ, അഗ്നി, വെള്ളം, തുറസായ സ്ഥലം, വാഹനം ഓടിക്കുക ആദിയായ ഭയങ്ങൾ അകാരണങ്ങളായി മാറിപ്പോവാറുണ്ട്. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വർദ്ധിക്കുന്നു. ശരീരം വിയർക്കുന്നു. വിറയൽ അനുഭവപ്പെടുന്നു. മലമൂത്ര വിസർജനത്തിനുള്ള ഉത്തേജനമുണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ കൂടുതൽ സൂക്ഷ്മതയുള്ളതാകുന്നു മുതലായവ ഭയത്തിന്റെ പുറമേയുള്ള ലക്ഷണങ്ങളാണ്. താൻ സ്വയമായും മറ്റുള്ളവർ തന്നെക്കുറിച്ചും പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ള അധിക ചിന്തയിൽ നിന്ന് ആധിയുണ്ടാകും. സ്വന്തം ബലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമില്ലായ്മയാണ് ഇതിനൊരു കാരണം. അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയും കാരണമാകാം. പരീക്ഷകളെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഭയം അധികരിച്ചാൽ അത് ഫോബിയയായി മാറാം. ചിലർക്ക് പരീക്ഷ ജയിച്ചാലും അകാരണമായ ഭയമുണ്ടാകും. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുമ്പോൾ തനിക്ക് ആ സൽപ്പേര് നിലനിർത്തുവാൻ കഴിയുമോ എന്ന ഭയം. രോഗത്തെക്കുറിച്ചുള്ള ഭയം മറ്റൊരു ഫോബിയയായി മാറാം. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിലുള്ള ഭയനിർദ്ദേശങ്ങൾ അനേകർക്ക് ഭീതിദായകമായി ഭവിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ രോഗലക്ഷണങ്ങൾ ആവർത്തിച്ചറിയുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തനിക്കുണ്ടല്ലോ, അതിനാൽ എനിക്ക് കൊറോണയാണ് എന്ന് സ്വയം ചിന്തിച്ച് ഭയപ്പെടുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ 28 ദിവസം ഐസൊലേഷൻ റൂമിൽ ക്വാറന്റൈനിൽ കഴിയുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുകയും ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയും ഭക്ഷണത്തോട് അരുചി ഉണ്ടാവുകയും ചെയ്യുന്നവരുണ്ട്. ഇവർ രോഗം ക്ഷണിച്ചു വരുത്തുക കൂടിയാണ് എന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഭാരതത്തിന്റെ പുരാതന ഭിഷഗ്വരനായ ചരകൻ രോഗം എങ്ങനെയുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രജ്ഞാപരാജ് എന്നാണ്. സഹജമായ ആന്തരിക അവബോധത്തെ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ നാം രോഗാതുരരാകുന്നു. മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മനസ്സ് രോഗാതുരമാകുന്നതുപോലെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സഹജ അവബോധവും സാങ്കേതിക അറിവുകളും നിഷേധിക്കുമ്പോൾ രോഗം വന്നു ഭവിക്കുന്നു. അതുകൊണ്ട് ഈ കാലത്ത് ആവശ്യമായിരിക്കുന്നത് രോഗത്തെക്കുറിച്ചുള്ള ആരോഗ്യപരമായ ബോധമാണ്. ഭയമല്ല ആവശ്യം, ജാഗ്രതയാണ് എന്ന് ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും ഭയം പലരുടെയും ഉറക്കം കെടുത്തുന്നു എന്നതാണ് വാസ്തവം. അകാരണമായ ഭയത്തെ കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നാമത്, സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തവും ലളിതവുമായ ധാരണ ആർജിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഊതി വീർപ്പിച്ച വാർത്തകളും അലങ്കാര പ്രയോഗങ്ങളിൽ അടിസ്ഥാനപ്പെട്ട വിശേഷണങ്ങളും ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കുക. രോഗത്തെക്കുറിച്ചുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടത്താതെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് ലളിതമായ അവബോധം നിലനിർത്തുക. അതോടൊപ്പം ആവശ്യമായ ജാഗ്രത പാലിക്കുക. ഭയം ജനിപ്പിക്കുന്ന വാർത്തകൾ ആവർത്തിച്ച് കേൾക്കാതിരിക്കുക. ആവർത്തിച്ചുള്ള മരണ വാർത്തകളും മരണസംഖ്യയിലുള്ള വർധനവും പ്രതിലോമ ചിന്തകളിലേക്ക് അഥവാ നെഗറ്റീവ് തോട്ട്സിലേക്ക് നമ്മെ നയിക്കും. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. ധ്യാനം, യോഗ, പ്രാർത്ഥന, റിലാക്സേഷൻ തെറാപ്പി മുതലായവ പരിശീലിക്കുക. നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ സാധാരണഗതിയിലാക്കുവാനും മനസ്സ് സ്വച്ഛമാക്കുവാനും ഇവ സഹായിക്കും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിനെയും ശരീരത്തെയും പോസിറ്റീവാക്കുക. രോഗത്തെയും പ്രതിസന്ധികളെയും ലോകം അതിജീവിക്കുന്നതിന്റെ ചിത്രങ്ങൾ വരയ്ക്കുക. അതിജീവനത്തിന്റെ കഥകളും കവിതകളും രചിക്കുക. കരകൌശല വസ്തുക്കൾ നിർമ്മിക്കുക. സംഗീത മാധ്യമ സൃഷ്ടികൾ സാധ്യമാക്കുക തുടങ്ങിയ ക്രിയാത്മക വഴികൾ ഈ കാലത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. ഭീതി ഉളവാക്കുന്ന അവസ്ഥകളോടുള്ള സംവേദനക്ഷമത കുറയ്ക്കുകയാണ് മറ്റൊരു മാർഗം. ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് ഇതിന് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. രോഗലക്ഷണങ്ങളോടുള്ള തൊട്ടാവാടി പ്രകൃതം കുറയ്ക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഭയത്തെ അതിന്റെ സർവ അടവുകളോടെയും മാറി നിന്ന് വീക്ഷിക്കുകയാണ് മറ്റൊരു സമ്പ്രദായം. എക്സ്റ്റേണലൈസേഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഭയത്തെ മറ്റൊരു വ്യക്തിയായി കണ്ട് ശാരീരിക അകലം പാലിക്കുകയും അടുത്തു വന്നാൽ നേരിടുവാൻ സോപ്പ് ലായനി തയ്യാറാക്കി വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മഹാമാരി ഭാഷയിൽ ഇതിന്റെ അർത്ഥം. അടച്ചിട്ട മുറിക്കുള്ളിലെ അസ്വസ്ഥത അകാരണമായ ഭയമായി മാറാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുവർത്തിക്കാം. സാമൂഹ്യ ഇടങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഭയത്തോട് അകലം പാലിച്ച് സുരക്ഷിതരാകാം. പരിസരബോധത്തോടെ മാനസിക ശുചിത്വം പാലിക്കാം. അകാരണമായ ഭയം എന്ന വൈറസ് പരിപൂർണമായി ഓടിപ്പോകുവാൻ നമ്മുടെ മാനസികാരോഗ്യം മെച്ചമായി നിലനിർത്താം.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

നീല ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് ആണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതു സേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303.3 ലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ടപ്പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റ സ്വകാര്യതാ നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവ്, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിൽ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജെൻഡു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ജുറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മനാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മ

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പാട്ട് പ്രസ്ഥാനത്തെ കുറിച്ച് കേൾക്കാം. കനകാസഭ തലത്തിൽ ഇന്ന് വാഴുന്ന നമ്മുടെ മലയാളം, ശ്രേഷ്ഠ മലയാളം. മലയാളത്തിൽ സാഹിത്യ പ്രസ്ഥാനമായി ആദ്യം ആരംഭിച്ചത് പാട്ട് പ്രസ്ഥാനമാണ്. മലയാള ഭാഷയുടെ ആധുനികതയ്ക്ക് മുമ്പുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് പാട്ട് പ്രസ്ഥാനം. പാട്ടുകൃതികളോടൊപ്പം മണിപ്രവാളവും ഉണ്ടായിരുന്നു. ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം, തമിഴും സംസ്കൃതവും ഇടകലർന്ന സാഹിത്യരൂപം. എന്നാൽ മണിപ്രവാളത്തെക്കാൾ ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം പാട്ടിനുണ്ടായിരുന്നു. യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട രാമചരിതമാണ് ഇന്ന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും പഴയ പാട്ടുകൃതി. തമിഴ് അക്ഷരമാലയായിരുന്നു ഇതിന്റെ രചനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. ദ്രാവിഡ വൃത്തങ്ങളായിരുന്നു പാട്ടുകൃതികളിൽ ഉപയോഗിച്ചിരുന്നത്. പാട്ടിന് ലക്ഷണം പറഞ്ഞിരിക്കുന്ന ലീലാതിലകം എന്ന കൃതിയിലാണ്. ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പുതിയ കുട്ടികൾ ചോദിക്കും. എന്തൊക്കെ ഘടകങ്ങൾ ചേർന്നാലാണ് ഒരു രീതി ആവിർഭവിക്കുന്നതെന്ന് പറയുന്നതിനെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. പാട്ട് പാട്ടാകണമെങ്കിൽ ചില ഘടകങ്ങൾ ആവശ്യമാണ്. തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉണ്ടാവണം. 12 സ്വരാക്ഷരങ്ങളും 18 വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്നതാണ് ദ്രാവിഡ അക്ഷരങ്ങൾ. പാട്ടിൽ എതുക, മോന എന്നീ പ്രാസങ്ങൾ ഉണ്ടാവണം. എല്ലാ വരികളിലും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരണം എന്നതാണ് എതുക. ദ്വിതീയാക്ഷര പ്രാസം തന്നെയാണ് എതുക. ഇരണ്ടാമത് എഴുത്തൊന്റിയാവത് യതുകൈ എന്ന് എതുകയ്ക്ക് ലക്ഷണം. പാട്ടിനുണ്ടാവേണ്ടതായ മറ്റൊരു ലക്ഷണമാണ് മോന. പൂർവോത്തര പ്രാസത്തെയാണ് മോന എന്ന് പറയുന്നത്. മുറിവെഴുത്തെൻറ് മുടിവത് മോനെ, ഇതെല്ലാം ചേർത്ത് ലീലാതിലകം പാട്ടിന് ലക്ഷണം പറയുന്നത് ഇങ്ങനെയാണ്. ദ്രമിഡ സംഘതാക്ഷര നിബന്ധം എതുക മോന വൃത്തവിശേഷണയുക്തം പാട്ട്. അത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട്. ഈ ലക്ഷണങ്ങൾ പ്രകാരം രചിച്ചിട്ടുള്ള ഒരൊന്നാന്തരം പാട്ടുകൃതിയാണ് രാമചരിതം. ചീരാമൻ എന്നയാളാണ് രാമചരിതം എഴുതിയതെന്ന് കരുതപ്പെടുന്നു. കാനനങ്ങളിലരൻ കളിറുമായി കരിണിയായി കാർന്നിടും കണ്ണുമേ വിളയാടി നടൻഡാനനം വടിവായ വതരിത്താതിയെ എന്നു തുടങ്ങി എതുകയിലൂടെയും മോനയിലൂടെയും ദ്രാവിഡ വൃത്തങ്ങളിലൂടെയും ഒഴുകിപ്പരക്കുന്ന രാമചരിതം. പാട്ട് പ്രസ്ഥാനത്തിൽ വരുന്ന മറ്റ് പ്രധാന കൃതികളാണ് കണ്ണശക്കൃതികൾ. നിരണം കവികൾ എന്നുകൂടി പേരുണ്ടായിരുന്ന മാധവപ്പണിക്കർ, രാമപ്പണിക്കർ, ശങ്കരപ്പണിക്കർ എന്നിവരുടെ കൃതികളെയാണ് കണ്ണശക്കൃതികൾ എന്ന് പറയുന്നത്. ഇതിലേറ്റവും മുഖ്യം കണ്ണശരാമായണമാണ്. രാമപ്പണിക്കരാണ് കണ്ണശരാമായണം എഴുതിയതെന്ന് കരുതപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീടായിരുന്നു കണ്ണശന്മാരുടെ ആസ്ഥാനം. ഭഗവത്ഗീതയുടെ ആദ്യ പരിഭാഷ മലയാളത്തിലായിരുന്നു മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീത. 14 നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ഇത് രചിക്കപ്പെട്ടതെന്ന് കണക്കാക്കുന്നു. ഉരചേർന്ന അമരാവതി സമവായേയുറ്റന ചെൽവമെഴും മലയക്കീഴ് തിരുമാതിൻ വല്ലഭനരുളാലെ തെളിവുടു മാധവൻ അഹിമിടൻ കളവാൻ. സാക്ഷാൽ വേദവ്യാസൻ ചൊല്ലിയത് ആദരവോടെ മാധവൻ ചൊല്ലുന്നു എന്നർത്ഥം. തിരുവല്ലായിലെ നിരണത്തുനിന്ന് മലയിൻ കീഴെത്തി ക്ഷേത്രഭരണ കാര്യങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു മാധവകവി എന്ന് ചരിത്രം. ഭാഷാ ഭഗവത്ഗീതയിൽ കാണുന്ന വൃത്തവും ഭാഷയും പരമാത്മവന്ദനവും രാമകൃതികളിലും ശങ്കരകൃതികളിലും കാണാം. സമാനമായ രചനാരീതി. നിരണം കവികളിൽ ഏറ്റവും പ്രശസ്തി രാമപ്പണിക്കർക്കാണ്. അത്രയേറെ ജനകീയമായ രാമകഥ പാടിയതുകൊണ്ടുകൂടിയാവാം ആ പ്രശസ്തി ലഭിച്ചത്. രാമായണം കൂടാതെ ഭാഗവതവും ശിവരാത്രി മഹാത്മ്യവും കൂടി രാമപ്പണിക്കരുടേതായുണ്ട്. നരപാലകർ ചിലരതിന് വിറച്ചാർ, നലമുടു ജാനകി സന്തോഷിച്ചാൽ, അരവാദികൾ ഭയമിടും ഇടിധ്വനിയാൽ മൈലാനന്തിപ്പതുപോലെ എന്ന് രാമപ്പണിക്കർ പറയുമ്പോൾ, നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോൽ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ എന്ന് എഴുത്തച്ഛൻ പറയുന്നു. 15 നൂറ്റാണ്ടിലെ കണ്ണശനിൽ നിന്ന് 16 നൂറ്റാണ്ടിലെ എഴുത്തച്ഛനിലെത്തുമ്പോഴുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റം ഇവിടെ ശ്രദ്ധേയമാണ്. ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള വെള്ളാങ്ങല്ലൂരാണ് ശങ്കരപ്പണിക്കരുടെ സ്വദേശം. അവിടെ നിന്ന് സമ്പന്നമായ തിരുവല്ല ഗ്രാമത്തിലേക്ക് കുടിയേറ്റം നടന്നതായി തിരുവൈരാണിക്കുളം ശിലാരേഖകളിൽ കാണുന്നു. അക്കൂട്ടത്തിൽ നിരണത്തെ കാവ്യപാരമ്പര്യം സ്വീകരിക്കുകയായിരുന്നു ശങ്കരപ്പണിക്കർ. ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ കഥയും മഹാഭാരത കഥയും സംക്ഷേപിച്ച് ചേർത്തതാണ് ഭാരതമാല. നിരണത്തിന് ദീപമായ കരുണേശന്റെ പേര് കണ്ണശൻ എന്ന് രൂപാന്തരപ്പെടുകയും അത് കൃതികൾക്ക് അടയാളമാവുകയും ചെയ്തു. എന്നാൽ പണിക്കർ എന്ന സ്ഥാനം എങ്ങനെ നിലവിൽ വന്നു എന്നതിന് ചരിത്രരേഖകളൊന്നും നിലവിലില്ല.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്, മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ, പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും. ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും. മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ. പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചന്തു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്, ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
1: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മിയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂരിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഇസ് ബീങ് റീഷേപ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ്. യൂണിവേഴ്സിറ്റീസ് ലൈക് ദീസ് has even greater responsibility to ensure that knowledge is guided by wisdom, ethics and compass.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലേ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരീക്കെ സേ ഭാരത് മേ ഡെവലപ് കർണേ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ഭി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഹൈ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരീക്കെ സേ സോച്ചനാ.
0: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18-ന് 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
2: तक इंडस वाटर ट्रीटी की बात है, सिंधु जल संधि की समझौते की बात है, इस पर हमारा पक्ष साफ है और हम लोगों ने समय समय पर आपको याद भी दिलाया है कि भारत का ये मानना है कि ये सिंधु जल संधि तब तक स्थगित रहेगा जब तक पाकिस्तान सीमा पार आतंकवाद को अपना समर्थन देना बंद नहीं करेगा.
0: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ 1963 മുതൽ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് ധൻസുകുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ചുണ്ണാമ്പ് വാങ്ങാൻ പോയ കുട്ടി കടയിൽ ചെന്നപ്പോ അവിടെ നല്ല തിരക്ക്. കടയുടെ സമീപം നിന്നുകൊണ്ട് കുട്ടി അവിടെ മുഴുവൻ നോക്കി. ഓരോരോ സാധനങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നവയുണ്ട്, ചാക്കിൽ നിറച്ചു വച്ചിരിക്കുന്നവയുണ്ട്. നോക്കി നോക്കി അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് ഒരാൾ കാൽ കിലോ പിണ്ണാക്ക് ചോദിക്കുന്നു. കടക്കാരൻ ചാക്കിൽ നിന്ന് തേങ്ങാ പിണ്ണാക്കെടുത്ത് പാത്രത്തിലിട്ട് തൂക്കി നോക്കി. നല്ല ശുദ്ധമായ തേങ്ങാ പിണ്ണാക്ക്. അത് കണ്ട് കുട്ടിക്ക് കൊതി തോന്നി. തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയും ചെയ്തു. കടക്കാരൻ മറ്റുള്ളവർക്കൊക്കെ സാധനം എടുത്തു കൊടുത്തിട്ട് പെട്ടെന്ന് കുട്ടിയോട് ചോദിച്ചു, ഇവിടെ എന്താ വേണ്ടത്? ഒന്ന് ഞെട്ടി അവൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്കോ, എനിക്ക് പിണ്ണാമ്പ് വേണം. കടക്കാരൻ ചോദിച്ചു, പിണ്ണാമ്പോ? കുട്ടി പറഞ്ഞു, അല്ല, ചുണ്ണാക്ക്. അടുത്തു നിന്നവർ ചിരിച്ചു. കുട്ടിക്കാണെങ്കിൽ എത്ര ആലോചിച്ചിട്ടും താൻ എന്താണ് വാങ്ങാൻ വന്നതെന്ന് പറയാനും ആവുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ലേ? ഒരു വട്ടമല്ല, പലവട്ടം. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പെട്രോൾ പമ്പിൽ വെച്ചുണ്ടായ ഒരു ചെറിയ സംഭവത്തെ തുടർന്ന് ഡിവോഴ്സിന്റെ വക്കിലെത്തിയ ദമ്പതികളെ എനിക്കറിയാം. പെട്രോൾ അടിച്ച് വണ്ടി മെല്ലെ മുന്നോട്ടെടുത്തപ്പോഴാണ് സ്കൂളിൽ ഒപ്പം പഠിച്ച സന്ധ്യ അയാൾ കാണുന്നത്. ഭാര്യ സരിത ഒരൽപ്പം സംശയാലു ആയതുകൊണ്ട് അവിടെ നിർത്തി സന്ധ്യയോട് സംസാരിക്കാൻ അയാൾ തുനിഞ്ഞില്ല. വണ്ടി റോഡിലേക്ക് ഇറങ്ങിയപ്പോ സാധാരണ എന്ന പോലെ ഭാര്യയോട് ചോദിച്ചു, സന്ധ്യ, നമ്മൾ എപ്പോഴാണ് അവിടെ ചെല്ലാന്ന് പറഞ്ഞത്? സരിതേ എന്ന് വിളിക്കേണ്ടിടത്ത് സന്ധ്യേ എന്നായിപ്പോയി. അതേ ചൊല്ലിയുണ്ടായ കലഹം കൗൺസിലിംഗിലെത്തിയാണ് ശാന്തമായത്. അയാൾ കൗൺസിലിംഗിനിടെ പറഞ്ഞത്, അന്നത്തെ ആ ദിവസം സന്ധ്യ എന്നല്ലാതെ സരിത എന്ന വാക്കുപോലും അയാൾക്ക് ഓർമ്മയിൽ വന്നില്ല എന്നാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഭാര്യയുടെ പേര് മറന്നു പോകുമോ എന്നൊരു സംശയവും അയാൾ ഉന്നയിച്ചു. ഒരു സ്വാഗത പ്രസംഗം നടക്കുകയാണ്. പ്രസംഗം കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നു. വേദിയിലിരിക്കുന്നത് വെള്ളായണി എന്ന സ്ഥലപ്പേരോടുകൂടിയ ഒരു അതിഥിയാണ്. സ്വാഗതം പറയാൻ വേദിയിലേക്ക് വരുന്നതിന് മുൻപ് പുള്ളിയോട് സംഘാടകരിൽ ഒരാൾ കളിയായി ചോദിച്ചിരുന്നു, ഇതാണോ വെള്ളായണി പരമു എന്ന്. അത് കേട്ട് ചിരിച്ചിട്ടാണ് സ്വാഗതം പറയാനെത്തിയത്. പരിപാടിയെക്കുറിച്ചൊക്കെ ഉച്ചസ്തരം സംസാരിച്ച് സ്വാഗതം പറയാൻ തുടങ്ങി. നമ്മുടെ മുഖ്യ അതിഥി, ഉദ്ഘാടകൻ, എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ഇത്രയും തിരക്കുണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ വെള്ളായണി പരമുവിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സദസ്സിളകി. അതിഥി വേദിയിൽ നിന്നിറങ്ങി ഓടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും സംഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? ഒരു വട്ടമെങ്കിലും ഒരു നാക്കുളുക്കി അബദ്ധം പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? സർവ്വസാധാരണമായി ഇങ്ങനെ നാക്കുളുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കും അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം?

വർത്തമാനത്തിലോ പ്രവൃത്തിയിലോ ഓർമ്മയിലോ ഉണ്ടാകുന്ന ഇത്തരം മിസ്റ്റേക്കുകളെ പാരാപ്രാക്സിസ് എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് സായിപ്പ് പറയുന്നത് തന്നെയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ നാവുളുക്കൽ അല്ലെങ്കിൽ നാവ് പിഴയ്ക്കൽ. പറയാൻ ഉദ്ദേശിച്ചതല്ല, മനസ്സിലുണ്ടായിരുന്ന മറ്റെന്തോ ഒന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ. വലിയ അപകടങ്ങൾ ഉണ്ടാക്കി വെച്ച അനുഭവങ്ങളും ഉണ്ട്. മനസ്സിൽ ആലോചിക്കുന്ന തെറിയായിരിക്കും ചിലപ്പോൾ ബഹുമാന്യരുടെ മുന്നിൽ വെച്ച് പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തായിരിക്കും സ്ഥിതി എന്നത്? നാണം കെട്ടു പോകുമെന്ന് മാത്രമോ? ആകെ തീർന്നു പോകില്ലേ? അങ്ങനെയൊക്കെ പെട്ടുപോയ എത്രയെത്ര പേരുണ്ട് എന്നറിയാമോ? സസ്പെൻഷൻ വാങ്ങിയവർ വരെയുണ്ട്. പിന്നെ തിരുത്താൻ കഴിയാത്ത വിധം, തിരുത്താൻ ശ്രമിച്ചാലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം പെട്ടുപോയവർ. ശരി സാർ എന്ന് പറയേണ്ടിടത്ത് ശരിയടാ പട്ടി എന്ന് പറഞ്ഞുപോയ പ്യൂൺ സസ്പെൻഷൻ ആകാതിരിക്കാൻ പെട്ട പാട് അയാൾക്കറിയാം. ഓഫീസറുടെ മുന്നിൽ പോകുന്നതിന് മുൻപ് വരാന്തയിൽ ഉറങ്ങിക്കിടന്ന പട്ടിയോട് പോടാ, ഇവിടെയാണോ വന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ച കുറ്റമേ ആ പാവം ചെയ്തുള്ളൂ. അതിനിടയിലാണ് ഓഫീസർ വിളിച്ചതും ശരി സാർ എന്ന് പറയേണ്ടിടത്ത് വരാന്തയിൽ കിടന്ന പട്ടി കയറി വന്നതുമൊക്കെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മൊബൈലിൽ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് പോലെയാണ്. ടൈപ്പ് ചെയ്യുന്നതൊന്ന്, സെൻഡ് ആവുന്നതൊന്ന്. അതുണ്ടാക്കുന്ന പുകിലുകളും നിസാരമല്ല. കരുതിയതൊന്ന്, പറഞ്ഞതോ മറ്റൊന്ന്, മനസ്സിങ്ങനെ മേവുന്നതിൽ പൊരുളെന്തെന്നറിയാതുഴലുന്നു ഞാൻ. അതിനു മുമ്പേ മിഴികളെന്തിങ്ങനെ അടഞ്ഞു പോവാൻ എന്ന് കുംഭകർണൻ. ഇന്ദ്രാത്വം ചോദിക്കുന്നതിന് പകരം നാവുളുക്കി നിദ്രാത്വം ചോദിച്ചുപോയ പാവം കഥാപാത്രം.

ഈ നാവുളുക്കൽ അഥവാ പാരാപ്രാക്സിസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സൈക്കോ അനാലിസിസ് എന്ന സിദ്ധാന്തം രൂപീകരിച്ച ആളാണ്. അതിൻ പ്രകാരം ഈ നാവുളുക്കലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം അബോധ മനസ്സിന്റെ വ്യാപാരമാണ് എന്നാണ്. അബോധാത്മകമായ ആഗ്രഹങ്ങളും തീവ്രമായി ഉള്ളിൽ കിടക്കുന്ന അഭിലാഷങ്ങളും ബോധപൂർവമായ ഒന്നിൽ ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ നാവ് സ്ലിപ്പാകുന്നതെന്നാണ് ഫ്രോയിഡിന്റെ നിഗമനം. അതുകൊണ്ടുതന്നെ ഇതിന് പൊതുവായി അറിയപ്പെടുന്നത് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്നാണ്. വളരെ വ്യാപകമായി ഇന്ന് ഉപയോഗിച്ചു വരുന്ന വാക്കാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ബോധ ഉപബോധ അപബോധ സങ്കല്പങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണിത്. അതുകൊണ്ടുതന്നെ അബോധാത്മകം ഉപബോധാത്മകം എന്നീ സങ്കല്പങ്ങൾക്ക് വലിയ പ്രസക്തി വരുന്നില്ല. കണ്ടതായ ഒരു കാര്യം വിഷ്വൽ കോർട്ടെക്സിൽ രജിസ്റ്റർ ചെയ്ത് ചാനലൈസ് ചെയ്യുന്നതിൽ വരുന്ന ഒരു ധാരണാ പിശകായി മാത്രം ഈ സ്ലിപ്പിനെ കണ്ടാൽ മതി. അതിനപ്പുറം ദശാബ്ദങ്ങൾക്ക് മുൻപ് അനുഭവിച്ചതോ ആഗ്രഹിച്ചതോ ആയ ഒരു കാര്യത്തിന്റെ പ്രതിഫലനമാണ് പാരാപ്രാക്സിസ് അഥവാ നാവുളുക്കൽ എന്ന് കരുതേണ്ടതില്ല. തലച്ചോർ അങ്ങനെ എന്തെല്ലാം കളികൾ കളിക്കുന്നു, ഒരു നിശ്ചയവുമില്ല ഒന്നിനും. വരുമോരോ ദശ വന്ന പോലെ പോവും എന്ന കവിവാക്യം എത്ര ശരിയാണെന്ന് ഓർത്തു നോക്കൂ. പഴമക്കാർ പറയുന്നതുപോലെ ഒന്നും നമ്മുടെ കയ്യിലല്ല. തലച്ചോറിന്റെ ഇത്തരം വ്യാപാരങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെയല്ല എന്നും ബാഹ്യശക്തികളാണ് വിധാതാക്കൾ എന്നുമൊക്കെയുള്ള നിഗമനങ്ങളിൽ പണ്ടുള്ളവർ എത്തിയത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ തന്നെയാണ് നമ്മുടെ ആധാരം, അനുഭവം, അടിസ്ഥാനം. തലച്ചോറിന്റെ രാസവിലാസ വ്യാപാരത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. ഇപ്പോ നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യൻ ഉദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: സുരക്ഷിതത്വം എന്ന വാക്കിന് ഒരു നിർവചനം പറഞ്ഞു തരട്ടെ. തനിക്ക് നേരിടുന്നത് എന്തു തന്നെയായാലും അതിനെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ ഒരാൾക്ക് സുരക്ഷിതനായിരിക്കാൻ കഴിയില്ല. ശരിയല്ലേ? ഓർത്തു നോക്കൂ, ജീവിതത്തിൽ എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കുമെന്ന് കരുതരുത്. എന്തും സംഭവിക്കാം, ഏത് പ്രതിസന്ധിയും ഉണ്ടാകാം. പരിഹരിക്കാനും ചെറുത്തു നിൽക്കാനും കഴിഞ്ഞില്ലെങ്കിൽ സുരക്ഷിതമല്ലാതെ പോകും, ഭയപ്പാടുണ്ടാകും. ഒരിക്കൽ ഒറ്റത്തവണ ഭയത്തെ മറികടക്കാനായാൽ പിന്നെ ഭയമുണ്ടാവില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്നറിയുമോ? നേരിടുക എന്നതാണ് പ്രധാനം. നേർക്കുനേരെ നിന്ന് നേരിടുക എന്നതാണ് കാര്യം. അല്ലാതെ ഒളിച്ചോടിയിട്ട് എന്ത് കാര്യം? ചിലരെയെങ്കിലും കണ്ടിട്ടില്ലേ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ആത്മഹത്യക്കൊരുങ്ങുന്നത്? ഒരു വട്ടം കാര്യമായി ചിന്തിച്ച് എന്ത് പ്രശ്നമായാലും നേരിടാൻ ഉറച്ചു എങ്കിൽ അതിനൊന്നും തയ്യാറാകില്ല. പഴയ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലെന്ന്? വളരെ സത്യമായ കാര്യമാണ്. എല്ലാം വരും, സന്തോഷവും വരും, സങ്കടങ്ങളും വരും, പ്രതിസന്ധികളും. എല്ലാം സ്വീകരിക്കുക. ചിരിക്കേണ്ടിടത്ത് ചിരിക്കുക. കരയേണ്ടതായി വന്നാൽ കരഞ്ഞല്ലേ പറ്റൂ. സന്തോഷം കൊണ്ടും കരയാം, സങ്കടം കൊണ്ടും കരയാം. എല്ലാം ചേർന്നതാണ് ജീവിതം. ഒളിച്ചോടിയിട്ട് ഒരു കാര്യവുമില്ല. ചെറിയ ചെറിയ ഒളിച്ചോട്ടങ്ങൾ പോലും അരക്ഷിതാവസ്ഥയാണ്, സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നേരിടുന്നത് എന്തായാലും അതിനെ ചെറുത്തു നിൽക്കാൻ കഴിയണം. അതാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഐശ്വര്യത്തെയും ആരോഗ്യത്തെയും മാത്രമേ നമുക്ക് നേരിടാൻ കഴിയൂ എന്ന് വന്നാൽ അത് നമ്മുടെ ദൗർബല്യത്തെയാണ് വിളിച്ചോതുന്നത്. ചിലരെ കണ്ടിട്ടില്ലേ സന്തോഷമാണെങ്കിൽ നല്ല മൂഡാണ്, അതല്ല ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വലിയ ടെൻഷനാണ്. എല്ലാം ആഗ്രഹിച്ചതുപോലെ നടക്കുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ജീവിതത്തിൽ അത് ആരുടെ ജീവിതമായാലും ശരി തന്നെ, അത് സാധ്യമല്ല. ദാരിദ്ര്യവും രോഗങ്ങളും വിഷമതകളും കടങ്ങളും എല്ലാം ഉണ്ടാകും. നേരിടുക എന്നത് തന്നെയാണ് കാര്യം. അഗാധമായ കൊക്കുകളും കുടുംബളവുകളുമുള്ള ഹൈറേഞ്ചിലെ റോഡുകളിലൂടെ ഓടിച്ചു പോകുന്ന ബസ് പോലെ ജീവിതത്തെ കരുതിയാൽ മതി, മുന്നോട്ട് പോയേ തീരൂ. അതിന് പ്രതിസന്ധികൾ മറികടക്കേണ്ടതായി വരും.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി, അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി, അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ അടുത്തതായി നീല പത്മനാഭന്റെ കഥ വിരലുകൾ. കിടപ്പുമുറി കഥകൾ അടയ്ക്കപ്പെട്ടു. വിടയിൽ കേട്ട ചിരിയും ബഹളവും ഒക്കെ അടങ്ങി. അലങ്കരിക്കപ്പെട്ടിരുന്ന മുറിക്കകത്ത് മങ്ങിയ നീല ബൾബിന്റെ വെളിച്ചം. ഇനിയും വിട്ടുമാറാത്ത നാണത്തോടെ ചിത്ര. കട്ടിലിൽ അല്പം ചാരിയിരിക്കുന്ന അദ്ദേഹം. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനിന്റെ ചെറിയ ഇരമ്പൽ മാത്രം. ഊരി വച്ചിരുന്ന വാച്ചെടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നേരം വെളുക്കാൻ ഇനി 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിരിക്കട്ടെ, ഈ നേരമായിട്ടും ഞാൻ മാത്രം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താൻ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞുകൂടെ? എത്രയെത്രയോ കാര്യങ്ങൾ ഒന്നിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ വെമ്പുന്ന മനസ്സ്. എന്നിട്ടും അദ്ദേഹം വലതും വിചാരിക്കുമോ എന്ന് പേടിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ അദ്ദേഹം ഒന്ന് പ്രകോപിപ്പിക്കുകയാണോ? തലയുയർത്തി അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് ഒന്നും പറയാതെ വീണ്ടും മൗനമായപ്പോൾ അല്പം കുറുമ്പോടെ അദ്ദേഹം ചോദിച്ചു, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, അങ്ങോട്ട് കയറി ഒന്നും പറഞ്ഞു കളയരുതെന്ന്.

ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? അല്ലെന്ന് തലയാട്ടിയപ്പോൾ പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നേ എന്ന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഒരു ക്ഷണം മനസ്സിനകത്ത് മുക്കളിയിട്ടു. ഇദ്ദേഹത്തിന്റെ അടുക്കൽ ആദ്യം എന്താ പറയേണ്ടത്? തന്നെ കേട്ടാൻ ഇദ്ദേഹം സമ്മതിച്ചതായി അറിഞ്ഞ നേരം മുതൽ ഉത്തരം കിട്ടാത്ത കടങ്കഥ പോലെ തന്റെ മനസ്സിനകത്ത് കിടന്ന് പിടച്ചുകൊണ്ടിരുന്ന കാര്യത്തെ തന്നെ പറഞ്ഞാലോ? പതിവ് പോലെ പൊരുത്തം നോക്കാനായി ജാതകം വാങ്ങിച്ചു നോക്കുക, പയ്യന്റെ വീട്ടുകാർക്ക് തന്റെ ജാതകം കൊടുക്കുക, പെണ്ണ് കാണുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും ശരിയായില്ല. എല്ലാ ചെറുക്കന്മാർക്കും പെണ്ണ് തങ്കം പോലെ നല്ല വെളുത്തിരിക്കണം, രവിവർമ്മ ചിത്രം പോലെ കാണാൻ പരമസുന്ദരിയായിരിക്കണം. ഇവയൊന്നുമില്ലെങ്കിൽ ശരി കിട്ടിയേക്കാം എന്ന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ കൈനിറയെ ലക്ഷങ്ങൾ സ്ത്രീധനം, അതുമില്ലെങ്കിൽ കണിശമായ മാസശമ്പളം കിട്ടുന്ന ജോലി, ഇവയൊന്നുമില്ലാത്ത തന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? സ്വന്തമായൊരു ഫോട്ടോ സ്റ്റുഡിയോ നടത്തുകയാണ്, സമ്പാദ്യത്തിന് കുറവൊന്നുമില്ല, കാണാനും ആള് മോശമല്ല എന്നൊക്കെ അറിഞ്ഞപ്പോ ഈ ബന്ധം എവിടെ നടക്കാൻ? ഒരു വിശ്വാസക്കുറവ്, വലിയ പ്രതീക്ഷയില്ലായിരുന്നു. എന്താ വലിയ ആലോചന? ധൈര്യമായി ചോദിക്കൂ, ഏതായിരുന്നാലും സാരമില്ല. തന്റെ കൈപിടിച്ചുകൊണ്ട് നിർബന്ധിച്ചു. അദ്ദേഹത്തെ തലനിവർന്നു നോക്കി. വീണ്ടും നെഞ്ചിനകത്തൊരു ആർദ്രത. സ്ത്രീധനമൊന്നും ചോദിക്കാൻ പോകണ്ട, എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അവരുടെ കുട്ടിക്ക് അവരെ കൊണ്ടാവുന്നത് ചെയ്തോട്ടെ. ഇങ്ങനെ പറയണമെങ്കിൽ കുറെ നേരം തന്റെ കണ്ണുകളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, താൻ എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം, സാരമില്ല, നീ വാ തുറന്ന് ചോദിക്കണ്ട. നിന്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും അന്ന് തൊട്ടേ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തന്നെ ഉത്തരം പറഞ്ഞേക്കാം. ആശ്വാസമായി. അദ്ദേഹം പറയാൻ പോകുന്നതിനെ കേൾക്കാൻ ചെവി കോർപ്പിച്ചു. അല്പനേരം എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന തന്റെ വലത് കൈയിലെ വിരലുകളെ പെട്ടെന്ന് കണ്ണുകളിൽ ഒറ്റി ഒന്ന് ചുംബിച്ചിട്ട്, ഈ മെല്ലിച്ച നീണ്ട വിരലുകളാണ് കാരണം എന്ന് പറഞ്ഞു.

0: വരുന്നല്ലേ, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൊണ്ട് കൊടുത്ത ഇപ്പോഴും ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: എന്താണ് സാർ ഇത്? പീതാംബരനെ പോലെ ക്രിമിനലിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ വരവ്, ഇതെന്ത് ന്യായമാണ്?
5: പ്രതിയുടെ മൊഴി തള്ളിക്കളയാനാവുന്നത് ചേട്ടാ, നെയിം സേക്കിനെങ്കിലും ശ്രീഹരിയെ കൊണ്ടേ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ.
6: പീതാംബരനെ കൊണ്ടുപോയി നാലെണ്ണം ചാർജ് ചെയ്താലുള്ള കാര്യം അറിയാം. ഇത് സത്യത്തിൽ ആര് പറഞ്ഞിട്ട് ചെയ്താന്ന് അവൻ തന്നെ പറയും.
5: അവൻ നാലഞ്ച് കേസിൽ പിടികിട്ടാ പുള്ളിയാ. അവന്റെ മൊഴി മാത്രമല്ല പ്രശ്നം, സാക്ഷികളുണ്ട്. ശ്രീഹരിയുടെ സുഹൃത്ത് ജോസിന്റെ വണ്ടിയിലാണ് പീതാംബരൻ സംഭവ സ്ഥലത്ത് വന്നതെന്നും അവിടെ വെച്ച് ശ്രീഹരിയുമായി സംസാരിച്ചുവെന്നും കണ്ടവര് പറയുന്നു. ഞാൻ ഹെൽപ്ലെസ്സാ, മുകളിൽ നിന്ന് നല്ല പ്രശ്നം.
7: ഞാൻ വരാം, ഞാൻ പോവാം. ഹരി, ഇവര് കൊണ്ടുപോയി തൂക്കി കൊല്ലുകയൊന്നും ചെയ്യില്ല. നിങ്ങളെ അഡ്വക്കേറ്റ് പ്രഭാര സാറിന്.
8: ഇനി നടക്കേണ്ട കഥയാണ് നിങ്ങളുടെ ഈ കെ ആർ അങ്കിൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ക്ലൈമാക്സ് കൂടി കിട്ടിയാ മങ്ങിണി വാരിയക്കാർ കാത്തിരിക്കുക കണ്ടാശ തുടങ്ങാൻ. പിന്നെ അങ്കിളിന്റെ ടൈം പോലെ സീരിയലോ സിനിമയോ ഒക്കെ ആയി അത് മാറും.
9: ആങ്കിള് മരിച്ചോ? ഇന്ദുടീച്ചറിനെ മാരി ചെയ്ത?
8: ഇല്ല, പക്ഷേ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അയാൾ കിടപ്പിലായി. ഇന്ദുലേഖ ഇന്നും അയാളുടെ കൂടെയുണ്ട്, ഒരു ഭാര്യയുടെ കടമ നിറവേറ്റിക്കൊണ്ട്.
10: ഈ ശ്രീഹരിയങ്ങൾ ഇപ്പൊ എവിടെയാ?
8: ആ കേസിൽ ഒരു വർഷം ഹരി ജയിലിൽ കടന്നു. മനസാ വാച അറിയാത്ത കാര്യത്തിന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ ഹരിയെ ആകെ തളർത്തിയിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഹരി ഇന്ദുവിനെ കണ്ടു ഒരു തവണ.
7: എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കണം.
10: കേൾക്കണം, ഇന്ന് ശ്രീഹരിക്ക് പറയാനാവൂ. വിശ്വസിക്കണമെന്ന് ശഠിക്കരുത്.
7: സത്യം വിശ്വസിക്കില്ല എന്ന ശാഠ്യം പാടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പങ്കില്ല ആ സംഭവത്തിൽ. പീതാംബരൻ ആർക്കു വേണ്ടി നുണ പറഞ്ഞതാണ്?
10: കോടതി പോലും ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. പണം ഒരുപാട് ചെലവാക്കി വക്കീലിനും വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ.
7: അതിലെനിക്ക് നിരാശയില്ലായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ നീ എന്നെ വിശ്വസിക്കില്ല എന്ന് പറയും.
10: എന്നെ പോകാൻ വിടൂ. എത്ര ആവർത്തിച്ച് പറഞ്ഞത് എന്നെ പറഞ്ഞാലും എന്റെ വിശ്വാസം മാറില്ല. പഴയ ശ്രീഹരിയായിട്ട് കാണാൻ പ്രയാസമാണ്. ഇതിപ്പോ ശാന്തയെടുത്തിട്ട് നുണ കേട്ടതുകൊണ്ട് ഇവിടെ വരെ ഞാൻ വന്നത്. ഒരു ചതിയിലൂടെ എന്നെ സ്വന്തമാക്കാന്ന് കരുതിയ ബാലേന്ദ്രനെക്കാളും എനിക്ക് വെറുപ്പ് നിങ്ങളോടാ. ഭയം നിങ്ങളെ കാണുമ്പോ പോവാ ഞാൻ.
7: നിന്നെ ആയിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? നിനക്ക് പകരമാവില്ല ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിച്ചത്? ശ്രീഹരി തോൽപ്പിച്ചു പലരും, പക്ഷെ ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇടിയറ്റായിരുന്നു, എന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നു. അതിന്റെ വേദന വളരെ വളരെ കൂടുതലാണ്.
8: അതിനുശേഷം അയാൾ ഈ നാട് വിട്ടുപോയി. ഒരുപാട് കാലം വിവരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അറിഞ്ഞു പാരീസിലാണെന്ന്. ഈ വീടും ഞാനും കാത്തിരിക്കുക എന്നെങ്കിലും സംഭവിക്കുന്ന ഹരിയുടെ തിരിച്ചു വരവിനെ.
11: അങ്കിളപ്പോ ഇവിടുത്തെ കാര്യസ്ഥനല്ലേ?
8: വലിയ പട്ടണത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാവുമ്പോ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ സംസാരിക്കണം. കാര്യസ്ഥനെന്നല്ല, കെയർ ടേക്കർ എന്നാ പറയാ, മനസ്സിലായോ?
11: ഓ,
8: ശ്രീഹരിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് കാവ്, കുളം, തറവാട്, പൂമുഖം, കിണ്ണം, കിണ്ടി, തുളസിക്കതിര്, ഇതേ നല്ല പിന്നെ നന്ദ്യാർവട്ടം, ഇതൊക്കെ വലിയ ഇഷ്ടമാ.
10: എനിക്ക് ഇന്ദുലേഖ എന്ന് പറയണ അവരൊന്ന് കാണണം.
9: ശ്രീഹരി തിരിച്ചു വരും, എന്നിട്ട് ഇന്ദുലേഖ ടീച്ചറിനെ ഇവിടുന്ന് രക്ഷിച്ചു
8: കൊണ്ടുപോകും. ഞാനും ആ ട്രാക്കിലാ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടെങ്കിലേ നോവല് നിക്കൂ.
11: അങ്കിളെ, അങ്കിള് ചേരണ്ടാറുണ്ടോ?
12: അങ്കിള് ചേരണ്ടാന്ന് പറഞ്ഞാ കോപ്പി അടി.
11: ഈ ബുക്കിൽ നിന്നൊക്കെ നോക്കിയിട്ട് പകർത്തി എഴുതാന്ന് അങ്ങനെ ചിലര് പറഞ്ഞു.
8: എടോ അസൂയാലുക്കള്, ഞങ്ങൾ എഴുത്തുകാർക്കെതിരെ ഇത്തരം ചീപ്പ് അപവാദങ്ങൾ പറയാറുണ്ട്. എം ടിയുടെ രണ്ടിടങ്ങഴി തകഴിയുടെ രണ്ടാം ഊഴമാണെന്ന് പറഞ്ഞിരുന്നു ചിലർ. വാസുവട്ടം കുലുങ്ങിയോ? ഇല്ല.
13: ഓവിയുടെ
14: കോഴിയുടെ
13: കോഴിയല്ല ഓവി ഓവി വിജയൻ ഓവിയുടെ ഖസാക്ക് ശിവാജിയുടെ തങ്കപ്പതക്കം അടിച്ചു മാറ്റിയതാണെന്ന് ചിലത് പറഞ്ഞു. വിജയേട്ടൻ മറുപടി പറഞ്ഞോ? ഇല്ല.

പ്രകാശ ചിന്തകളിൽ ഇന്ന് പരീക്ഷാ പേടിയെക്കുറിച്ച് പറയാം. പരീക്ഷാകാലമാണ്. പല പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ 10-ാം ക്ലാസ്സിലെ പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും പല കുട്ടികൾക്കും പേടിയോ ടെൻഷനോ ഒക്കെയാണ്. ഫൈനൽ പരീക്ഷ എന്ന് പറഞ്ഞ് കുട്ടികളെ കുറച്ചൊക്കെ ടെൻഷനാക്കുന്നതിൽ മുതിർന്നവർക്കും പങ്കുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലെ പഠനവും ഓരോ സ്റ്റെപ്പാണ്. നമ്മളൊരു സ്റ്റെയർകേസ് കയറുകയാണെന്ന് വിചാരിക്കുക. ഓരോ പടിയായി കയറുന്നു. എല്ലാ പടികളും ഒരുപോലെയാണ്. ആദ്യത്തെ പടിയിൽ കാലെടുത്ത് വയ്ക്കുന്നത് പോലെയുള്ളൂ 10-ാമത്തെയോ 12-ാമത്തെയോ പടിയിൽ കാല് വയ്ക്കുന്നതും. ഓരോ ക്ലാസ് കടക്കുന്നതിനെയും അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ മുകളിലോട്ട് കയറുന്തോറും പടി കൂടുതൽ ഉയരമുള്ളതാകുമെന്നോ പടി കടക്കാൻ പറ്റില്ലെന്നോ ഉള്ള ചിന്തകൾക്ക് അർത്ഥമില്ല. പറഞ്ഞു വരുന്നത്, 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ 12-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ മറ്റു പരീക്ഷകളിൽ നിന്ന് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട വിഷയങ്ങൾ പഠിക്കുന്നു. അത് സംബന്ധിച്ച് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തുന്നു. ആ ടെസ്റ്റിനു വേണ്ടി കഴിയുന്നത്ര നന്നായി തയ്യാറെടുക്കുന്നു. ടെസ്റ്റിൽ അറിയാവുന്നതെല്ലാം നന്നായി എഴുതുന്നു. ആ പടി കടക്കുന്നു. ഇത്രയുള്ളൂ പരീക്ഷ എന്നത്. ഇതിനപ്പുറം പരീക്ഷയെ സംബന്ധിച്ചുള്ള എന്തു ചിന്തയും അധികപ്പറ്റാണ്. പിന്നെ എല്ലാറ്റിനും A+ വാങ്ങിയേ തീരൂ എന്ന് രക്ഷിതാക്കളോ അധ്യാപകരോ കുട്ടികളെ നിർബന്ധിക്കരുത്. അതിനുവേണ്ടി അവർ ശ്രമിച്ചോട്ടെ. അവരുടെ പഠന രീതിക്ക് അനുസരിച്ച് ലഭിക്കാവുന്ന പരമാവധി മാർക്ക് ലഭിക്കട്ടെ. അങ്ങനെ ഒരു നിലപാടാണ് രക്ഷിതാക്കളും അധ്യാപകരും സ്വീകരിക്കേണ്ടത്. അത് കുട്ടികളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ ഏറെ സഹായിക്കും. വാസ്തവത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയ ടെൻഷൻ രക്ഷിതാക്കളെ ഓർത്താണ്. മാർക്ക് കുറഞ്ഞാൽ അവർ വിഷമിക്കുമോ, വഴക്കു പറയുമോ, താരതമ്യം ചെയ്യപ്പെടുമോ, നാണക്കേടാകുമോ എന്ന ചിന്ത കുട്ടികളിൽ ആകുലതയുണ്ടാക്കും, ടെൻഷൻ ഉണ്ടാക്കും. പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നന്നായി പഠിക്കുന്നവരുണ്ട്, മെനക്കെട്ട് പഠിക്കുന്നവരുണ്ട്, ശരാശരി പഠിക്കുന്നവരുണ്ട്, ഒട്ടും പഠിക്കാത്തവരുമുണ്ട്. ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നതാണ് പ്രധാനം. അവിടെ അലസത കാണിക്കാതിരിക്കുക. ഏത് തയ്യാറെടുപ്പും അതിന്റേതായ ഗുണം തരുമെന്നും മറന്നുപോകരുത്. ഒരാൾ ഏത് കാര്യത്തിലായാലും കടമ്പ കടന്നു എന്നാൽ അത് അയാൾക്ക് മാത്രമുള്ള ഫലമാണ്, അഭിമാനമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ കടമ്പ കടക്കുക എന്നതാണ് പ്രധാനം. അതിന് പരമാവധി സമയമെടുത്ത് വർക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ വർക്ക്

ചെയ്യാൻ, അതായത് പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. കുട്ടികളോട് എപ്പോഴും പഠിക്കു പഠിക്കുക എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കണം. അതവരിൽ അസ്വസ്ഥതയുണ്ടാക്കും. പഠിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നതിനേക്കാൾ അതിനുള്ള പ്രേരണ ഉണ്ടാക്കുകയാണ് വേണ്ടത്. പിന്നെ പരീക്ഷാ സംബന്ധമായ സ്ട്രെസ്സിനെ കുറിച്ച് കൂടി പറയാനുണ്ട്. സ്ട്രെസ് രണ്ടു തരത്തിലുണ്ട്, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും. അതിൽ ഡിസ്ട്രെസ് അതൊട്ടും വേണ്ട, അതൊഴിവാക്കാനാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. ഇനി യൂസ്ട്രെസ്, ആ സ്ട്രെസ് വേണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ പരീക്ഷയാണ് എന്ന ഗൗരവം, അത് വേണം. അത് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതു കാര്യത്തിലും അത് വേണം. എന്നാലേ അലസത ഉണ്ടാവാതിരിക്കൂ, ഉത്തരവാദിത്തം ഉണ്ടാകും. കുറച്ച് സമയമേ ഉള്ളൂ, അതിനിടയിൽ പഠിച്ചു തീരുമോ എന്ന ആശങ്കയുള്ളവരുണ്ടാകും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ, പഠിക്കണമെന്നുള്ളതും പാസ്സാവണമെന്നുള്ളതും ഒരു ആവശ്യമായി നിങ്ങളുടെ ഉള്ളിൽ കയറി പറ്റിയാൽ നിങ്ങൾ പഠിച്ചിരിക്കും. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പഠിക്കുക തന്നെ ചെയ്യും. ഓർത്തു നോക്കൂ, ഇതേക്കാൾ അഡ്വഞ്ചറസ് ആയ അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് വീട്ടുകാർ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ വാശിയോടെ ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയുമോ? അത് നിങ്ങളുടെ ആവശ്യകതയായിരുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്കാണോ ഈ പരീക്ഷ? വളരെ നിസാരമായി എഴുതി പാസ്സാകാവുന്നതേ ഉള്ളൂ ഇത്. അതൊരു വാശിയായി എടുക്കണം. നിങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ, രക്ഷപ്പെടില്ല എന്ന് മുദ്രകുത്തിയവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കാനുള്ള അവസരമാണ് ഈ പരീക്ഷകളെന്ന് ഓർത്താൽ മതി. 3 ആഴ്ചത്തെ പരിശ്രമം, അത് സ്വയം അഭിമാനിക്കാൻ കാരണമാകുമെങ്കിൽ ആ 3 ആഴ്ച പാഴാക്കി കളയരുത്. ആരുടെ നിർബന്ധവും ഇല്ലാതെ സ്വയം പഠിക്കാം. ഒരു പേടിയുമില്ലാതെ അനായാസേന പരീക്ഷ എഴുതാം. ആ പടിയും സുഗമമായി കയറാം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷം. പ്രകൃതി ഒരു പാഠശാലയാണ്. പ്രകൃതിയേക്കാൾ വലിയ ഗുരുകുലം വേറെയില്ല. സർവകലാശാലയാണ് നമ്മുടെ പരിസ്ഥിതി, വൈവിധ്യങ്ങളുടെ കലവറ. എത്രയെത്ര ജീവജാലങ്ങൾ, എത്രയെത്ര സസ്യവർഗങ്ങൾ! പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രൊഫസർ ശിവദാസ് എഴുതിയ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമാണ്. ചെറിയ പുസ്തകമാണ്, പിന്നെന്താ വായിച്ചാലും വായിച്ചാലും തീരാത്തത്? പ്രകൃതിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമാണ് ഈ പ്രകൃതി. പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ആർട്ടിക് ടേണിന്റെ ദേശാന്തര ഗമനത്തെക്കുറിച്ച് കേൾക്കാം. എല്ലാ വർഷവും മെയ് 9 ലോക ദേശാടന പക്ഷിദിനമായി ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം പോലെ ലോകം ആചരിച്ചു പോരുന്നു. തക്കതായ കാരണങ്ങളാൽ സ്വന്തം ദേശം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് ദേശാടനം. ഇതിന് കാരണങ്ങൾ പലതുണ്ടാകാം. ക്ഷാമം, വെള്ളപ്പൊക്കം, കെടുതി, അനുയോജ്യമല്ലാത്ത കാലാവസ്ഥ, ശത്രുക്കളുടെ ആക്രമണം, കൊടുങ്കാറ്റ്, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, മത്സ്യം, പക്ഷികൾ തുടങ്ങിയവയെല്ലാം ദേശാന്തര ഗമനം നടത്തുന്നതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ പറവകളുടെ ദേശാടനമാണ് അതിശയം. പക്ഷികൾ വർഷം തോറുമോ രണ്ടാണ്ടിലൊരിക്കലോ 5,000 മുതൽ 22,000 മൈൽ വരെ നിർത്താതെ പറന്നാണത്രേ ലക്ഷ്യത്തിലെത്തുന്നത്. പക്ഷികളുടെ ദേശാടനം എന്ന ഓർമ്മയിൽ വരുമ്പോൾ ഒരു പറക്കൽ വീരനാണ് മുന്നിൽ, ആർട്ടിക് ടേൺ. ഒരു പ്രാവിന്റെ വലിപ്പമേ ഈ വിരുദനുള്ളൂ. നീണ്ടുകൂർത്ത വാലും ചിറകുകളും ഒതുങ്ങിയ ശരീരവും വെളുത്ത ശരീരമെങ്കിലും പുറം ഭാഗത്ത് ഇളം തവിട്ട് നിറവും തലയിൽ തൊപ്പിപ്പോലെ കറുത്ത തൂവലുകളും ചുവന്ന കൊക്കുമുള്ള ഈ പറക്കൻ വീരന്റെ വീരകഥകൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. മഞ്ഞുമൂടിക്കിടക്കുകയാണല്ലോ ധ്രുവപ്രദേശങ്ങൾ, പ്രധാനമായും ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും. ഇവിടങ്ങളിൽ ശൈത്യകാലം, ചൂടുകാലം എന്നിങ്ങനെ പറയാമെങ്കിലും ശൈത്യകാലം തന്നെയായിരിക്കും ചൂടുകാലത്തും. ഈ കൊടും ശൈത്യത്തെ അതിജീവിക്കാൻ കഴിവുള്ള ജീവികൾ ശിശിരനിദ്ര എന്ന നീണ്ട ഉറക്കത്തിലോ മറ്റോ ലയിക്കുകയും മറ്റു ജീവികൾ ക്രമേണ തണുപ്പ് കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് പോകുകയുമാണ് പതിവ്. ധ്രുവപ്രദേശത്തെ പറവകളിൽ അധികവും ചൂട് സമയങ്ങളിൽ മാത്രം അവിടെ കഴിയാൻ കൂട്ടാക്കുന്നവരത്രേ. ഇങ്ങനെ വേനൽ അവസാനിച്ച് വീണ്ടും ശൈത്യം വരുന്നതോടെ മറ്റു പ്രദേശങ്ങളിലേക്ക് പറന്നുപോകുന്നു. ഇങ്ങനെയൊരു ടൂറിസ്റ്റാണ് ആർട്ടിക് ടേൺ. സൈബീരിയയുടെ ആർട്ടിക് പ്രദേശങ്ങളിലും ഗ്രീൻലാൻഡിലുമൊക്കെയായി കഴിയുന്ന ഇവർ ചൂടുകാലത്ത് ഉത്തരധ്രുവ പ്രദേശത്ത് ചേക്കേറുന്ന സീ സ്വാളോ എന്നാണ് ഇവന്റെ ആംഗലേയ നാമം. ആർട്ടിക് ടേണിന്റെ യാത്രയുടെ ദൂരം എത്രയാണെന്നോ 70,000 കിലോമീറ്റർ. ഇതെങ്ങനെയാണ് ഗവേഷകർ കണ്ടുപിടിച്ചതെന്നല്ലേ? പക്ഷിയുടെ ശരീരത്തിൽ ചെറിയൊരു ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ചുകൊണ്ട് കണ്ടെത്തിയ വിവരങ്ങൾ. അതിശയങ്ങൾ വേറെയുമുണ്ടായിരുന്നു. 40,000 കിലോമീറ്റർ എന്നായിരുന്നു ശാസ്ത്രജ്ഞർ മുൻപ് കണ്ടെത്തിയിരുന്നത്. ഒരു വർഷം നീണ്ട യാത്രാ സമയമായിരുന്നു ഗവേഷകർ നിരീക്ഷിച്ചത്. കുഞ്ഞുങ്ങളെ വിരിയിച്ച് ശീതകാല വാസസ്ഥലത്തേക്കും തിരിച്ചുമുള്ള യാത്രയാണിത്. ആഫ്രിക്കൻ തീരത്തേക്കോ ബ്രസീലിയൻ തീരത്തേക്കും തിരിച്ചുമുള്ള യാത്രയാണിത്. ആഫ്രിക്കൻ തീരത്തേക്കോ ബ്രസീലിയൻ തീരത്തേക്കോ പറക്കുന്ന ട്രെയിനുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ തിരിച്ചു പറക്കുന്നത് മലയാള അക്ഷരം ട ആകൃതിയിലാണ്. ഗ്രീൻലാൻഡിൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് അങ്ങനെ. ദക്ഷിണധ്രുവത്തിൽ 4-5 മാസം തങ്ങി ഉത്തരധ്രുവത്തിലേക്കുള്ള യാത്ര പിന്നീടാണ്. മെയ് 6-7 മാസങ്ങളിൽ തിരിച്ചും കൂടണയുന്നു. ഈ യാത്രയിൽ ഈ വിരുദൻ എവിടെയെല്ലാം എത്തുന്നു എന്നറിയാൻ ഡെൻമാർക്ക്, ഗ്രീൻലാൻഡ്, അമേരിക്ക, ബ്രിട്ടൻ എന്നിവിടങ്ങളിലെ പക്ഷിശാസ്ത്രജ്ഞർ ടേണിന്റെ ശരീരത്തിൽ ജിയോലൊക്കേറ്റർ, അതായത് സ്ഥലമറിയാനുള്ള സൂത്രം ഘടിപ്പിക്കുകയുണ്ടായി. ഈ ഉപകരണത്തിന് 1.4 ഗ്രാം ഭാരമേ ഉള്ളൂ. അതിനാൽ അനായാസേന പറക്കാൻ പക്ഷിക്ക് സാധിക്കുകയും ചെയ്യും. ഈ ഉപകരണം പ്രകാശത്തിന്റെ തീവ്രതയും സ്വഭാവവും രേഖപ്പെടുത്തുകയത്രേ ജിയോലൊക്കേറ്റർ ചെയ്യുന്നത്. പകലിന് എത്ര നീളമുണ്ട്, ഉദയത്തിനും അസ്തമയത്തിനും എടുക്കുന്ന സമയം എന്നിവ യന്ത്രം കൃത്യമായി ശേഖരിക്കുന്നു. ഇതിൽ നിന്ന് ഓരോ സമയവും പക്ഷി എവിടെയാണെന്നറിയാൻ പ്രയാസമില്ലല്ലോ. ചൂടുകാലത്താണ് ചേണുകൾ ഉത്തരധ്രുവ പ്രദേശത്ത് കൂടുകൂട്ടുക. ചെങ്കുത്തായ പാറക്കെട്ടുകളിൽ ഉണക്കപ്പുല്ലും തൂവലും നിരത്തിയാണ് കൂടുണ്ടാക്കുന്നത്. അമ്മ പക്ഷി തന്നെയാണ് അടയിരിക്കുന്നത്. അങ്ങനെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറന്നു തുടങ്ങുമ്പോഴേക്കും അവിടെ ശൈത്യം തുടങ്ങിയിട്ടുണ്ടാകും. അതോടെ മടക്കയാത്രയായി. ഈ യാത്രയിൽ അംഗങ്ങൾ കൂടുതലുണ്ടാകും. ദക്ഷിണധ്രുവമാണ് പിന്നെ ഇവയുടെ തട്ടകം. ഇതാണ് ആർട്ടിക് ടേണുകളുടെ ജീവിതശൈലി. ഗവേഷകർ ഈയിടെ കണ്ടുപിടിച്ച ചില വിവരങ്ങൾ കൂടി. ആർട്ടിക് പ്രദേശത്ത് നിന്ന് നേരെ ചൂട് പ്രദേശത്തേക്ക് പറക്കുകയല്ലത്രേ ഇവ ചെയ്യുന്നത്. 1000 കിലോമീറ്റർ സഞ്ചരിച്ചതിനു ശേഷം ഉത്തര അറ്റ്ലാന്റിക്കിന് മധ്യത്തിൽ ടേണുകൾ കുറച്ചു സമയം വിശ്രമിക്കുന്നുണ്ടത്രേ. ഇനിയും ബാക്കി കിടക്കുന്ന നീണ്ട യാത്രയ്ക്ക് വേണ്ട ഇന്ധനം ശേഖരിക്കാനാണ് ഈ വിശ്രമം. ഇവിടെയുള്ള കൊച്ചു ജീവികളെയും മത്സ്യങ്ങളെയും പായലുകളെയും അകത്താക്കുകയും ചെയ്യുന്നു. ഇവിടെയും ശാസ്ത്രജ്ഞരെ അതിശയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. സമുദ്രമാർഗത്തിലെ കൂടുതൽ ജൈവ സാന്നിധ്യമുള്ള പ്രദേശമാണ് ടേണുകൾ ഇടത്താവളമായി തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നാണ് ഈ വിവരം അവർ മനസ്സിലാക്കുന്നത്. ഉഷ്ണ സ്വഭാവമുള്ള സമുദ്രപ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഈ ജൈവത്തിട്ട് ആഹാരം ലഭിക്കുന്ന അവസാന ഇടം കൂടിയത്രേ. ഇത് എത്ര കൃത്യമായി ടേണുകൾക്കറിയാം. അങ്ങനെ ആവശ്യമായ ഇന്ധനം നിറഞ്ഞുവെന്ന് ബോധ്യപ്പെടുന്ന ടേണുകൾ യാത്ര തുടരുകയായി. പടിഞ്ഞാറേ യൂറോപ്പിന്റെ തീരം ചുറ്റിയും ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുകൂടിയുള്ള യാത്രയിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ആഫ്രിക്കയിലേക്ക് പോകണോ, കേപ് വേർഡെ ദ്വീപുകളിൽ നിന്ന് അറ്റ്ലാന്റിക് മഹാസമുദ്രം വലം വെച്ച് മുന്നേറണോ എന്നാണ് ചർച്ച. ടേണുകളിലെ തലമൂത്ത നേതാവിന്റെ തീരുമാനമനുസരിച്ചോ എന്തോ യാത്ര ചെയ്യാൻ തെക്കേ അമേരിക്കൻ പാതയാണ് തെരഞ്ഞെടുക്കുന്നത്. ഈ പാതയാണ് സുഗമമായ കാറ്റും അനായാസാന പറക്കാനും കഴിയുന്നതെന്ന അനുഭവമായിരിക്കാം കാരണം. ശാസ്ത്രജ്ഞന്മാർ ഇക്കാര്യത്തിൽ ഇന്നും ഏകാഭിപ്രായക്കാരല്ല. ഇങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തി ചൂടുകാലം ആസ്വദിച്ച് അവിടെയും തണുപ്പുകാലമെത്തുമ്പോൾ തിരിച്ച് ആർട്ടിക്കിലേക്ക് തന്നെ പറക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിനു മുകളിലൂടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട ആകൃതിയിലാണ്. ഇതാണ് ഗവേഷകർക്ക് കിട്ടിയ പുതിയ ഒരറിവ്. ആർട്ടിക് പ്രദേശത്തേക്ക് നേരെ ചൊവ്വയുള്ള വഴിയുണ്ടായിട്ടും 1000 കിലോമീറ്റർ കൂടുതൽ താണ്ടിയും ഇവ എന്തിനിങ്ങനെ പറക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തുന്നത്. കാലാവസ്ഥയുടെയും ധ്രുവപ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്ര പഠനത്തിന്റെയും വെളിച്ചത്തിൽ ശാസ്ത്രജ്ഞന്മാർ ചില നിഗമനങ്ങളിൽ എത്തുകയായിരുന്നു. ആർട്ടിക് ടേണുകളുടെ ഈ ചുരം മാറ്റലിന്റെ കാര്യമറിയാൻ 1000 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചാലും കാറ്റിന്റെ ഗതി നോക്കുമ്പോൾ ഊർജം ലാഭിക്കാൻ ഇതാണ് വഴിയെന്ന് പക്ഷികൾക്കറിയാം. കാറ്റിന്റെ ഗതിയനുസരിച്ച് മാർഗം തിരിച്ചുവിട്ട് 70,000 കിലോമീറ്റർ പറക്കുന്ന ഈ വിരുതനല്ലാതെ മറ്റാരാണ് ദേശാടന പക്ഷികളിലെ സൂപ്പർ സ്റ്റാർ? മഞ്ഞും തണുപ്പും സഹിക്കാനാവാതെ വരുമ്പോഴാണല്ലോ ജീവികൾ സുഖകരമായ കാലാവസ്ഥ തേടി മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. ആർട്ടിക് പ്രദേശങ്ങളിലായിരിക്കുമ്പോഴും ആർട്ടിക് ടേണുകൾ അടങ്ങിയൊതുങ്ങിയിരിക്കാതെ സമുദ്രത്തിനുമേൽ പറന്നുകൊണ്ടിരിക്കുകയാവും. വിശ്രമിക്കാൻ കരയിൽ വരാതെ ജല ഉപരിതലത്തിലായിരിക്കും കാര്യം സാധിക്കുന്നത്. ആഹാരം സമ്പാദിച്ചകത്താക്കുന്നതും ഈ സമയങ്ങളിൽ തന്നെ. ആർട്ടിക് ടേണുകൾ മാത്രമേ ഇങ്ങനെ മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനും വളർത്താനും ദേശാടനം ചെയ്യുന്നുള്ളൂ എന്നൊന്നുമില്ല. ദേശാടന പ്രക്രിയയിലെ മാസ്റ്റർ ആർട്ടിക് ടേൺ ആണെന്നേയുള്ളൂ. മറ്റു ചില പക്ഷികളും ഉത്തരധ്രുവത്തിൽ വരാറുണ്ട്. ചിലയിനം കാട്ടുതാറാവുകൾ ഇതിൽ പ്രധാനമാണ്. സ്നോ ഗൂസ്, ബാർണിക്കൽ ഗൂസ്, പിങ്ക് ഫ്രൂട്ടഡ് ഗൂസ്, ബാൻഡ് ഗൂസ് തുടങ്ങിയ താറാവുകൾ ഉദാഹരണം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

रहमानिया। ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. 1952 ഡിസംബർ 24 എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച് പുറത്തിറക്കിയ ചിത്രമായിരുന്നു അച്ഛൻ. എം ആർ എസ് മണി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സംഭാഷണം നിർവഹിച്ചത് തിക്കുറിശി സുകുമാരൻ നായരായിരുന്നു. ഛായാഗ്രഹണം പി സുബ്രഹ്മണ്യം. ചിത്രസന്നിവേശം മിസസ് രാജഗോപാൽ. ശബ്ദലേഖനം ആർ രാജഗോപാലൻ. കലാസംവിധാനം എ ബാബു. അഭയദേവിന്റെ വരികൾക്ക് പി എസ് ദിവാകർ ഈണം പകർന്നു. കുമാരി ലക്ഷ്മി, കവിയൂർ രേവമ്മ, എ എം രാജ, സത്യം, പി ലീല, ജിക്കി എന്നിവരായിരുന്നു ഗായകർ. പ്രേംനസീർ, ബി എസ് സരോജ, എസ് പി പിള്ള, വാണക്കുറ്റി, ബോബൻ, സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, മാത്തപ്പൻ, ഗോപിനാഥ്, ബിനോയ്, എസ് ആർ പല്ലാട്, ജയശ്രീ, അടൂർ പങ്കജം, ബേബി ഗിരിജ, സി ആർ രാജകുമാരി, മധുര ദേവി, രമണി ഗോപാൽ, പങ്കജവല്ലി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 20 പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു അച്ഛൻ എന്ന ചലച്ചിത്രം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ബോൾഗാട്ടി കൊട്ടാരം ഏത് ജില്ലയിലാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ബോൾഗാട്ടി കൊട്ടാരം ഏത് ജില്ലയിലാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് കേൾക്കാം. ലോക സിനിമയുടെ കളരിയിൽ മലയാള സിനിമയ്ക്ക് ആദ്യമായി ഇരിപ്പിടമൊരുക്കിയ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മലയാളത്തിന് തികച്ചും വ്യത്യസ്തവും എന്നാൽ അതിനവീനവുമായ ഒരു ദൃശ്യ സംസ്കാരം ഒരുക്കിയ വ്യക്തിത്വം. ഇന്നും അത്ഭുതമാണ് കൊടിയേറ്റം എന്ന ചലച്ചിത്രം 4 ദശാബ്ദങ്ങൾക്ക് മുൻപ് അടൂർ എങ്ങനെ ചെയ്തു എന്നത്. മാന്യമായ മനസ്സിന്റെ അനുക്രമമായ വികാസവും അത് കൊണ്ടുചെന്നെത്തിക്കുന്ന ജീവിത ഉയർച്ചയും കൊടിയേറ്റത്തിന്റെ കഥാതന്തുവായിരിക്കുന്നു. ബൌദ്ധിക വികാസത്തെക്കുറിച്ച് കേരളത്തിലെ മനഃശാസ്ത്രജ്ഞർ ചിന്തിച്ചു തുടങ്ങിയിട്ട് കാൽനൂറ്റാണ്ടേ ആയിട്ടുള്ളൂ എന്ന കാര്യവും മറന്നുപോകരുത്. അടൂർ സ്വയംവരം എന്ന ചിത്രവുമായാണ് ആദ്യമെത്തിയത്. നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിച്ചവരെ മലയാളത്തിന്റെ തിരശീലയിലേക്കുള്ള ക്ഷണമായിരുന്നു സ്വയംവരം. അതുവരെ അത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ കാണണമെങ്കിൽ ബംഗാളി സിനിമകൾ ശ്രദ്ധിക്കണമായിരുന്നു. സത്യജിത് റായിയുടെയോ ഋതിക് ഖട്ടിന്റെയോ പോലുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന കാലത്താണ് അടൂരിന്റെ സ്വയംവരം എന്ന ചിത്രവും അതിനു പിന്നാലെ കൊടിയേറ്റവും രംഗത്തെത്തുന്നത്. സ്വയംവരം ദേശീയ അന്തർദേശീയ തലത്തിൽ 9 പുരസ്കാരങ്ങൾ നേടിയപ്പോൾ കൊടിയേറ്റം 7 പുരസ്കാരങ്ങൾക്ക് അർഹമായി. 11 കഥാചിത്രങ്ങളാണ് അടൂർ സംവിധാനം ചെയ്തത്. അതിലേറ്റവും അധികം ലോക ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന ഖ്യാതിയുള്ളത് എലിപ്പത്തായം എന്ന ചിത്രത്തിനാണ്. ഓരോ ചിത്രവും പ്രമേയപരമായി വ്യത്യസ്തത പുലർത്തി. എങ്ങനെയെങ്കിലും ഒരു ചിത്രമെടുക്കുക എന്നതല്ല, ചിന്തോദ്ദീപകമായി ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യുകയും അതിലൂടെ സമൂഹത്തെ പരിഷ്കരിക്കാൻ വിധമുള്ള ആശയ സന്നിവേശം ഉറപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം അടൂരിനുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപൂർവ ബഹുമതി സത്യജിത് റായിക്ക് ലഭിച്ച് 25 വർഷം കഴിഞ്ഞാണെങ്കിലും ആ ബഹുമതി നേടുന്ന 2-ാമത്തെ ഇന്ത്യക്കാരൻ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. ദാദാസാഹേബ് പുരസ്കാരം, ജെ സി ഡാനിയൽ പുരസ്കാരം തുടങ്ങി മികച്ച പുരസ്കാരങ്ങളെല്ലാം അടൂരിനെ തേടിയെത്തി. ഏറ്റവും അഭിമാനകരമായ സംഗതി ഒരുപക്ഷെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സ്ഥാനമായിരുന്നിരിക്കണം. പഠിച്ച സ്ഥാപനത്തിൽ കാലങ്ങൾ കഴിഞ്ഞ് അതിന്റെ ഡയറക്ടറായി എത്തുക എന്നത് ആർക്കാണ് അഭിമാനമല്ലാത്തത്? അതുപോലെ അഭിമാനകരമായ മറ്റൊരു സംഗതി, അടൂർ റിട്രോസ്പെക്റ്റീവ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെ മുൻനിർത്തി വിദേശ രാജ്യങ്ങളിൽ സംഘടിപ്പിച്ച പ്രദർശനങ്ങളാണ്. ഇന്ത്യാ ഗവൺമെന്റ് അടൂരിന് പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. സാംസ്കാരിക ചരിത്രഗതിയുടെ ഭാഗമായിക്കൊണ്ട് ആശയ സാക്ഷാത്കാരം നിർവഹിച്ച കലാകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സംവിധാനം ചെയ്ത കൊടിയേറ്റത്തിന് ഇന്നും പ്രസക്തിയുണ്ടെങ്കിൽ നാളെ അതിന്റെ സംവേദനക്ഷമതയുടെ രീതിഭാവങ്ങൾ തന്നെ മാറുകയും കാലാധിവർത്തികളായ ചലച്ചിത്രങ്ങളായിരിക്കും അവ എന്നതിനും സംശയമില്ല തന്നെ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: സിനിമാ ശബ്ദരേഖ.
3: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
4: ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം മഴ. രചനാ സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. നിർമ്മാണം ജി ഹരികുമാർ. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം രവീന്ദ്രൻ. അഭിനേതാക്കൾ ബിജു മേനോൻ, സംയുക്ത വർമ്മ, ലാൽ, സിന്ധു ശ്യാം, തിലകൻ, ദേവി അജിത്, ഉർമ്മിള ഉണ്ണി, ജഗദീശ് ശ്രീകുമാർ തുടങ്ങിയവർ.

0: എന്താ ഒരു ത്രില്ല്! സ്വന്തം നാടെടുത്തപ്പോ പോയി തുടങ്ങിയല്ലേ.
1: ഇതുവഴി നടന്നാണ് എന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നു. ആഹാ, ഭൂമിയിലെ സ്വർഗം ഇവിടെയാണ്.
2: Very old usage.

0: அதே கொஞ்சம் ஐயே. போறோம் போறோம்மா போறோம். നല്ല സാപ്പാട് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം.
1: ഭേഷ്, ഉഗ്ര, കള്ള എന്നൊക്കെ പറഞ്ഞപ്പോഴേ തോന്നി എന്തോ പാരയുണ്ടെന്ന്. എവിടെ ചിക്കൻ? പൊട്ടെ മീൻ വറുത്തത് എവിടെ?
0: എവിടെ? എന്റെ മോൾ അതൊന്നും ഇല്ലാതെ കഴിക്കില്ലെന്ന് അറിയില്ലേ സരസ്വതി.
1: നമ്പർ ഒന്ന് ഇറക്കല്ലേ മാധവൻ നായരെ. ഉച്ചക്ക് പറഞ്ഞു വൈകുന്നേരം ആവട്ടെ, വൈകുന്നേരം പറഞ്ഞു രാത്രി ആവട്ടെ, എന്നൊരു ദാപ്പ് നിരത്തിയിരിക്കണം. തൈരോണ്ടുള്ള ഇവിടെ ഇറച്ചി മീനൊന്നും ആരും ഉപയോഗിക്കാറില്ല. നല്ലതൊട്ട് കിട്ടൂല. താഴ്ന്ന ജാതിക്കാരെ ഇതൊക്കെ ഉപയോഗിക്ക. എന്നാ എന്നെ താഴ്ന്ന ജാതി കൂട്ടിയാ മതി.
0: പ്രത്യേകിച്ച് കൂട്ടണോ? സംസർക്കേ ഗുണേ.
1: തമാശയല്ലേ, കഷ്ടപ്പെട്ട് തമാശ പറയുമ്പോ ചിരിക്കാതിരിക്ക എങ്ങനെയാ? ഐ എം വെരി സീരിയസ്. എനിക്ക് ഭക്ഷണം വേണ്ട.
2: ഭദ്രി, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവിടെ നമ്മള് മത്സ്യം വെച്ച അതിന്റെ നാറ്റം ചുറ്റും പരക്കും.
1: എപ്പോഴാ അമ്മ മത്സ്യത്തിന് നാറ്റം വെച്ചു തുടങ്ങിയത്?
2: ഓരോ നാട്ടിൽ പോയാ അവിടുത്തെ രീതി അനുസരിച്ച് കഴിയണ്ടേ?
1: എന്തിനു സഫർ ചെയ്യണം? ബാംഗ്ലൂരിൽ കഴിഞ്ഞാ പോരായിരുന്നോ?
2: നിന്റെ അച്ഛന്റെ ആഗ്രഹമാണ് ഇനിയുള്ള കാലം ഇവിടെ കഴിയണമെന്ന്. അദ്ദേഹത്തിന്റെ ഒരാഗ്രഹത്തിനും

0: സുഖമില്ലാതെ കിടപ്പിലായ അച്ഛനെ കാണാൻ പോലും ഏട്ടനെ അവർ സമ്മതിച്ചില്ല. ആ ബഹളത്തില് കൈക്കുഞ്ഞായി നീ ഉറക്ക കരഞ്ഞപ്പോ മാധവേട്ടൻ അമ്മയെങ്കിലും നിന്നെ വന്ന് എടുക്കുമെന്ന് ഞാൻ ആശിച്ചു. വന്നില്ല. പിറ്റേന്ന് ട്രെയിനിലിരിക്കുമ്പോൾ മാധവേട്ടൻ അച്ഛൻ മരിച്ചത് പത്രത്തിൽ നിന്നാ വായിച്ചത്. ആ പാവ അന്ന് കുറേ കരഞ്ഞു. എല്ലാറ്റിനും കാരണക്കാരി ഞാൻ തന്നെയാ. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ ഒക്കേറ്റിനും കാരണം.
1: ഈ സെന്റിമെന്റ്സിലൊന്നും ഞാൻ വീടില്ല മോളെ.
0: വാ, നീ വന്ന് വല്ലതും കഴിക്കേ.
1: വേണ്ടാന്ന് പറഞ്ഞല്ലോ.
0: ആ പാവം പുറത്തുപോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ.
1: റിയലി?
2: അയ്യോ,

0: ഇനി നിങ്ങൾ വിട്ടോ.
1: ഊണ് കഴിക്കാൻ വരുമല്ലോ.
0: വരണമല്ലോ.
1: മോള് വരുന്നു, അച്ഛൻ്റെ കൂടെ വന്നോളാം.
0: മുതല യാർ വന്നീങ്ക?
2: ഞാനാ സാർ.
0: അപ്പടിയാ, അപ്പൊ നീ വാ, നിങ്ങളെല്ലാം ഉക്കാരങ്ങ. ഇരിക്കും. ചെറിയ പനിയേ ഉള്ളൂ. കരിപ്പട്ടിയും ചുക്കും ഇട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കുക, രണ്ടു ദിവസത്തിനകം മാറും.
2: കരിപ്പട്ടി കാപ്പിയോ?
0: തനിക്കറിയില്ലെങ്കിലേ തന്റെ അമ്മയ്ക്ക് അറിയാം, പറഞ്ഞാ മതി.
2: സാർ പാരസെറ്റമോളോ ആംബസിലിനോ?
0: പോടാ.
3: ഡോക്ടർ സാർ, ഒരേ വലിയ ഇരിക്ക് സാർ. നൈറ്റ് പൂര തൂങ്ങവേ ഇല്ല സാർ. സാർ
0: மறுபடியும் போயிட்டு வாப்பா.

0: அம்புட்டி ஏபா இந்த வாணி இந்த மருந்து எடுத்துட்டு போ. தம்பிதுரை தம்பிதுரை யாரது?
1: நான்டா.
0: நீயா தம்பிதுரை?
1: ஆமா டாக்டர்.
0: என்ன உனக்கு காது கேட்கல?
1: இல்ல சார், ஒரு முக்கியமான விஷயம் டிஸ்கஸ் பண்ணிருந்தாரு.
0: சரி வா வா வா உள்ள வா. ஓகே என்ன ப்ராப்ளம்?
2: சுகர் கூடுதலா இருக்கு டாக்டர்.
0: அப்படியா? லேப் ரிப்போர்ட் இருந்தா கொடு.
2: இல்ல டாக்டர்.
0: லேப் ரிப்போர்ட் இல்ல, சுகர் இருக்குன்னு எப்படி தெரியும்?
2: எல்லாரும் சுகர் முத்துன்னு தான் கூப்பிடுவாங்க டாக்டர்.
0: என்னது சுகர் முத்துவா? என்னையா பேரு?
3: எப்போ என் மேல சந்தேகம். பக்கத்து வீட்டுல நளினின்னு ஒரு பெண் இருக்கிறதுனால ஏன் வீட்டு முற்றத்து நிக்க கூடாதுன்னு சட்டம் போட்டுக்கிறேன். பொம்பளைங்க குளிக்கிறதுனால ஆற்றுங்கரையிலே போக கூடாதுன்னு சொல்றேன்.
4: டாக்டர், அண்ணன் தங்கச்சியை பாக்குறது இல்லையா? மகன் அம்மாவை பாக்குறது இல்லையா? அதுல என்ன டாக்டர் தப்பு?
0: யோ, அம்மா தங்கச்சியை பாக்குறது யாராவது ஆத்துக்கிற போங்களா? சொல்லியா, சொல்லு.
2: ஏய் டாக்டர் சார், ஒரு மணிக்கூர் ஆகி காத்திருக்கணும். வாக்கு வாழ்ச்சியில ஞானுங்க போவோம்.
0: சோரி டாலிங், 5 minutes. எப்பழும் பாடுன புழ, கிளிகளுடைய கிண்ணாரம், ആകാശത്തിന്റെ നീലിമ, ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെ ഉണ്ട്?
2: എന്താ, ബാംഗ്ലൂരിലെ ആകാശത്തിന് പച്ച നിറമായിരുന്നോ?
0: ഞാനിവിടെ മുമ്പ് എത്തേണ്ടതായിരുന്നു.
2: പിന്നെ എന്തിനാന്ന് അമ്മോട് പറഞ്ഞത്? ഞാൻ ചാവുമ്പോ എന്റെ ശവം ഇവിടെ കൊണ്ടുവരരുതെന്നും ഇവിടെ ഉള്ളവരാരും അറിയിക്കരുതെന്നൊക്കെ. ഭർത്താവിന്റെ വീട്ടിൽ നിറക്കി വിട്ട പാവ അമ്മയെ കബളിപ്പിക്കാനോ?
0: എവിടെയായാലും വേരുകൾ കൊടുത്തു വലിക്കും, സ്വന്തം മണ്ണിലേക്ക് തന്നെ വലിക്കും. ഒന്നേ പറ്റൂ.
2: ഈ പറഞ്ഞത് ഒരാൾക്ക് മാത്രമല്ല, എന്നെയും വേരുകൾ വലിക്കുന്നുണ്ട്. ഞാൻ ജനിച്ച മണ്ണിലേക്ക്. പാവം, ലജ്മയും രവീന്ദ്രൊക്കെ എന്നെ കാത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നറിയോ? പ്ലസ് ടുവിനൊക്കെ പഠിക്കാൻ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയാ, അപ്പോഴവിടെയുള്ള വേരുകൾ വിളിക്കുന്നത്.
5: എഴുന്നേക്ക് മോളെ, സ്കൂളിൽ പോണ്ടതല്ലേ? നേരെ ഒരുപാടായി. എഴുന്നേക്കടി.
2: ഒരു സ്വപ്നം കൊണ്ട് കിടക്കായിരുന്നു, അപ്പോഴൊരു.
5: ഓ പിന്നെ 9 മണിക്കല്ലേ സ്വപ്നം കാണല്?
2: 10 മിനിറ്റ് കൂടെ കിടന്ന ബാക്കിയും കൂടി കാണാം.
5: അങ്ങനെ ഇപ്പൊ കാണണ്ട.
2: ഓ
5: എന്താ മോള് കണ്ട സ്വപ്നം?
2: റാണിയും ഞാനും ടീച്ചർ ലിയോ ഫെർണാണ്ടസും കണ്ടു തീരുന്നതിന് മുമ്പ് എന്നെ ഉണർത്തിയില്ലേ?
5: എന്ന് നിനക്ക് അങ്ങനെ ഒരു പറച്ചിലുണ്ടാവും? ഒരിക്കലും കണ്ടു തീർക്കേയില്ല. ഇതാ പോയി പല്ലിയേക്ക്, വെള്ളം ചൂടായി കിടപ്പുണ്ട്. ഇവിടെ ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ, കുളിച്ചിട്ടാ?
2: അതിലാ തന്നെ കുളിച്ചു.
5: ഇന്നലെ എപ്പോ?
2: കൈതോന്നിയും പയറുപൊടിയൊക്കെ തേച്ച് കുളിപ്പിച്ച ഓർമ്മയില്ലേ?
5: അത് മിനിഞ്ഞാന്ന്.
2: ഓ, ഇന്നലെ മേലെ കഴുകി.
5: അത് എന്തെങ്കിലും ആവട്ടെ, പെട്ടെന്ന് വേണം.

0: 맞아. 이렇게 느끼네.
1: ബാംഗ്ലൂരിലെ ആയാലും പട്ടിക്കാട്ടിലെ ആയാലും മായയുടെ പാല് പഴയതുപോലെ തന്നെ.
2: മാധവൻ നായരുടെ ഒടുവിലത്തെ എറ കളഞ്ഞാ മതി, അപ്പൊ നായ്ക്ക് ഒരു പേരും ആവും. ഇനി ഇതൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിലേ കെട്ടിക്കൊണ്ട് പോകുന്നതിനടുത്ത് ഇങ്ങനെയൊക്കെ പറയും, അവൻ എന്റെ പിട പഠിക്കുമ്പോ മോങ്ങിക്കൊണ്ടി പോരും.
0: ഓ പിന്നെ അമ്മയുടെ മുമ്പിൽ അച്ഛൻ നിക്കുന്നില്ലേ എയർ ഇന്ത്യയുടെ സിമ്പിൾ പോലെ,
2: അതിനേക്കാളും വളഞ്ഞു നിൽക്കും എന്റെ മുമ്പിൽ. ഓ പിന്നെ നമുക്ക് കാണാം.
1: എന്തായത്, നാളത്തേക്ക് പേസ്റ്റ് ഇപ്പഴേ നിറച്ചു വെച്ചിരിക്കണോ?
2: പല്ലി വെച്ചില്ലേ ഭദ്രെ? അയ്യോ മറന്നുപോയി.
1: ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കല്ലേ, ചെക്കന്മാർ ഇവിടെ കാണുമ്പോഴേ ഓടിക്കൊള്ളും.
2: ഓ പിന്നെ എന്റെ വായിന്റെ അടുക്കല്ലേ ചെക്കന്മാരുടെ മൂക്ക്, ഒരബദ്ധം ആർക്കും പറ്റും. മതി, ബ്രഷ് ചെയ്തിട്ട് പോയാ മതി. ഓ

0: ആശപ്പെട്ട് കേട്ടതല്ലവാ.
1: പൈസ
0: പൈസ ഇരുന്ന് തുള്ളതന്ന വെളിയിലെ ധർമ്മപ്പെട്ടിരിക്ക്, അതിലെ പോട്ടിട്.
2: ഇന്ത വേഷത്തിലെ കൊള്ളം.

0: മനസ്സിലാക്കും. ആരുടെയായിരുന്നു ഞാൻ കേട്ട പാട്ട്? മച്ചാന്റെ. അവരെ കോയിൽപ്പാട്ട് നല്ലായിരിക്ക. അന്ന ആൾക്ക് ഒരേ നിർബന്ധം, ഇപ്പൊ എന്നാ കല്യാണം മുടിക്കണമെന്ന്. ചിന്ന വയസ്സിലെ കുഴന്തകളെ ഇടുപ്പിലേറ്റ് നടക്കുന്നതുക്ക് എനക്ക് മുടിയാത്. പഠിപ്പ് മുടിയിട്ടെന്ന് ചൊല്ലി തല്ലിത്തള്ളി കൊണ്ട് പോയിട്ടേ ഇരിക്കറ. അത് തന്നെ നല്ലത്. ഞാൻ കണ്ടു, കരിങ്കണ്ണ് പെടാതിരിക്കുന്നതൊക്കെ. ആരാ ഇപ്പൊ കണ്ണറിഞ്ഞത്?
1: നീങ്ക ശാസ്ത്രികളെ പാക്കുന്നത് കണ്ടപ്പോ ഏതാവത്
0: ഞാൻ ഭയന്നിട്ടേ.
2: എനിക്കിഷ്ടപ്പെട്ടത് ആ പാട്ടാണ്, എവിടെയോ കേട്ടുമറന്ന ശബ്ദം പോലെ.

0: ഒരു നല്ല നാൾ നോക്കി വരട്ടെ, പാഠം തുടങ്ങാം.
1: ഇത്ര നല്ല ശബ്ദം ഉണ്ടായിട്ടാണോ ശാസ്ത്രികൾ മടിച്ചു നിന്നത്? ശബ്ദം പോയി, പാടാൻ വയ്യ, എന്തൊക്കെ നുണകൾ. ദേ നോക്കൂ, പാടുമ്പോ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. വരദാനം പോലെ കിട്ടിയ സിദ്ധികൾ ഈ നാട്ടിൽ കിടന്ന് പാഴാക്കി.
0: അതല്ല ആണ്ടവൻ നിശ്ചയം. ശാപം കിടച്ച കുടുംബമാക്കും എങ്കിലേത്. പഴയ തലമുറ പണ്ണിനെ പാപങ്ങൾക്ക് ഞാൻ അനുഭവിക്കറേ. ഏ ശാവോടെ അതെല്ലാം തീർത്ത് ഞാൻ കൊളന്തകളെ വിട്ടിടുകയാണ് കടവുള് കിട്ട പ്രാർത്ഥിക്കറേ.
1: അതെ, ഒന്നിൽ ഉറച്ചിരിക്കാത്തോണ്ട ഈ നിരാശയ്ക്ക് കാരണം. ഒക്കയ്ക്കും പേര് കേട്ട തറവാട്. ആനവൈദ്യത്തിൽ കേമനായ മൂത്ത ശാസ്ത്രി, വൈദ്യശാസ്ത്രത്തിൽ കേമനായ ഇനിയൊരു ശാസ്ത്രി, വേറൊരാൾ സംഗീതത്തിൽ മിടുക്കൻ. ഒരാൾ തന്നെ ഇതിലെല്ലാം കൂടി കൈവച്ചപ്പോ പെരുവിക്ക് എന്തോ ഒരു കുറവ്.
0: ആരും പറ്റില്ല ഒന്നും വെച്ചാൻ തുടങ്ങരുത്. ഷാപ്പാടുക്ക് ഒരു ഷിറ്റ് പറ്റും പോരാത്, അപ്പൊ വേറൊന്നും തുടങ്ങും. എരിവും പുളിയും ഒന്നും ഇല്ലെന്നാലും ഇപ്പൊ പട്ടി ഇല്ലാമ വീട്ടിലെ പടുക്കല.
2: ഇവിടുന്ന് ചായ കുടിക്കുമെങ്കിലും എടുക്കാം.
0: ഇവിടുന്നല്ല, എവിടുന്ന് വേണേലും കുടിക്കലാം. വിശന്നാ ചോദിച്ചു മേടിച്ച് കഴിക്കാം. പക്ഷെ ഇപ്പൊ ചായ വേണ്ടാം.
1: ചായ കുടിച്ച പിരിയും സരസു അകത്ത് മറ്റവൻ കിടക്കേ.
2: അതാ പാടാനൊരു വിശ്വാസക്കുറവ്.
1: ശാസ്ത്രിയുടെ പാട്ട് കേട്ട് ഞങ്ങളൊക്കെ കോരി തരിച്ചു നിന്നിട്ടുണ്ട്.
0: എന്നാ പ്രയോജനം, ഇന്ന ഇട്ടാവട്ട സ്ഥലം മുറിച്ചു കിടക്കാൻ കഴിഞ്ഞോ? എന്നെ ഇവിടെ നല്ല പാടുന്നൊക്കെ കുടുംബത്തിലിരിക്ക്. ആർക്കുമേ ഫേമസ് ആകാൻ മുടിയല്ലേ, കഴിവില്ലാമയല്ലേ. ഞാൻ സ്വന്നല്ലേ എന്റെ ശാപം, അതിനാലതാ. മണ്ടൻ ചൊല്ലറ നാക്കാല കടവുള ശപിക്കുമ്പോൾ ഉള്ളിൽ അടക്കറ കരച്ചില്ലേ, അതിനാലാക്കും എന്നോട് ഷട്ട് അടച്ചു പോച്ചു. നാട്ടുകാർ കാണിക്ക പൊട്ടി കരഞ്ഞു പോകുന്ന സമയത്തില് എല്ലാം മറക്കരുത്. ഒരു മരുന്ന് ഇപ്പൊ അതില്ലാതെ എന്നാലും മുടിയാതെ. കുട്ടികൾക്ക് പാട്ട് ചൊല്ലി കൊടുക്കുന്നതൊക്കെ ഇത്ര സത്തം പോരാ തമാധവ. ഭദ്ര വെങ്കട്ടനപ്പ് മകൾ മാതിരി പത്തുക്കളെ പാട ചൊല്ലിക്കൊടുക്കേ.
1: മതി, അവൾക്കൊരു കൂട്ടാണ് പ്രധാനം.

0: ഈ കുട്ടികൾക്കൊപ്പം ഭദ്ര പഠിക്കേണ്ടതില്ല. എപ്പോഴാ സൗകര്യം വെച്ചാൽ പോന്നോളൂ, ഞാനിതിൻ്റെ ക്ലാസ്സിൽ ഭദ്രയ്ക്കും ഇരിക്കാം. കുട്ടി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ വന്നോളൂ, നീ വരണം.
1: രാമാനുജത്തെ കിട്ട എല്ലാം ചൊല്ലി ഏൽപ്പിച്ചിരുന്നേ. ഞാൻ ലേറ്റാനാലും ദക്ഷിണ വാങ്ങുന്നതൊക്കെ
2: ദക്ഷിണ കൊടുത്തു.
1: അതേക്കപ്പ എനിക്ക് മലയാളം തരുമേ. ഉണ്മൈ സൊല്ലേ, കുളന്തികൾക്ക് ചൊല്ലി കൊടുക്കുന്നതൊക്കെ അവനക്ക് നല്ല വശം ഇരിക്കു. അവനുടെ ഗുരുവും ഞാൻ താൻ. ഇനി എന്നാണ് വരാൻ പറഞ്ഞത്?
2: ഞായറാഴ്ച.
1: അന്നയ്ക്ക് ഞാൻ വീട്ടിലിരിക്കും. എനക്ക് ദക്ഷിണ കൊടുത്ത ആരംഭം കുറിക്ക് വന്നിട്ട് അത് രാമൻ കയ്യില കൊടുത്തത് ഉം അപ്പാക്കിട്ട് ചൊല്ല വേണ്ട, മനസ്സ് കഷ്ടമാവും. ഒരു അത്യാവശ്യ കാര്യത്തിന് കാലയിൽ ഒരു സ്നേഹിതൻ വന്ന് വിളിച്ചു. ഒരു നല്ല കാര്യത്തിനല്ലേ പോകാമേ ഇരിക്കുന്നത്, എപ്പടി പൊപ്പോയി.
2: ഞാനും പറഞ്ഞു ശാസ്ത്രികൾ എങ്ങടാ പുറപ്പെട്ടതെന്ന്. അടുത്ത് വന്നപ്പോ മനസ്സിലാവുകയും ചെയ്തു, നോണ പറയണ മാഷുമാരുടെ അടുത്ത് പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ല. ഞായറാഴ്ച വരും.
3: പത്ത് രൂപ കൊടു മച്ചാ.
1: എവളോ കിടച്ചത്?
2: എന്നാ
1: ദക്ഷിണ?
2: 10 രൂപ.
1: 50 രൂപ.

0: കൊടുക്കറ നീ ആ പത്ത് കൂടെ.
1: അത്താ കയ്യിലെ പണം അമ്മ അവനക്ക് സിഗ്നൽ. രണ്ടാൾക്കും നല്ല പുള്ള. ഇതാ അമ്മ എന്താണ് വിദ്യ?
0: ഉനക്ക് ഞാൻ ഒന്ന് പേരിട്ടത് എതുക്കും തരുമോ? നീ ഒരു വിവരം കെട്ടവളാക്കൂടെ. നീ പുറത്തതിലേ എനക്ക് തരും. കുടറി
1: അപ്പടിയാണ്, നീ അതെടുത്ത് കൊടുത്തിടെ. അത് ആനമയ്ക്ക് സാപ്പിട്ട് എങ്കിയാവത് പോയി പടുക്കട്ടെ.
0: ആനമൈ അത് രമ്പ ഓൾഡ്, ഇപ്പ പുതുസാവണ് വന്നിരിക്കുക എന്നാ. ആ ക്രിസ്ത്യൻ മാപ്പിള ബെസ്റ്റ് സാധനം. 50 RS കൊടുത്താ പോതും. കൈലാസത്തേക്ക് പോണുമാ, പളനിയിലെ പോണുമാ, എങ്ക വേണാലും നിമ്മതിയാ പോലാം.
1: ഹലോ ഹലോ, നല്ല പിള്ളേ ഇങ്ക വാ. ക്രിസ്ത്യൻ മാപ്പിളയാ? അതിന് 50 രൂപയ്ക്ക് ക്രിസ്ത്യൻ മാപ്പിളേ.
2: 200 പോട്ടാ, ഇന്നയിലിരുന്ന് 3-ാം നാള് താ തലപൊന്തുവേ.
1: ഇന്റെ പേരെല്ലാം ഉങ്ങൾക്ക് എപ്പടി തരും?
2: ഞാൻ താനേ വാങ്ങി കൊടുക്കരുത്?
1: അതോടെ വീര്യം വിലയും കറക്റ്റാ തരുമേ. ചാപ്പിട്ടെന്ന് തെരിഞ്ച ഇപ്പൊ അമ്മ കയ്യിൽ കൊടുക്കറ പെൺപണം പാര്. 1 ലക്ഷമായിരുന്നാലും ഇന്റെ ഞാനത്തെ ഉങ്ങൾക്ക് കിടക്കാതെ.
2: അത്താ കയ്യിൽ കൊടുക്കറ പണം അതുക്കാന്നിട്ടിയാ?
1: പിന്നെ
2: യാറാവത് വന്നാ ഉന്നെ കല്യാണം പണി വിടുന്നത് എന്നോട് ചിന്ന ഡൊണേഷൻ അവളുതാ.
1: പോയ പിരിയ ഭാഗവത. അടിയങ്കപ്പാ, രാഹുൽ ദ്രാവിഡിനെ പോലിരിക്ക.
3: പോലിരിക്കല്ല, ദ്രാവിഡേനെയാ. എന്റെ സ്കൂളിലാ ദ്രാവിഡ് പഠിച്ചത്. ഞങ്ങള് റിസപ്ഷൻ കൊടുത്തു, അപ്പെടുത്താ. അടുത്ത മെഷീൻ മറിച്ചു നോക്ക്.
1: ഏ, ഷാറൂഖ് ഖാന.
3: ഞങ്ങൾ ഊട്ടിയിൽ പോയിരുന്നു, അവിടെ ഷാറൂഖ് ഖാൻ. ഏതോ ഷൂട്ടിങ്ങിന് വന്നാണത്രേ, ഇടിച്ചു കയറി ചോദിച്ചൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അപ്പൊ എല്ലാം അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് പറയാ, എടുത്തോളെ.
1: ഇന്റെ രണ്ടുപേരിലെ ആരെ പിടിക്കും?
3: ദ്രാവിഡിന്. ക്ലാസിക്കൽ മ്യൂസിക് അല്ലേ ഇഷ്ടം?
1: ആ
3: കൊളോണിയൽ കസിൻസ് കേട്ടിട്ടുണ്ടോ?
1: കേട്ടിരിക്ക്, അതെനക്ക് പിടിക്കല്ലേ.
3: എന്നാ വേറെ ഇടാം.
1: ഉണ്ണിയപ്പം ഇപ്പൊ ഉണ്ടാക്കിയതാ, ഇഷ്ടാവോ? നാങ്ക നായർ വീട്ടിലിരുന്ന് ഒന്നും സാപ്പിടക്കൂടാതെ. എനക്കപ്പടിയൊന്നും ഇല്ല, നിനക്ക് ആർക്കിട്ട ചൊല്ല വേണ്ട. ഇത് ആര് പാടിയത്?
3: എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചി. എന്നെ കുറച്ചാലും അവരും പാട്ട് പഠിപ്പിച്ചു.
1: അവര് പാടുന്നിട്ടേ ശരിയല്ല, സ്റ്റൈലാ പാടുമ്പോ അതിലെ ജീവനെ പോയിടും. പിന്നെ എങ്ങനെയാ പാടേണ്ടത്? അത് നിർത്തിരുങ്ങേ.

0: ഭദ്ര സംഗീത എത്രകാലം പഠിച്ചു?
1: അങ്ങനെ ചിട്ടയായിട്ടൊന്നും ഇല്ല, ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് അമ്മ. അമ്മയും മകളും തമ്മിലുള്ള പഠിപ്പ് ശരിയാവില്ല, പിന്നെ അവിടെ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിനെ കിട്ടില്ല. കാസറ്റുകളാണ് പ്രധാന ഗുരുക്കന്മാർ.
0: ആരോടാ കൂടുതൽ താല്പര്യം?
1: എം ഡി രാമനാഥ്.
0: അപ്പോ എന്നെ ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ. ചാരുവേശിയില് ഏതൊക്കെ കീർത്തനം അറിയാം?
1: ചെമ്മാങ്കുടി പാടിയ കൃപയാ പാലയ, പിന്നെ ബാലമുരളിയുടെ.
0: അപ്പോ ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു?
1: അല്ല, എന്തോ ഒരു ആകർഷണം ഇതിനുണ്ട്. ശബ്ദം, ഭാവം, ആലാപനത്തിലെ, ഐ മീൻ. നീ വരറയ്യാ, വരുന്നോന്ന്? മലയാളത്താനാ ആരുവമൊഴിക്ക് എന്താ പക്കം യാരെയും നമ്പക്കൂടാത്. എവിടെയാ ഈ ആരുവമൊഴി? ഇങ്ങേരത്ത് കൊഞ്ചം വടക്ക്. ആലുവപ്പുഴക്ക് ഇപ്പുറത്തുള്ളവരെ വിശ്വസിച്ചൂടാനാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ്.
2: അപ്പൊ ഉങ്ക ഊരങ്കേ?
1: അമ്മയുടെ നാട് ആലുവപ്പുഴക്ക് അപ്പുറത്താ. ശാസ്ത്രികൾ നല്ലോണം മലയാളം പറയുന്നല്ലോ.
2: ശാസ്ത്രികളുടെ അമ്മാവെ തിരുമണം ചെയ്ഞ്ചു കൊടുത്തത് തിരുവനന്തപുരത്താക്കും. ശാസ്ത്രികൾ പഠിച്ചതും അങ്കത്ത്.
1: ഇനി ഞാൻ തന്നെ പൊക്കോളാം, കൂട്ടുവരണമെന്നില്ല.
2: എന്നാ ദിടീ നിങ്ങ വന്നത്? പാട്ടത് മതിയെങ്കേ? കിടച്ച നേരത്തിലെ പാട്ടുപാടി രസിപ്പിക്കറാല്, ഇംഗ്ലീഷ് പേശുറാല്, ഇഷ്ടമായ ഒന്നൊരു കേൾവിയും കൂടെ. മലയാളത്തമാര് കള്ളന്മാരാ?
0: അന്ത പൊണ്ണ് കുഞ്ഞമാരി അസൂയ കിടയാതെ സ്ട്രെയിറ്റ് ആക്കും. ഏൻ പാട്ട് പിടിക്കുന്ന എവ്വളോ ഫ്രാങ്കാ സൊല്ലിട്ട് പോണ പാട്ടിയാ. അന്ത പേച്ചിന് കള്ളമേ കിടയാതെ.
2: യാരെല്ലാന്ന് തെരയുമോ അന്ത കുട്ടിയുടെ കമ്പനി? ഷാറൂഖ് ഖാൻ, രാഹുൽ ദ്രാവിഡ്. ദ്രാവിഡിനെ ആ കുട്ടിക്ക് റൊമ്പ പിടിക്കും. ഒരു വേള അവങ്ക കല്യാണം കൂടി മുടിക്കലാം. അത് കിടയത്ത ഇങ്ക ഒരാളുടെ ഇംഗ്ലീഷ്.
0: എനക്കൊരാളെ മറ്റും താൻ പിടിക്കും. ഉങ്ക അപ്പ വീട്ടിലെ പൊടി.
3: സ്വന്തം ഭക്ഷണമാണ്, വേറെ ആരും തട്ടിപ്പറിച്ചോണ്ട് പോവില്ലേ?
1: വേറെ പണിയുള്ളവർക്ക് സ്പീഡ് കുറച്ച് കൂടും.
3: എന്താണാവോ അത്ര വലിയ പണി?
1: പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ബുക്കും വെച്ചിരിക്കും, ചുറ്റും നടക്കുന്നതിനാ കണ്ണ്. എന്താ അമ്മേത്? മീന്റെ മണം വന്നാ ഞാൻ അതിൽ വീഴുന്ന് കരുതിയാ നേരത്തെ കഴിക്കാനിരുന്നത്.
3: എന്താ എന്താ മുനികുമാരി, ഈ ലോകം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോകണോ?
1: ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഭദ്രയ്ക്കാവും.
4: ടിവിയിൽ ഇന്നാളെ പോത്തിനെ കൊല്ലുന്ന സീൻ കാണിച്ചിരുന്നു, അത് കണ്ട് പേടിച്ചതായിരിക്കും.
1: അതുകൊണ്ടൊന്നും അല്ല, മാംസം കഴിക്കണ നാവില് സംഗീതം വരില്ല.
4: ആര് പറഞ്ഞു?
1: ശാസ്ത്രികള്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പ്യുവർ വെജ്.
4: നീ ആ പ്ലേറ്റ് മാറ്റിവെക്കേ, ഞാൻ വേറെ തരാം.
1: വേണ്ട, മതി.
4: മോളുടെ കെയർ ഓഫിലാ ഇതൊക്കെ കിട്ടുന്നത്, അത് നിൽക്കും. ഒരാൾക്ക് വേണ്ടി നോൺ വെജ് ഇവിടെ വെക്കുന്നില്ല.
1: ഞാൻ പുഴയിൽ പോയി കുളിച്ചോട്ടെ.
4: നിനക്കെന്താ കിറുക്കാണോ ഭദ്രേ?
1: ഞാനെമ്പാളും കൂട്ടുകാരും പുലർച്ചെ പുഴപ്പെട്ടാ കുളിക്കുക.
4: അവർക്ക് ശീലം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ എന്തെങ്കിലും പണിയുണ്ടാവും.
1: വെളുപ്പിന് തണുത്ത വെള്ളത്തിൽ സാധകം ചെയ്യണത് നല്ലതാ അത്രേ.
4: നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്?
1: ഞാനും. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ശ്രമിച്ചാൽ നല്ലതാന്ന് ശാസ്ത്രികളും പറഞ്ഞു.
2: ഏയ്, വേഗം ഡ്രസ് ചേഞ്ച് പണ്ണുങ്ക്, വെട്ടം വരതക്ക് മുന്നാടിയെ ഇന്റെ ഇടം ഇടണം.
5: അല്ലേനാ, മമ്മ മേത്താ വാമ്പളയുടെ കണ്ണ്.
4: സുമ്മാ ഇരു കണ്ണാ, എനിക്ക് അപ്പടി ഒന്നുമില്ല, ഒന്നുമേ ഭയപ്പെട വേണ.
5: പാത്തത് പോതും, യാരാവത് കണ്ടാ ഉങ്ങളെ കുറിച്ച് എന്നെ നനപ്പേ.
1: എന്ത് മന്ത്രാ അത്? ഉറക്ക ചൊല്ലിക്കൂടെ, അപ്പൊ നമുക്കും കേക്കാലോ.
2: ഗായത്രി മന്ത്രം. ധനവും ആയിരത്തെട്ട് ആവർത്തി ഉരുവിടുവാറവർ. ആറ്റു തണിയിലെ 336. പൂജയ്ക്ക് മുന്നാടിയെ കോയിൽ എത്തവേണ്ടാമ്മ, അതുതാൻ എന്റെ സ്പീഡ്.

0: വായിച്ചു നോക്കാമോ? ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾക്ക് എത്ര കിനാക്കൾ ഉണ്ടായിരിക്കും! സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ അവയെത്ര അഴകുള്ളതായിരിക്കും! സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ
1: എന്തോ ഒരു സുഖക്കുറവുണ്ടല്ലേ.
0: താളത്തിന് കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു ചേർച്ചക്കുറവ്.
1: സന്ധ്യാംബരത്തിന്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും!
0: വെരി ഗുഡ്.
2: ഒന്നിനും ശ്രദ്ധയില്ലാതെ ഭക്ഷണം കൂടി വേണ്ടാന്ന് വെച്ച് മുറിയടച്ചിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി ഈ നെമിനയിലോ കാളന്തിയിലോ വിളയാടാൻ പോയിട്ടുണ്ടാവുന്നു. എന്താണ് ഇന്ന് മോളെ ഇത്ര സന്തോഷിപ്പിച്ചത്?
1: ഞാൻ ഇന്ന് തടാകത്തിനടുത്ത് കുറെ പൂക്കൾ കണ്ടു. അപ്പൊ തോന്നിയത് കുറച്ചൊന്ന് മാത്രം.

0: அச்சா சாக்லேட் ரெண்டெண்ணம்.
1: அக்கௌண்ட்ல போட்டுக்கோ.
2: சரி டாக்டர்.
0: அம்மே விஷ்குரம்,
3: ஞான் இவடைய கையும் முகம் கழிட்டு வந்து கழிச்சா மதி.
1: இது கண்டா ஐயே எந்தக்கே எழுதி கூட்டிருக்கேன். இத்தரைக்கு தரம் தாழாமோ? ஒரு சப்ஸ்டாண்டேர்டு கவித, ஜீவித நிரீட்சணம் இல்ல, ஒரு குஞ்சு பூ. ஆராய் பத்ரநாயர்.
0: பத்ரநாயர் நோக்கட்டே நோக்கட்டே. ஆரா இதை அயச்சு கொடுத்த? ஆரா?
1: சத்யனாயிட்டும் ஞான ஒரு சுவாசிக்கும் போயில்ல, வெறுதே அயச்சு கொடுத்து. பாபு ஒன்று விளிச்சப்பழியுது ഈ ലക്കത്തിലുണ്ടെന്ന്.
0: ഇപ്പൊ എങ്ങനെയുണ്ട്?
3: രണ്ടഭിപ്രായം ഉണ്ട്.
0: എന്തോന്നാ രണ്ടഭിപ്രായം?
3: ഒന്ന് പോരാ,
0: പിന്നെ
3: പിന്നെ പോരാ അല്ലേ. ചിലപ്പോ ഡോക്ടർ മാധവൻ നായർ ഭദ്രനായരുടെ അച്ഛൻ എന്ന നിലയിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ട്.
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മഴ.
7: വാരികയിൽ ഫോട്ടോ അച്ചടിച്ചു വന്നുണ്ട്, ആളെ പിടിയിട്ടു. കവിത എങ്ങനെ പാടാനുള്ളതല്ലാന്നറിയാം, എങ്കിലും എന്റെ തൊഴിൽ വെച്ച് ഞാൻ ഒരു രാഗത്തിലേക്ക് ഇട്ടു. കവിത മോശാക്കിയില്ല.
0: എന്റെ കവിതയ്ക്ക് ഇത്ര അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീലാംബരി രാഗമൊന്ന് പാടാമോ? അത് കേൾക്കാനാണ് എനിക്കേറെ ഇഷ്ടം. എന്തിനെന്നോ എന്റെ മനസ്സിൽ കവിത പിറക്കാൻ. നീലാംബരി പെയ്തിറങ്ങിയ പുഴയിൽ ഒരു സൂര്യൻ ഒളിച്ചിരിപ്പുണ്ട്.

0: കൂട്ടുകാരോടെ
1: ഞാൻ നേരത്തെ പോണു. ഏയ്, ഇതിൽ പറഞ്ഞത് മറക്കണ്ടാട്ടോ.
2: രാത്രി നിറയെ ജോലി ഉണ്ടായിരുന്നു.
3: വീട്ടിലേക്ക്
2: മാമ മാമി എല്ലാം ഊരിലേക്ക് വന്നിരുന്നു.

ഇന്ന് ആകാശത്തിൽ കത്തിയെരിയുന്ന മുഖം എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കിനാവള്ളി പോലെ എന്നെ വരിയുന്ന ഈ കൈകൾ ആരുടേതാണ്? എൻ്റെ മുറിയുടെ നിശബ്ദതയിൽ ചുണ്ടിൽ ചുണ്ടമർത്തിയത് ആരാണ്?

0: ഈ വരികളും ഒരു ബന്ധവും ഞാൻ കാണുന്നില്ലേ?
1: അതെനിക്കൊരു പ്രചോദനം മാത്രമായിരുന്നു. രാത്രി മുഴുവൻ ശാസ്ത്രികളുടെ പാട്ടിന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മനസ്സാകെ സംഘർഷത്തിലുമായി. എഴുതാനിരുന്നപ്പോ വന്നത് ഈ വരികളൊക്കെയാണ്. 10 മിനിറ്റിന്റെ ഉള്ളിൽ എഴുതി തീർത്തു. അപ്പോ വല്ലാത്ത ആശ്വാസം തോന്നി.
0: നന്നായില്ലെന്നല്ല ഞാൻ പറഞ്ഞു.
1: എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല.
0: എപ്പോഴും ജീവിതം എന്താണെന്ന് പഠിക്കുക, അതിന്റെ ആഴവും ചുഴിയും പരപ്പും. അപ്പോ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയം കിട്ടിയത്.
1: എന്നെ സംബന്ധിച്ച് ഗൗരവമുള്ളതാ ഞാൻ എഴുതിയത്. ഒരു സ്വയം വെളിപ്പെടുത്തൽ. ഒരുപക്ഷേ ആരുടെ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യ അക്ഷരങ്ങൾ.
0: ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് ഈ പ്രായം. കാണേണ്ടതുമാണ്. പക്ഷേ സ്വപ്നങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആയുസ് കൂടെ അറിഞ്ഞിരിക്കണം.
1: സ്കൂളിലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഇതൊക്കെ തന്നെയാ പറയാ. അക്കൂട്ടത്തിൽ ശാസ്ത്രികളും. ഏയ്, അത് വേണ്ട.
0: എന്റെ പ്രായവും എന്റെ ശത്രുവാണ് കുട്ടി. മുതിർന്ന പെൺകുട്ടികളെ പാട്ട് പഠിക്കാൻ അയക്കാൻ വീട്ടുകാർക്ക് മടിയുണ്ടാവും. ചില കുടുംബക്ഷേത്രങ്ങളിൽ ശാന്തിവേലിക്ക് ശ്രമിക്കേണ്ടായി. ചെറുപ്പായ ഒരു ശാന്തിക്കാരൻ ഇങ്ങനെ അമ്പലത്തിലെ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വയസ്സനാക്കി തരണേന്ന്. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഈ അഗ്രഹാരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടാനായിരുന്നില്ല.
1: ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതി. ഒന്ന് അത്രയ്ക്ക് അടുപ്പവും ധൈര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കാതിരുന്ന്. ഇത്രയും നന്നായി പാടുന്ന ഒരാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ശ്രമിച്ചൂടെ?
0: ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിഷന് തള്ളപ്പെട്ടവനെ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ്. തോൽക്കരുതല്ലോ എന്ന് കരുതി ശാസ്ത്രീയ സംഗീതത്തിലെ ഡിഗ്രിയുമായിട്ട് വീണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷന് പടിയേറി. വോക്കൽ ആർട്ടിസ്റ്റ് ഇന്റർവ്യൂവിന് മ്യൂസിക് കോളേജിലെ എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ജഡ്ജായിട്ട്. വേറെ 3 പണ്ഡിത കേസരികൾ. അവരാഗ്രഹിച്ച് ഞാൻ അവരുടെ ശൈലിയിൽ പാടണമെന്നാണ്. കേട്ടിട്ടുണ്ടോ അത്? ഞാൻ പാടിയത് എൻ്റെ പ്രൊഫസർക്ക് പോലും പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, ഏണ്ട നീയും ബാലമുരളീഷനെ അവറിയാ. അതിലെ പുച്ഛം എനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂവിന്റെ ഫലം ആരും അറിയാതെ ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പോയി കണ്ടു. ഒരാളൊരു രാഗം പാടിയിട്ട് ഏറ്റുപാടിക്കോളാൻ പറഞ്ഞു. ഞാനൊരു സംഗതി കൂട്ടിപ്പാടി. സുയിപ്പിക്കല്ലേ മറുപടി പെട്ടെന്നായിരുന്നു. പാട്ട് പഠിച്ചു പോയതിൻ്റെ അപകടം അന്നേരം ഞാൻ അറിഞ്ഞു. അപമാനങ്ങൾ പിന്നെ ഉണ്ടായി. മറ്റൊരാൾക്ക് വേണ്ടി ട്രാക്ക് പാടി ജീവിക്കാൻ മനസ്സ് വന്നില്ല. തിരിച്ചു വന്നു. പിന്നെ എനിക്കൊരു ഉപദേശിയുടെ സ്വരം വന്നെങ്കിലേ. അത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് ഞാൻ അമ്മാവനാണ്, മച്ചാനാണ്, ചേട്ടനാണ്, അച്ഛൻ്റെ സ്ഥാനത്തുമാണ്.
1: എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശാസ്ത്രികളെ വിളിക്കാൻ കൂടി മനസ്സിലായിരുന്നില്ല.

0: ഭദ്ര വരുന്ന ഞാൻ അവിടെ കണ്ടു.
1: ഓ, ഇതാണല്ലേ താവളം, ഗംഭീരം. ഇവിടെ എത്തിപ്പെടാൻ ആരോടൊക്കെ വഴിവെച്ചു എന്നറിയോ?
0: എന്തിനാ ഇവിടെ വന്ന്?
1: കൂട്ടിക്കൊണ്ടു വരാത്തോണ്ട്. ഇത്ര രസമുള്ള സ്ഥലം ഒരാൾ മാത്രം അങ്ങനെ ആസ്വദിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇവിടെ വിട്ട് പോകുന്നു തോന്നുന്നില്ല, ഒക്കെ ഒന്ന് കാട്ടെ.
2: കുറേ കുറേ

0: പോയട്രി ഡിസ്കഷനിലുള്ള മൂഡിലല്ല ഞാൻ.
1: പിന്നെ
0: ഐ മീൻ എ ഡ്രീം വേൾഡ് ഫുൾ ഓഫ് ഡ്രീംസ്. എന്താന്ന് പറയാമോ? ഐ ലവ് ദോസ് ഡ്രീംസ്.

0: നീ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വലയെറിയുന്നു. എൻ്റെ ചിന്തകൾ മായാവലയത്തിൽപ്പെട്ട മത്സ്യത്തെ പോലെ ആ വലയ്ക്കുള്ളിലേക്ക് ഓടിയണയുന്നു.
1: എല്ലാ കവികൾക്കും കലാകാരന്മാർക്കും ഇഷ്ടവിഷയമാണ് മഴ, സൃഷ്ടിയുടെ നനവ്. ഓരോ മണ്ണിലും പെയ്തിറങ്ങുന്ന മഴയുടെ നിറം വേറെയാണ്, മണം വേറെയാണ്, ഒച്ച വേറെയാണ്, കുളിരും ചൂടും വേറെയാണ്. മനസ്സിലും മൃദംഗമോ? ആരുടെ മനസ്സിൽ നിന്ന് ചോദിക്കുന്നില്ല, പ്രയോഗം നടന്നു.
0: പാട്ടുപാടി മഴ പെയ്യ്ക്കാൻ പറ്റുമോ?
1: ആരാ ഈ വിട്ടിത്തം പറഞ്ഞു?
0: വലിയ ശാസ്ത്രികൾ.
1: ഒരു കാര്യം തന്നെ മനസ്സിലെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്ന അത് നടക്കുന്ന ഒരു വിശ്വാസമില്ലേ, അതുപോലെ
0: ഈ ശാസ്ത്രികൾക്ക് മഴ പെയ്യ്ക്കാമോ?
1: തന്റെ മനസ്സിൽ മഴ പെയ്യ്ക്കാം.

0: മത്സരത്തിൽ നിന്നെ പാടുവായിരുന്നോ?
1: ഇല്ല, പാട് ഞാൻ ആലോചിച്ചുകൂടിയില്ല. ഞാൻ നന്നായിട്ടൊന്ന് മയങ്ങി.
0: പാടില്ല?
1: ഇല്ല.
2: கவலைப்படுறதுக்கு ஒண்ணுமே இல்ல. மூணு நாளைக்கு மெடிசன் எழுதி கொடுக்கறேன், அதை சாப்பிடுங்க. நத்திங் டு வரி. அம்மா, வைகுண்ட சாஸ்திரி எங்க?
0: என் மகன் வந்திருக்கு, வெளியே நிக்கிறேன்.
1: வணக்கம் சார்.
2: ஏப்பா வெளியில நின்னுட்டு இருக்கேன்? சரி, உங்க அம்மாவுக்கு மேஜர் ப்ராப்ளம் ஒண்ணுமே இல்ல, வெறும் மைனர் டான்சிலைட்டிஸ் தான். பிளட் டெஸ்ட் ரிப்போர்ட் வந்த அப்புறம் டிசைட் பண்ணலாம் என்ன பண்ணலாம்னு. அம்மா பயப்படுறதுக்கு ஒண்ணுமே இல்ல, சின்ன ஆபரேஷன் தான். லேடிஸுக்கு இந்த ஏஜ்ல இந்த மாதிரி ப்ராப்ளம்ஸ் வரும். ஆமா, நீ என்ன பண்ற?
1: அவ்ளோ முக்கியமான ஒண்ணும்.
0: மியூசிக் எம்மையாக்கும். டாக்டர் பொண்ணுக்கு பாட்டு சொல்லி கொடுக்கிறது இவன் தான்.
2: பெரிய சாஸ்திரி தான் பத்ராவுக்கு பாட்டு கத்து கொடுக்கறேன்னு நான் நினைச்சிட்டு
0: இருக்கேன். அப்பா அப்பா எப்பவுமே வீட்டுல இருக்கிறது இல்ல.
2: சோ மகள் எப்பவும் சொல்ற சாஸ்திரிகள்
1: நான்தா.
2: குட்.
0: അയാൾക്ക്
2: 30-നോട് അടുക്കും. വൈകുണ്ഠ ശാസ്ത്രിയുടെ നല്ല പേര് രാമാനുജ ശാസ്ത്രികൾ. കാണാൻ സുന്ദരൻ. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുന്നു, പൂച്ചൂടുന്നു, ധാവണി ചുറ്റുന്നു. മോൾക്ക് എന്തിന്റെ അസുഖമായിരുന്നെന്ന് അമ്മ അറിയണമായിരുന്നു.
0: എനിക്ക് കുറച്ച് ബുദ്ധിക്കുറവുണ്ട്, അത് കൂടുതലുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതേവരെ മോൾ ഒന്നും ഒളിച്ചു വെക്കാറില്ല.
2: നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം നീ വീട്ടിൽ പറഞ്ഞിരുന്നു.
0: ഓ, ഞാൻ വരുമ്പോ കൊണ്ടുന്ന മോളൊന്നും അല്ല, മുള്ളിന്റെ മുട്ടില് മുള്ളേ ഉണ്ടാവുമെന്ന് പറയാനാണെങ്കിലേ രണ്ടുപേരുടെയും കുറ്റം കൊണ്ട് തന്നെയാ. ഞാൻ അവളോട് തഞ്ചത്തിൽ ഒന്ന് ചോദിക്കാം. അനുസരണ കേട്ട് ഇതല്ല തരേണ്ടത്.
3: പിന്നെന്തിനാ നിർത്തിയത്?
0: ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ നോക്കില്ല. പറഞ്ഞത് അനുസരിക്കണം.
3: എനിക്ക് പാട്ട് പഠിക്കണം. ഞാൻ സ്കൂളിൽ പോയി ഞാൻ പാട്ട് പഠിക്കാനും പോകും.
0: ഇല്ല, കച്ചേരി പാടി നടക്കാനല്ല നിന്നെ വളർത്തുന്നത്. ഇന്നു കൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം.
1: ഭദ്ര വീട്ടിൽ പോ.
4: ഇല്ല,
1: നേരെ ഒരുപാടായി. നീ ചെല്ല്.
4: ഞാൻ ചോദിച്ചതിന് എന്താ ഉത്തരം തരാത്തത്?
1: ഭദ്ര, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം
4: മതി, ഇത് കേട്ടാ മതി. അച്ഛനോട് പറയാനുള്ള ധൈര്യമായി. അച്ഛന് നമ്മളെ മനസ്സിലാവും.
1: എന്നെ കുറിച്ച് ഭദ്രയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ല തോന്നുന്നു. ചിറകറ്റുപോയ പക്ഷിയുടെ അവസ്ഥ അറിയോ? എത്ര മോഹിച്ചാലും അതിനെ പറക്കാനാവില്ല.
4: എന്താ, ഞാനത്തെ സ്നേഹിക്കുന്നുണ്ടോ? നേരെ പറയാവോ?
1: എന്നോട് ഈ ചോദ്യം ആരും ഇതേവരെ ചോദിച്ചിട്ടില്ല. മറുപടി ആർക്കും അറിയാൻ വേണ്ട. ഒരേ വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞവളെ മറ്റൊരാളുടെ കൈപിടിച്ചു കൊടുക്കാനാണ് എനിക്കിഷ്ടം.
4: ഇത് മാത്രം അറിഞ്ഞാ മതി. ഇപ്പൊ എന്റെ കൂടെ വരാമെങ്കിൽ ഇന്ന് തന്നെ പറയാം.
1: എന്തിനാ ഭദ്ര ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? എല്ലാറ്റിനും ഒരു ആലോചനമാണ്.
4: എന്തോ മനസ്സ് പേടിക്കുന്നു. ഇന്നലെ വരെ അനുഭവിക്കാത്തൊരു ഭയം.
1: അതിനിപ്പോ എന്താ ഉണ്ടായേ?
4: ശാസ്ത്രികൾ എന്റെ അച്ഛനെ കണ്ടുവെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ എന്നോട് പാട്ട് പഠിക്കാൻ പോണ്ടാന്ന് പറഞ്ഞു. അതിലെന്തോ ഒരു പന്തിയേട്. മോഹിച്ചത് കൈവിട്ടു പോയാലോ? അച്ഛന്റെ അമ്മയുടെയും മുമ്പില് കളവ് ചെയ്തവളെ പോലെ നിൽക്കാൻ വയ്യ. ഒരു പെണ്ണ് സ്നേഹം ചോദിച്ചു വാങ്ങുന്നതിന്റെ നാണക്കേട് അറിയഞ്ഞിട്ടല്ല.
1: അതെ, വർഷങ്ങളായിട്ട് ഞാൻ പാടുന്നുണ്ട്. അത് കേട്ട് തലയാട്ട് താളം പിടിക്കുകയും ചെയ്യുന്ന സ്ഥിരം മുഖങ്ങൾ കണ്ടു പഠിച്ചു. സംഗീതത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ച് ഭദ്രയുടെ ചോദ്യങ്ങളാണ്. അത് ഭദ്രയുടെ കവിതകൾക്ക് പ്രചോദനമായെങ്കിൽ അങ്ങനെ ഒരു അടുപ്പ് ഇഷ്ടപ്പെടാത്തവരാരുണ്ട്? അതിനപ്പുറം ഒന്നും എനിക്ക് ആഗ്രഹിച്ചൂടാ.
4: ഒരു തരം രോഗമാണിത്, സ്വയം സൃഷ്ടിക്കുന്ന ഷെല്ലിൽ ഒളിക്കാനുള്ള ഒരു വാസന.
1: തനിക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടാവാൻ ഞാൻ കൂട്ടുവെക്കാൻ പാടില്ലായിരുന്നു.
4: പറയുന്ന ആൾക്ക് മോഹമില്ലേ? ഞാൻ വീട്ടിൽ പറയും.

0: മാധവ, ഏ ഇന്ന നേരത്തിലെ?
1: ആരാ എന്റെ മോളെ പാട്ട് പഠിപ്പിച്ചത്? താൻ കള്ളു കുടിച്ചു നടന്നു, മകളെ പഠിപ്പിക്കുന്നത് താനാണെന്ന് കളവും പറഞ്ഞു.
0: രാമൻ ഇതുവരേക്കും ഒരു പിഴവ് വരുത്തിയതായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു വലിയ വീട് പുലർത്താൻ എടുക്ക മുടിയാത്ത ചുമടുമായി നടക്കുകയാണവൻ. പക്ഷേ കുളന്തകളുടെ മനസ്സ് എപ്പോഴാ മാറണെന്നറിയാനുള്ള ബുദ്ധി എനക്കുണ്ടായില്ല.
1: എന്താ എന്റെ മോൾക്ക് ഞാൻ ചെറുക്കനെ ചോദിക്കണോ?
0: നമ്മെ സൊല്ലതിലെ ഏതാവത് സത്യവിരുക്കാണ് കേക്കറതൊക്കെ തന്നെ എനിക്ക് പേടിയാർക്ക് മാധവ. അവന്റെ നിഴൽ മാതിരി എപ്പോഴും നടക്കുന്ന ഒരു പെണ്ണുണ്ട് എന്റെ മകൾ. കുഞ്ഞിലെ പറഞ്ഞു വെച്ചതാ, അവൾക്ക് അവൻ നഷ്ടമാവും തിരിഞ്ഞ ഇന്ന പുഴക്കരയിലെ വീട്ടിലെ കഴുക്കൊല്ലേ അവനക്കും അത് തിരിയും.
1: എന്നാൽ അതങ്ങ് നടത്ത്, അല്ലെങ്കിൽ അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞുവിടണം. നന്നായി പാടുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കാം.
0: എന്തേടാം, വിട്ടുപോകാൻ കഴിയാത്തവരാണ്. സംഗീതം ദൈവം തന്നത്, അത് വിൽക്കാൻ പാടില്ലെന്ന് അവനെയും ഞാൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് വേണ്ടിടത്ത് തൊണ്ട പറലും വിശ്വാസം നഷ്ടപ്പെടും. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ അവനങ്ങനെ ഉണ്ട്. പറഞ്ഞിട്ടില്ലേ ശാപം കിട്ടിയവരാ ഞങ്ങൾ, ഇവിടെ തന്നെ ഞങ്ങൾ ചുറ്റിത്തീരും. ഏഴോ എട്ടോ വയസ്സുള്ളപ്പോ അവന്റെ രക്ഷകന്റെ വേഷം കിട്ടിയവനാണ് ഞാൻ. സത്യത്തിൽ മാധവ, അവനെ നശിപ്പിക്കായിരുന്നു എന്റെ രക്ഷയ്ക്ക്. എന്നാ ചെയ്യണം?
1: എന്റെ മകളൊരു പാവമാണ്, ഇനി അവളെ മോഹിപ്പിച്ചുകൂടി. എന്താ വേണ്ടത്? ചെയ്യേണ്ടത് ശാസ്ത്രീയമാണ്. ആലോചിച്ച് നിൽക്കാൻ ഒരു നിമിഷം പോലും ബാക്കിയില്ല.

Thank you.

0: ചീഫിനോട് പറയാതെ ഞാൻ പോന്നത്.
1: നിന്റെ രോഗികള് നിന്നെ കാണാൻ നിലവിളിക്കില്ലേ?
0: കളിയാക്കാതെ ഒന്നിരുന്നോട്ടെ. ഇന്നലെ ഞാൻ ആകെ കൊളാക്കിയില്ലേ. രാവിലെ ഒരു സോറി പോലും പറയാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ എനിക്ക് ഒരു സുഖവും തോന്നിയില്ല. പറയുന്നു ചെയ്യുന്നൊക്കെ കൊളം. എന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാ ചീഫ് വിചാരിച്ചിട്ടുണ്ടാവുക.

0: താ എന്റെ വന്നേ പറ്റൂ.
1: ഇതെന്റെ തന്നെയുടെ ഓഫീസല്ല, നവയാം ടെർബിളി ബിസി.
0: ഓഹോ, വെറുതെ ആളാവല്ലേ. ഒന്നും നേരെ ആയതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന്. ദേഷ്യം വരുമ്പോ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു നിമിഷം കഴിയാൻ പറ്റില്ല. എന്നെ വേണമെങ്കിൽ തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിൽ ആയിക്കോ, ഇപ്പൊ താൻ്റെ കൂടെ വരണം.

0: ഇതൊന്നും ഞാൻ കാണില്ല എന്ന് കരുതിയല്ലേ.
1: It's my personal affairs.
0: ഞാൻ അറിയാതെ ഒരു പേഴ്സണൽ കോപ്പി നിന്നെ കൊണ്ടുപോകാൻ പാടില്ല.
1: It's my
0: നിന്റെ ശരീരം കണ്ടിട്ടില്ല എനിക്ക്, നിന്റെ വൃത്തികെട്ട മനസ്സും കാണാനായി.
1: നിങ്ങൾ ഒരു കവേർഡാണ്. ഒരാളുടെ പേഴ്സണൽ ഡയറി കട്ടുവായിക്കുന്ന ഭീരു.
0: നീ എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഞാൻ അറിയാത്ത ഒരു പേഴ്സണലും വേണ്ട.
1: ഞാൻ നിങ്ങൾക്ക് എല്ലാം അടിയറ വെച്ചിട്ടില്ല. എന്റെ മനസ്സിലുള്ളത്, എന്റെ ഡയറിയിലുള്ളത് നിങ്ങൾക്ക് അടിയറ വെക്കാൻ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല.
0: എന്താ നീ പറഞ്ഞു?
1: വിട്.
0: നീ എനിക്ക് ഉത്തരം തന്നിട്ടേ പോ. ആരാടി എന്റെ കൃഷ്ണൻ? കവിതയിലൂടെ ശൃംഗരിച്ച് രമിച്ചു.
1: വിട്ടോ ഒന്നുകൂടി പറ.

0: Harisik.
1: Mr. Annie, please report to the reception. Mr. Annie, to report to the reception.
0: Looks tired.
2: ഒരു തളർച്ച മങ്ങിപ്പോയി.
0: അത് ശരി. താൻ അനിമിക്കാണല്ലോ. നമ്മളിതൊന്നും സ്വയം കണ്ടു എന്ന് വരില്ല. കൂടെയുള്ളൊരു ശ്രദ്ധിക്കുകയില്ല. വന്നോളൂ.
2: ഇല്ല സർ, ഡോക്ടർ ക്രിസ്റ്റിയെ നോക്കി വന്നതാ. എന്താടോ ഇപ്പൊ അങ്ങോട്ട് പോകണ്ടേ?
0: ഭദ്രയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നല്ലോ, ഉച്ചയ്ക്ക് ഹാഫ് ഡേ എടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഇവിടെ
2: സർ 30-ലെ പേഷ്യന്റ്.
0: സീരിയസ് ആണ്. ഡ്യൂട്ടിക്ക് ഡോക്ടർ ക്രിസ്റ്റി ഉണ്ട്, നേഴ്സ് ഉണ്ട്, പിന്നെ എമർജൻസി ആണ്. ഞാൻ ഇങ്ങെത്തും. ഭദ്ര ഭദ്ര സെൻസിറ്റീവ് ആണ്. ഒരു ഡോക്ടർക്ക് അത്യാവശ്യം വേണ്ട ഗുണം തന്നെയാണത്, പക്ഷെ റൊമാൻറ്റിക് ആകരുത്. രോഗിയോട് താതാത്മ്യം പ്രാപിക്കാൻ ചെന്നാലേ ഡോക്ടറും രോഗിയാവും. എന്റെ കരിയറിന്റെ സക്സസ് എന്താണെന്നറിയാവോ? നിങ്ങളെ പോലെ മിടുക്കരായ അസിസ്റ്റൻസ് എന്നോടൊപ്പം ഉണ്ട്. ആ ഞാൻ പറയുന്നു, എന്റെ മോളെ ഇത്രയ്ക്കൊന്നും വേണ്ട.
3: വിനയ മാഡത്തിന്റെ ഫോണാ. മാഡം ഹോസ്റ്റലിലേക്ക് ഉണ്ടോ എന്ന്
2: ഞാൻ വരുന്നിടത്ത് പറഞ്ഞോളൂ.
0: ഓഹോ, വീട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നതിന്റെ എമോഷൻ ഇപ്പൊ പിടികിട്ടി. അയാളെ ക്ലബിലായിരിക്കും അല്ലേ കാണാറ്?

0: തന്നെക്കാളായിരിക്കും പ്രിയം സ്മോളിനോടാണെന്ന് തോന്നുന്നു. ഒന്നും രണ്ടും പേക്ക് അല്ല മെഴുകുന്നത്, താനാണ് അത് നിയന്ത്രിക്കേണ്ടത്. അപ്പോഴേ ഒറ്റുകാരെന്നുള്ള പേര് കേൾപ്പിച്ച് അയാളെ എന്റെ ശത്രുവാക്കരുത് കേട്ടോ.
1: ഡോക്ടർ ക്രിസ്റ്റി, പ്ലീസ് റിപ്പോർട്ട് ടു ദി ഐസിയു അർജന്റ്ലി. ഡോക്ടർ ക്രിസ്റ്റി, പ്ലീസ് റിപ്പോർട്ട് ടു ദി ഐസിയു അർജന്റ്ലി.

0: മോള് അല്ല, കഞ്ഞി വാങ്ങിയിട്ടുണ്ട്, കൊടുക്കാവോ? നെല്ലരി വെള്ളം കുടിച്ചിട്ട്.
1: Oh.

0: നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. ക്ഷമിക്കാം, നിനക്ക് എന്നൊന്ന് വിളിക്കാറില്ലേ? വിളിച്ചെങ്കിൽ ഞാൻ ഓടി വന്നേനെ. നിനക്ക് കുടിച്ചെല്ലാം മറക്കാം. എനിക്കോ ചന്ദ്ര,
1: അപ്പോഴേ തന്റെ കോട്ടാ തീർന്നു. രണ്ട് വെക്ക് കഴിക്കാനുള്ള അനുവാദവും പിൻവലിച്ചിരിക്കുന്നു. ഞാനല്ല, സാക്ഷാൽ ദൈവം. ഒരു പുരുഷായുസ്സിൽ കഴിച്ചു തീർക്കേണ്ടത് ഇത്ര ചെറുപ്രായത്തിലെ കഴിച്ചു തീർത്താ ഇങ്ങനെയാ കോട്ട തീരും? ഈ ലിവർ എന്ന് പറയുന്ന പാർട്ടി വെറും പാവാ. അവനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ച പിന്നെ ദൈവകോപം കിട്ടില്ലേ?
2: ദൈവകോപം ഡോക്ടർക്കില്ലേ?
1: ഇവിടം സ്ട്രോങ്. പാടത്ത് കിളച്ചിടുന്ന അപ്പന്റെ വിത്ത, ഡബിൾ സ്ട്രോങ്. എന്നാലും രണ്ടേ കഴിക്കൂ, രണ്ട് ലാർജ്. ഈ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളെ ജെന്റിൽമാൻ, അതായത് ഈ തൈരിശാദം വർഗത്തിലാണ് പെടുത്തിയിരുന്നേ. ടൈയും കണ്ണടയും ഫുൾ സ്ലീവ് വെക്കണ്ട, അങ്ങനെ തോന്നുക. പക്ഷെ അതിലും പൊട്ടകളുണ്ടെന്ന് ഇപ്പോഴാ അവിടെ കിട്ടിയത്. ഇനിയെങ്ങാനും മദ്യം തൊട്ടുപോയാലേ വെറുതെ മരുന്നിനും ആശുപത്രിക്കൊന്നും കാശ് കളയല്ലേ? ഒരു പ്രയോജനമില്ല, ഈ കുട്ടി തനിച്ചാവും. അതിനപ്പുറം ഞാൻ എന്താ പറയണ്ടേ? അവിടെ വെച്ചേക്ക്. അയ്യോ വേണ്ട, ഇതാ പിടിച്ചേ പിടിച്ചേ. ശീലം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ കാശ് വാങ്ങും, പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നിട്ടൊന്നും വാങ്ങാറില്ല. ഐ എം എ പ്രിൻസിപ്പൽ മാൻ. പക്ഷെ മറ്റുള്ളവർ, അവരെ ഞാൻ വെറുതെ വിടില്ല.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മഴ.
3: എന്തേ നിർത്തിയത്? എഴുതാൻ മൂഡ് വന്നുണ്ടോ?
4: നമുക്ക് വെട്ടിപ്പോവാം.
3: എന്നെ സന്തോഷിപ്പിക്കാൻ നീ കണ്ടെത്തിയ സ്ഥലമല്ല.
4: ശരിയാ, എന്താ എനിക്കിപ്പോ പേടി തോന്നുന്നു.
3: അരുതാത്ത എന്തെങ്കിലും നിന്റെ കൃഷ്ണൻ പറഞ്ഞോ? ആരാ നിന്റെ കൃഷ്ണൻ?
4: ഇന്നലെ വരെ എന്റെ കൃഷ്ണന് ആൾരൂപമില്ലായിരുന്നു. എങ്കിലും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്റെ കവിതകളിൽ. എന്നാൽ ഇന്ന്
3: ഒന്ന് പാട്, ഞാനും കൂടി അറിയട്ടെ അവൻ ആരാന്ന്.
5: നോക്കി പേടിപ്പിക്കാതെ, ഒരു നിമിഷം മതി നിന്നെനിക്ക് കായലിലേക്ക് വലിച്ചെറിയാൻ. ഒരു കൃഷ്ണൻ നിന്നെ രക്ഷിക്കാൻ വരില്ല.

0: பாடுடி. என்ன அபமானிக்க நீ பாடியதானெங்கிலும் എനിക്കത് കേൾക്കണം.
1: ഞാൻ അറിയാതെ പാടിപ്പോയതാ. വേദനിച്ചെങ്കിൽ മാപ്പ് തരണം.
0: തരാം. അതിനു മുൻപ് പീലി വിടർത്തിയാടുന്ന എന്റെ കൃഷ്ണനെ എനിക്കൊന്ന് കാണണം. ഓള് പാട്.
1: കഴിയാഞ്ഞിട്ടാ ചന്ദ്ര.
0: പാടടി. പാടാൻ ഇല്ലേ? ഇല്ല എങ്കിൽ നീ പാടും. നിന്റെ ഒടുക്കത്തെ പാട്ട് എന്ന് നീ പാടും.

0: ഒരു പേഷ്യന്റ് അകത്തുണ്ട്.
1: ഞാൻ വെയിറ്റ് ചെയ്യാം.
0: ഓ മാഡം,
2: ഇപ്പൊ ചാവെന്ന് പറഞ്ഞ ഇരിപ്പ് എന്തൊരു ബലം.
3: എല്ലാ ടെസ്റ്റിനും കുറിച്ചിട്ടുണ്ട്, പോരാത്തതിന് സ്കാനിങ്ങും.
4: ഒക്ക മൂപ്പർക്ക് ഷെയർ ഉള്ള സ്ഥലമായിരിക്കും. എന്ത് ചെയ്യാം, കൈപ്പുണ്യുള്ള കൈയായി പോയി.
5: കേക്കട്ടെ.
1: പിന്നെ എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല.
5: ഒരുപാട് നേരം ശ്രമിച്ചോ? ഇവിടെ എന്തെങ്കിലും വേദന
1: ഇല്ല
5: എന്ന് പറഞ്ഞാ എങ്ങനെ വേദന കാണണല്ലോ.
1: ഇല്ല സർ.
5: ഭദ്രയുടെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. സ്റ്റുഡൻറ് സാറോ പറഞ്ഞു അസലായിട്ട് പാടുമെന്ന്. ഏതെങ്കിലും ഫംഗ്ഷന് പാടിയിട്ടുണ്ടോ?
1: ഇല്ല, ഒന്ന് രണ്ട് തവണ ഹോസ്റ്റലില്.
5: മതിയല്ലോ, കഴുത കരച്ചിലും പാട്ടാണെന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കാൻ അത് മതി. എന്ത് കരച്ചിലാണെങ്കിലും ഒന്ന് കേൾക്കാം. എനിക്ക് പാടാനറിയില്ലെങ്കിലും ഐ എം എ ലവർ ഓഫ് മ്യൂസിക്. നന്നായി ഞാൻ മ്യൂസിക് കണ്ടക്ട് ചെയ്യും, കണ്ടോ?

0: ഇനി അതിലടുത്തേനാണ് പാടിക്കോളൂ. കം ഓൺ സ്റ്റാർട്ട്. വൺ ടു ത്രീ ഫോർ.
1: കഴിയുന്നില്ല ഡോക്ടർ.
0: താൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശബ്ദത്തിനൊരു കുഴപ്പമില്ല. വർത്തമാനം പറഞ്ഞാൽ പുറത്ത് കേൾക്കുമെങ്കിൽ അതിന്റെ ഏറ്റക്കുറച്ചിൽ മതി പാട്ടാകാൻ. പഠിച്ച പുസ്തകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നോ?
1: സാർ, ഞാൻ ഒരുപാട് ശ്രമിച്ചു.
0: നിങ്ങൾ രണ്ടാളും ഡോക്ടർ ശ്യാം സുന്ദറിനെ കണ്ട് ഒരു കൗൺസിലിംഗ് എടുത്ത് താനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. നിങ്ങൾ രണ്ടുപേരെല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അവ തൽക്കാലം വേണ്ടെന്ന് വെച്ചോ. മനസ്സിലായി മനസ്സിലായി. ഇനി താമസിപ്പിക്കണ്ട. ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ കരച്ചിലൊക്കെ ആകുമ്പോൾ താനെ ദാരിദ്ര്യം പഠിക്കുള്ളൂ. പിന്നെ എപ്പോഴാണോ വഴക്കിടാൻ സമയം.
1: മോളെ എഴുന്നേറ്റോ. ആ എഴുന്നേറ്റു. കാപ്പിയും കുടിച്ചു.
0: ആ

0: എനിക്ക് നിന്നെ കൂടാതെ വേറൊരു മോളോടൊന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ ഡോക്ടർ ഭദ്ര.
1: ഞാനിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ക്ലിനിക്കിൽ വെച്ച്.
2: എന്താ നിർത്തിയത്?
1: ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിയുടെ ചിത്രമുണ്ട്, അസലറിഞ്ഞു സാറ് തന്നതാ.
2: എന്തിനാ വെറുതെ വിഷയം മാറ്റണേ?
0: ക്ലിനിക്കിലെ മോളെ കാണാൻ വേണ്ടി ഒരു ഭദ്ര വന്നു. അന്ന് നീ നല്ല മയക്കത്തിലായിരുന്നു.
2: അതങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ എന്നെ നോക്കണേ? ഒക്കെ റേഷനല്ലേ, ഒന്നോ രണ്ടോ എണ്ണത്തെ തെറ്റിന്ന് വരും.
0: ശരി, ഇതാ നിങ്ങൾ രണ്ടോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഒന്ന് രണ്ട് പേഷ്യൻസിനെ കണ്ടിട്ട് വരാം.

0: എത്ര എണ്ണം വലിച്ചു തള്ളിയെന്നറിയോ? നീ ഇടയായിട്ട് ഉഴപ്പാണ്. ഒരു കണ്ണ് ഇവിടെ ഗായത്രിയുടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിന്റെ കണ്ണ് റോഡിലും ചുറ്റുവട്ടത്തെ ബാൽക്കണികളിലുമാണ് അല്ലേ?
1: എന്താണ് ഒരു രഹസ്യ വാർണിംഗ്? ഈ മോൾ ഒരു കുഴപ്പവും ചെയ്യില്ല. അച്ഛന് ധൈര്യമായിട്ട് പേഷ്യൻസിനെ പിരിയാ, കാശുണ്ടാക്കാം.

0: വൈകിയപ്പോ ഞാൻ കരുതി വരില്ല എന്ന്. മോളെ ഭദ്ര പറഞ്ഞറിയാം, ഇപ്പൊ നാട്ടിൽ തന്നെയുണ്ടോ?
1: ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലെ മാധവനാടെ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭദ്ര പറഞ്ഞു തന്നെ അവളെ അറിവാണ്, പക്ഷെ അത് ഇത്രയും മനോഹരമാണെന്ന് ഇപ്പോഴാ അറിഞ്ഞത്.
0: ഇവള് വന്നാ സാധാരണ അന്ന് തന്നെ തിരിച്ചു പോകും, ഇന്നങ്ങനെ ആവില്ലല്ലോ.
1: ഒരു ചേഞ്ച് വേണമെന്നുണ്ട്.
0: വരൂ.
1: ഒരാൺകുട്ടിയെ പോലാ ഞാൻ ഇവളെ വളർത്തിയത്. ഞങ്ങള് കളിക്കൂട്ടുകാരെ പോലായിരുന്നു. 7 വയസ്സുള്ളപ്പോ ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ അമ്മ. ഞാനൊരു പന്ന പോക്കറി ആയതുകൊണ്ട് ഭാര്യ സൂയിസൈഡ് ചെയ്തെന്നാണ് കഥ. താനും കേട്ടിട്ടുണ്ടാവല്ലോ. സത്യത്തിൽ പ്രശ്നം ഞാനും ഗായത്രിയുടെ അമ്മയും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെതായിരുന്നു. ഒരു പെണ്ണെനിക്ക് ഫോൺ ചെയ്താല്, ഒരു സ്ത്രീയെ ഞാൻ അല്പം കൂടുതൽ സമയം പരിശോധിച്ചാൽ വെരുകിനെ പോലെ അവളെ അസ്വസ്ഥയാവും. ഒരു ദിവസം കൺസൾട്ടിങ് റൂമിൽ വന്ന് കുറ്റിയടിച്ച് ഉലങ്ങിയിരുന്നു. ഞാൻ പിടിച്ച് പുറത്താക്കി. അതായിരുന്നു പ്രകോപനം. ഗായത്രി മോളാണ് ആദ്യം കണ്ടത്, കത്തിയെരിയുന്ന അമ്മ. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും അമ്മ നിന്നെരിയുന്നുണ്ടാവും. കുറച്ചൊക്കെ മരുന്നും മനഃശാസ്ത്രവും പഠിച്ച ഞാൻ എൻ്റെ മോടെ മനസ്സ് മാത്രം കണ്ടില്ല. ബറോഡയെ ചിത്രമെടുത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല. ക്യാമ്പസിലൊരു വൃക്ഷച്ചുവട്ടിൽ കയ്യിലെരിയുന്ന സ്കർട്ടുമായിരുന്നു ചിത്രം വരയ്ക്കുന്ന എൻ്റെ മോളെ ഞാൻ കണ്ടു. ചിത്രം നന്നായിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരിക്കലും അവൾ എഴുതി, അച്ഛനെ കാണിക്കാൻ ഒരാളെ കൊണ്ടിരുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ്, അയാളോടൊപ്പം അവൾക്ക് ജീവിക്കണമെന്നുണ്ടെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മോളെ തൻ്റെ അടുത്ത്, അങ്ങ് ഡൽഹിയിൽ ഭാര്യയും ഒരു മകനും ഉണ്ടെന്നറിഞ്ഞ അതേ നിമിഷം അവളെ എൻ്റെ കരണത്തടിച്ച് പുറത്താക്കി. അത് കണ്ടു നിന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, മിടുക്കി, പെണ്ണായാൽ ഇങ്ങനെ വേണം, നീ അമ്മയെപ്പോലല്ല. പക്ഷേ വാതിലടിച്ച് പൊട്ടിക്കരയുന്ന എൻ്റെ മോളെ കണ്ടപ്പോൾ ഞാൻ നടുങ്ങി. ഞാനാണോ അവളാണോ ആദ്യം മരിക്കേണ്ടത്? ഏത് സംഭവിച്ചാലും ദുരന്തം വളരെ ഭീകരം. ഞാനാണോ അവളാണോ ആദ്യം മരിക്കേണ്ടത്? ഏത് സംഭവിച്ചാലും ദുരന്തം വളരെ ഭീകരമായിരിക്കും. ഇതൊക്കെ പറയുന്നത് എൻ്റെ ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മഹാദുരന്തത്തിൻ്റെ തുടക്കം എത്ര ചെറുതായിരുന്നു എന്ന് പറയാനാണ്. ഒരു നിമിഷത്തെ സംയമനം, അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ എൻ്റെ ഭാര്യയോട്, അന്ന് അത് മാത്രം മതിയായിരുന്നു. ഇന്ന് നിങ്ങളുടെ കൊച്ചു കൊച്ചു പണക്കങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, എനിക്കറിയാം ചന്ദ്രൻ തന്നെ വളരെ വളരെ സ്നേഹിക്കുന്നു. താൻ അയാളെ

0: 응.
1: 에르톨로.
2: 됐어.
1: 다. 은혜, 다.
3: 진드라.
4: എന്നെങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോ എന്തോ പോലെ. ഛേ, നമ്മൾ തമ്മിൽ ഇതൊന്നും വേണ്ട.
1: കുറെ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട്.
4: ഞാൻ കുറച്ചുനാൾ അവധി എടുക്കാൻ പോവാ.
1: എന്തിനാ?
4: അതല്ലേ തിരക്ക് വേണ്ടത്.
1: അധികകാലം വേണമെന്നില്ല, ഒരാഴ്ചയെങ്കിലും നിന്നാ മതി.
4: സമ്മതിച്ചു. അപ്പൊ താലി ഇവിടെ നിന്നില്ലേ?
1: അത് ഇത്രയും ബിസി ആയിട്ടുള്ള ടൈമില്
4: ഇടയ്ക്കെങ്കിലും.
3: ഏതൊക്കെ കറികളാ ഇഷ്ടം ഒക്കെ മുൻകൂട്ടി പറഞ്ഞേക്കണം. കിച്ചൺ കൺട്രോൾ ചെയ്യുന്നത് ഈ കൈകളാണ്.
1: ഈശ്വരാ, ഇത് പകരുന്ന രോഗം വല്ല ആണോ?
4: എന്ത്?
1: അല്ല, ഗായത്രിയുടെ രോഗം പകരുന്നതാണോ?
4: ഒക്കെ കണ്ടോ, വേറൊരു ഭദ്രെ ഫുൾ ആയിട്ട്.
1: ഫുൾ നെയിം ആയിട്ടാ?
4: ഫുൾ നെയിമോ?
1: ആ, ഭദ്ര കാളി, അതാണല്ലോ യഥാർത്ഥ പേര്.
4: അമ്മയാവണ്ടേ?

0: ഹലോ,
1: മാഡത്തിന്റെ വീടല്ലേ?
0: അതെല്ലോ,
1: മാഡത്തിന് അത്യാവശ്യമായിട്ട് ഒന്ന് കിട്ടണായിരുന്നു.
0: എവിടുന്നാ?
1: അഫ്സറുടെ വീട്ടിലാ. മാഡം അത്യാവശ്യമായി ഇവിടം വരെ ഒന്ന് വരണായിരുന്നു.
0: അതിന് ഭദ്ര ഇവിടെ ഇല്ലല്ലോ. അവള് വളരെ അമ്മയും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ.
1: മാഡം ഇവിടെ തന്നെ ഉണ്ടാവുന്ന രാവിലെ പറഞ്ഞതാണല്ലോ.
0: അതെ, അവളുടെ ഹസ്ബൻഡാ സംസാരിക്കുന്നത്. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഹലോ, ഭദ്ര ഇവിടെ ഇല്ല. പ്രൊഫസറിൽ ആരായാലും എന്താ, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. അതിനെനിക്കൊരു ചുക്കൂല്ല. ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. ഫോൺ വെക്ക്. വെക്കാല്ലേ പറഞ്ഞത്.

0: ചന്ദ്രൻ എന്താ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞത്?
1: നിന്നെ ഈ രാത്രി ഞാൻ ഒരിടത്തും വിടുന്നില്ല, അതുകൊണ്ട്.
0: ആ ഹോംനസ് പറയണതൊക്കെ ഞാനും കേട്ടു. ഗായത്രി എന്തോ അബദ്ധം കാട്ടി, അതും സാറ് സ്ഥലത്തില്ലാത്തപ്പോ.
1: ഓഹോ, സകല ജീവൻ രക്ഷിക്കാൻ നീ എന്താ അവതാര സ്ത്രീയോ? വേറെ ഡോക്ടർമാരില്ലേ നാട്ടില്?
0: ഇത്ര സ്വാർത്ഥനാവരുത്.
1: ആ ഞാൻ സ്വാർത്ഥനാണ്, നിന്റെ കാര്യത്തിൽ ഞാൻ 100% സ്വാർത്ഥനാണ്. മറ്റൊരാള് നിന്റെ മേലെ അവകാശം സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല.
0: കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായി പറഞ്ഞത്. പക്ഷെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എന്നറിഞ്ഞപ്പോ ജീവൻ രക്ഷിക്കാൻ അവിടെ ഓടി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ പഠിച്ചത്?
1: എനിക്കറിയാവുന്ന എത്തിക്സിന്റെ പ്രൊഫഷൻ ഉള്ളൂ, ഇല്ലാത്ത ജാട പറഞ്ഞ എന്നെ വിഡ്ഢിയാക്കരുത്.
0: വിഡ്ഢിയാക്ക്? എന്താ ചന്ദ്ര എങ്ങനെയൊക്കെ?
1: നിന്നോട് പലതവണ ചോദിച്ചു നിന്റെ കൃഷ്ണ ആരാന്ന്. എന്റെ കൈകളിൽ കിടന്നുകൊണ്ട് ചിരിച്ചും ചിലപ്പോ കെറിവ് കാട്ടി നീ ഒഴിഞ്ഞു മാറി. ഒരിക്കൽ നീ പറഞ്ഞു നിന്റെ കൃഷ്ണൻ ഒരാൾ രൂപമില്ലെന്ന്. നിനക്ക് പുഴയാണ് കൃഷ്ണൻ, കടലാണ് കൃഷ്ണൻ, കാറ്റാണ് കൃഷ്ണൻ, കളവാണ് ഇതൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിഡ്ഢി പിന്നെയും നിന്നെ സ്നേഹിച്ചു. എന്റെ സുഹൃത്തുക്കൾ അടക്കം പറഞ്ഞതില് നിന്റെ കൃഷ്ണന്റെ പേര് ഞാൻ കേട്ടു. ഒരു വയസ്സൻ കൃഷ്ണൻ, നിന്റെ പ്രൊഫസർ.
0: ചന്ദ്രന്റെ ഭൂതകാലം തിരയായിരുന്നല്ലേ ഇത്രയും കാലം. സത്യല്ലേ അറിയണ്ടു, എന്റെ ചെറുപ്പത്തില് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. ചന്ദ്രനെ കല്യാണം കഴിക്കുമ്പോ ഞാനൊരു കന്യകയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതിൽ ദുഃഖമുണ്ട്.

0: ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോ ഈ രാത്രി വന്നു വരില്ല.
1: നിന്നെ തടയാനുള്ള അധികാരം എനിക്കില്ല, അതുകൊണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല.

0: ഹലോ, അതെ, ഡോക്ടർ ബദ്രയാണ്. എവിടെ? പാലസ് ഹോസ്പിറ്റലോ? ചന്ദ്രനെ എപ്പോ? ഞാൻ എന്താ വരുന്നു. ഇന്നലെ അഡ്മിറ്റായ ചന്ദ്രൻ
1: ഇപ്പോ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുക.
0: ഡോക്ടർ
1: തരകന്റെ യൂണിറ്റിലാണ്.
2: Take.

0: ആ ഫയലിംഗ് എത്തിയിട്ടുണ്ടാവില്ല. ഇരിക്കൂ, വിളിക്കാം.
1: ഞാൻ ഡോക്ടറാണ്, തരവൻ സാറിനെ ഒന്ന് കാണണം.
0: അവിടെ ഇരുന്നോളൂ, ഡോക്ടർ ഫ്രീ ആവുമ്പോൾ പറയാം.
1: റൂം നമ്പർ 10 ചന്ദ്രശേഖരൻ മേനോൻ.
2: ബന്ധുക്കളെല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയിച്ചോളൂ.
1: ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, ഡോക്ടറാണ്.
2: ഓ, ഇരിക്കൂ. എങ്ങനെയാ അറിഞ്ഞത്? ഡോക്ടർ ഹൈദരാബാദിലോ മറ്റോ യാത്രയിലാണ്, ഇവിടെ മറ്റു ബന്ധുക്കൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. യു നോ ഹീ ഈസ് ഇൻ ഹെപ്പാറ്റിക്കോമ. അപാര ധൈര്യശാലി തന്നെയാണ് ഡോക്ടറുടെ ഹസ്ബൻഡ്. രണ്ടോ മൂന്നോ തവണ രക്തം ഛർദ്ദിച്ചിട്ടും സ്വയം കാറോടിച്ച ഇവിടെ വന്നു. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാര് ഇമോഷനുകൾക്ക് അപ്പുറം യാഥാർത്ഥ്യം അറിയുന്നവരാകണം. ബന്ധുക്കളാരും എത്തിയില്ലേ?
1: ഞാൻ കേൾക്കാം, പറഞ്ഞോളൂ.
2: ഇത് ഡോക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്കഷൻ ആണെങ്കിൽ ഞാൻ പറയും, മിസ്റ്റർ ചന്ദ്രശേഖരന് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന്. പിന്നെ മുകളിൽ ഒരാൾ നിശ്ചയിക്കണമല്ലോ.

0: ഞാൻ റൂമിൽ കാണും, എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ.
1: എക്സ്ക്യൂസ് മീ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വരുമോ? ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണേ. അദ്ദേഹം അഡ്മിഷന് വരുമ്പോ 5000 ക്യാഷും ഒരു ചെക്കും ഏൽപ്പിച്ചിരുന്നു. ചെക്ക് ഒപ്പിട്ട് തരാന്നാ പറഞ്ഞത്, പക്ഷെ അതിനു മുമ്പ് ഫെയിന്റ് ആയി. രാവിലെ ഒരാൾ വന്നിരുന്നു, ഓഫീസിലെ സ്റ്റാഫാണെന്നാ പറഞ്ഞേ, പക്ഷേ അദ്ദേഹം മടങ്ങി വരാന്ന് പറഞ്ഞു പോയി.
2: എത്ര തരേണ്ടത്?
1: ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 25,000.
2: ഒരു മണിക്കൂറിനകം തരാം.
3: ഹലോ മാഡം, ഞാൻ ഗുഡ് ലക്ക് ഫിനാൻസ് കമ്പനിന്നാ. നല്ല കസ്റ്റമേഴ്സിന് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ ഞങ്ങൾ ഇൻഡസ്ട്രി ഫിനാൻസ് ചെയ്യാറുണ്ട്. സാലറി സർട്ടിഫിക്കറ്റോ വസ്തുജാമ്യോ തന്നാൽ മതിയാവും.

0: നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇഷ്ട ദൈവങ്ങൾക്ക് വഴിപാടക്കുന്നതെന്നുള്ളൂ.
1: അത്ര

0: അമ്മേ, എന്താ മോളെ?
1: അമ്മേ, മയക്കത്തിലോ അല്ലാതെയോ ആദ്യം വിളിച്ചത് എന്റെ പേരാ?
0: ആരെയാ ഞാൻ കുറ്റപ്പെടുത്തേണ്ടത്?
1: എന്നെ. ഞാൻ കാരണം ചന്ദ്രനെ വേദനിച്ചതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. ഇഷ്ടദേവങ്ങൾക്ക് നേർച്ച നേരാൻ തരാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ നേർന്നു.
0: എവിടെ?
1: ശിവപുരത്ത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും അയക്കാം. നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്താ പോരെ?
0: അതൊക്കെ ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. നീ പോയി വല്ലതും കഴിക്കോ, വസ്ത്രം മാറുമോ, എന്തെങ്കിലും ചെയ്യേ.

0: ഉറങ്ങല്ലേ, പകല മുഴുവൻ ഇറങ്ങിയിട്ട് മതിയായില്ലേ?
1: ഉറങ്ങല്ല, കൊച്ചു കൊച്ചു മയക്കം, മയക്കത്തിൽ നിറയെ സ്വപ്നങ്ങൾ. ഇപ്പോഴൊരെണ്ണം കണ്ടു, നല്ല പരപ്പുള്ള പുഴയും ഞാനും തുഴയുന്ന ആളും മാത്രം. കരയെത്തും മുൻപ് അയാൾ വിലക്കിയിട്ട് ഞാനിറങ്ങി നടന്നു. ചെന്ന് കയറിയതൊരു ഗ്രാമത്തിൽ, നിറയെ പൂക്കളും പച്ചപ്പും തീർച്ചോരങ്ങളുള്ള ഒരു ഗ്രാമം. ഇന്നലെ വരെ അങ്ങനെ ഒരു ഗ്രാമം ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഓരോ വഴികളും എനിക്ക് പരിചയപ്പെട്ടതുപോലെ. കുറച്ചകലെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ധാവണി ചുറ്റിയ പെണ്ണം. കൈതക്കാടുകൾക്കിടയിൽ ഒരു നീർച്ചാലും മുറിച്ച് കിടന്നാൽ എനിക്ക് അവളുടെ അരികിലെത്താം. അടിയൊഴി കുളിപ്പിച്ചു വെച്ച ചാലും നീന്താൻ അറിയാത്ത ഞാനും, അതുകൊണ്ട് അവളുടെ മുഖം കാണാനായില്ല.
0: ഭദ്രാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു.
1: വിളിച്ചോ? ഞാൻ ഓർക്കുന്നില്ല.
0: ഇന്ന് മാത്രല്ല, ഇതിനു മുമ്പും.
1: എന്തിനാണ് അവൾ എപ്പോഴും മുഖം മറച്ച് നടന്നത്?
0: ആളത്ര ശരിയല്ലാന്ന് തോന്നിണ്ടാവും. ഇതാണ് അവളുടെ മുഖം.
2: ഹോസ്പിറ്റലിൽ

0: എന്റെ മനസ്സ് ശാന്തമാണ്. അതുകൊണ്ടാണ് ഇത്ര സുഖമുള്ള സ്വപ്നങ്ങൾ കാണുന്നത്.
1: കുടിക്കേ.
0: മതി, എനിക്കൊന്ന് കിടക്കണം.
1: ആഹാ, ഇതായിരുന്നോ വേണ്ടത്? ഉറങ്ങരുതേ.
0: ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമമില്ലേ, ആദ്യമായിട്ട് അവിടെ എത്തിയ ഞാൻ അതിനു മുമ്പ് അവിടെ വന്നിട്ടെന്ന് തോന്നിപ്പിച്ച കാഴ്ചകൾ എവിടെ നിന്നാണോ കിട്ടിയത്? നിന്റെ ഡയറികളിൽ നിന്ന്. വായിക്കാൻ പാടില്ല എന്നറിയാമായിരുന്നു.
1: ഞാൻ ആ ചന്ദ്ര തെറ്റുകാരി. എനിക്കുള്ളൊക്കെ വായിക്കാനുള്ള അവകാശം ചന്ദ്രനുണ്ടായിരുന്നു. അന്നേരത്തെ ദേശത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി.
0: എന്നെ ഏറെ വരത്ത ഒന്നാണെന്നും എത്ര ശ്രമിച്ചാലും അത് മനസ്സിൽ നിന്ന് മാറില്ല എന്നൊക്കെ നീ പറഞ്ഞല്ലോ.
1: പറയുന്നതിനൊക്കെ വിരുദ്ധല്ലേ ഞാൻ? വെറുക്കെ, നിനക്കെന്നെ അറിയില്ലേ.
0: ഭദ്ര, ശിവപുരത്ത് നമുക്ക് ഒരുമിച്ചെന്ന് പോവോ? നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നവിടം ഞാൻ മുമ്പേ കാണണ്ടായിരുന്നു. കൊണ്ടുപോവോ.
1: ഇനിയിപ്പോ അവിടെ എന്താ കാണാണ്ടാവുക? ഒക്കെ മാറിയുണ്ടാവും.
0: ഭംഗിയുള്ള സ്ഥലം, അവിടെ നല്ല ആളുകളും ഉണ്ടാവും.
1: എന്നോട് പിണങ്ങരുത്. ഇല്ലാന്ന് പറഞ്ഞപ്പോഴൊക്കെ അടുത്ത നിമിഷം നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്.

കുടുംബത്തിലെ തിരിച്ചറിഞ്ഞല്ലോ. അത് തന്നെ മഹാഭാഗ്യം. ഏഴാമത്തെ ഷോക്ക് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ എന്താ പറഞ്ഞെന്നറിയോ?

0: അവൾക്ക് എന്നോട് വെറുപ്പാണ്. ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ ഒരു തമാശ പോലെ അവൾ കേട്ടിരുന്നു. പക്ഷേ പിന്നെ എന്നോട് മിണ്ടാട്ടില്ലാണ്ടായി. കാണുന്ന വെറുപ്പായി. കൈ കെട്ടിയതൊക്കെ വലിച്ചെറിയും. 2 വയസ്സുള്ള ഞങ്ങളുടെ മകള് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റാണെന്നാണ് ഡോക്ടർ റിപ്പോർട്ട്. അതെപ്പോ ഇങ്ങനെ അവൾക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും പാവാണ്. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടു എന്നറിഞ്ഞ എനിക്ക് അവളെ ഇനി തിരിച്ചു കിട്ടില്ല.
1: മറ്റൊന്നും മോഹിച്ചു വന്നല്ല, ഒന്നും സ്വന്താക്കുകയില്ല. എനിക്ക് വേണ്ടി നീലാംബരി ഒന്ന് പാടാമോ?

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം മഴ. രചനാ സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. നിർമ്മാണം ജി ഹരികുമാർ. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം രവീന്ദ്രൻ. അഭിനേതാക്കൾ ബിജു മേനോൻ, സംയുക്ത വർമ്മ, ലാൽ, സിന്ധു ശ്യാം, തിലകൻ, ദേവി അജിത്, ഉർമ്മിള ഉണ്ണി, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11-ന്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ ഇന്നലെ CJPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18-ന് ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖങ്ങൾ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2-നാണ് സംസ്കാരം. പമ്പ സാഹിത്യ ഉത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27-ന് സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്തുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
0: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27th കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി K.മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്കഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCCക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു.

വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18 ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. 1.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 25 സമതല ഭൂമികകളിലൂടെയാണ്. 1947 ജൂലൈ 25 തിരുവിതാംകൂറിലെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിൻ്റെ അവസാനം. സ്വാതി തിരുനാൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനെത്തിയ CP രാമസ്വാമി അയ്യരെ സഖാവ് KCS മണി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അത്രയേറെ ജനം CP ദുർഭരണത്തെ വെറുത്തുപോയിരുന്നു. 1936 മുതൽ 11 വർഷം ദിവാൻ എന്ന പേരിൽ ഭീകര സ്വേച്ഛാധിപത്യം നയിച്ച് ജനങ്ങളെ പരമാവധി ദ്രോഹിച്ച CP കൊല്ലാൻ പക്ഷേ മണിക്ക് കഴിഞ്ഞില്ല. 1978 ജൂലൈ 25 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ ഓർഡാം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു ശിശു പിറന്നിരിക്കുന്നു. ലെസ്ലി പീറ്റർ ദമ്പതികളുടെ ആദ്യ സന്തതി. ലൂയിസ് ജോയ് ബ്രൗൺ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ കുട്ടി വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVFലൂടെ ലോകത്തിൽ ആദ്യം ജനിച്ച ശിശു, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: थैंक यू फ्रेंड्स. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा.
0: തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ രീതിയിലെ പരിഷ്കരണങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നടപടികൾ എന്നീ ആവശ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് CJP പ്രതിനിധി സംഘവുമായി വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംഘടന മൂന്ന് പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചെന്നും ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSSC പ്രതിഭാസേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെയും മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം തയ്യാറായി. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
3: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമുചെൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധസ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹൈൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജതുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ ചണ്ടുകുമാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാരുടെ ഹെവിവെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ചണ്ടുകുമാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ് സമീഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ അനാഹത് നേരിടും. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം

0: അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം നിർവഹിച്ചത് എം ബി ശ്രീനിവാസൻ, ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം ആലിബാബയും 41 കള്ളന്മാരും. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി മാധുരി.

സരസ്വതീയാമം എന്ന ചിത്രത്തിനുവേണ്ടി വെള്ളനാട് നാരായണൻ രചന നിർവഹിച്ചത്. എ ടി ഉമാർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം സിംഹാസനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം എസ് വിശ്വനാഥൻ. ആലാപനം കെ ജെ യേശുദാസും വാണി ജയറാമും.

അടുത്ത ഗാനം പുതിയ വെളിച്ചം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൗധരി, ആലാപനം കെ.ജെ. യേശുദാസ്.

കെ ജെ യേശുദാസും വാണി ജയറാമും സംഘവും ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന ONV, ഈണം സലീൽ ചൗധരി, ചിത്രം ദേവദാസി.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം വാടകയ്ക്ക് ഒരു ഹൃദയം എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്, രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ.

സ്നേഹ യമുന എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കെ ജേരി രചന നിർവഹിച്ച് കെ ജെ ജോയ് ഈണമിട്ട ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, പട്ടം സദൻ, സായിബാബ.

ബയോസ്കോപ്പിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. പാൽക്കടൽ എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എ ടി ഉമ്മാർ.

ஜோம் கிட்டத்தக்கத்தார் கிட்டத்தக்கத்தார் ஜோம்.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ദ്വന്ദ്വയുദ്ധം എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി ഹർഷകുമാർ.
2: മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഹൃദയഭാര്യയായിരുന്നു അവൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ദ്വന്ദ്വയുദ്ധം. അവന് നിങ്ങൾക്ക് നല്ല പരിചയങ്ങളാണ്. അവന്റെ പേര് രാഘവൻ. രാഘവൻ ഇരുട്ടിന് വല്ലാത്ത പേടിയാണ്. ഇരുട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ മനസ്സിൽ ചില ഭീകര ചിത്രങ്ങൾ തെളിഞ്ഞു പോകും. സന്ധ്യ വയം കഴിയുമ്പോൾ വീട്ടിൽ ചുറ്റും ഉയർന്നിക്കുന്ന വാഴക്കൂട്ടങ്ങൾ രാക്ഷസന്മാരെ പോലെ പല്ലടിച്ചുകൊണ്ട് ഭീകര നൃത്തം നടത്തുന്ന ചിത്രങ്ങൾ. അതുകൊണ്ട് ഇരുട്ട് പമ്പ് കടക്കുന്നതിന് മുമ്പ് വീട്ടിലൊരു വിളക്ക് കത്തിച്ചു വെക്കാൻ രാഘവന് വല്ലാത്ത നിർബന്ധമാണ്. ഇത് കാണുമ്പോ അമ്മയ്ക്ക് ദേഷ്യം വരും. നിന്റെ പ്രായത്തിൽ ജനാർദ്ദന് ഒരു പേടി ഉണ്ടായിരുന്നില്ല. ജനാർദ്ദൻ രാഘവന്റെ ജേഷനാണ്. അവനേക്കാൾ 13 വയസ്സ് മൂപ്പ് കൂടുതലുണ്ട്. അമ്മയുടെ ഈ പരിഹാസം കേൾക്കുമ്പോ രാഘവൻ എന്തെന്നില്ലാത്ത ദേഷ്യം വരും. അവൻ അവന്റെ പിഞ്ച് കൈചുരുട്ടി അമ്മയെ ഇടിക്കാൻ കൊടുക്കും. അമ്മയ്ക്കുണ്ടോ നോവുന്നു. അതിനതിന് അമ്മയുടെ സന്തോഷം കൂടി കൂടി വരും. അതിനതിന് രാഘവന്റെ ദേഷ്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ബാല്യകാലം അങ്ങനെയാണല്ലോ.

0: ഇന്ത്യക്കാർ 3 വയസ്സ് മൂപ്പ് കൊടുത്തുകൊണ്ട് ചേച്ചി ഉണ്ടായിരുന്നു, സുകുമാരി ചേച്ചി. ആരോടും മിണ്ടത്തില്ല, എവിടെങ്കിലും പോയി ഒറ്റ ഇരിപ്പാണ് കൂലി കൂടി കടത്തിൽ പിടിച്ച് കൂലിപ്പോയി. സുകുമാരി ചേച്ചി ഒരു ഊമയായിരുന്നു, മിണ്ടാപ്പുറങ്ങളിലിരുന്നു. ഒരു ദിവസം സുകുമാരി ചേച്ചി കടുത്ത പനി പിടിച്ചു കിടന്നു. ദാമോദരൻ വൈദ്യൻ പിടിച്ചുകൊണ്ട് വന്നു. വൈദ്യൻ കുറച്ച് പച്ചില പിടിച്ച് ഇടിച്ചു പിടിഞ്ഞ് ചാറാക്കി ചേച്ചിയുടെ വായുടെ മൂല വലിച്ചു തുറന്ന് അതിലെ കുടിച്ചു കൊടുത്തു. ചാറകത്തേക്ക് പോയില്ല. ആ കണ്ണുകൾ പെട്ടെന്ന് അറിയാൻ തുടക്കുകയും ചെയ്തു. സുകുമാരി ചേച്ചിയുടെ ശരീരവാസകലം ഞെട്ടലിന്റെ ഓളങ്ങൾ ഉണ്ടായി. സുകുമാരി ചേച്ചി നിശ്ചലം. നേരം വെളുത്തപ്പോ വാഴക്കൂട്ടങ്ങൾക്കിടയിൽ അച്ഛൻ ഒരു കുഴികുത്തി. സുകുമാരി ചേച്ചി അതിലിട്ട് മൂടി. ആരും കഴിഞ്ഞില്ല. വേലപ്പൊന്നായത് അല്പം മദ്യപിക്കുന്ന ആളാണ്. അടുത്തുള്ള ഷാപ്പിൽ പോയി എന്നും കുടിക്കും. റോഡിന്റെ വീതി എടുത്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. അന്നൊരു 5:30 സമയത്ത്, വൈകുന്നേരം 5:30 സമയത്ത് വീട്ടിലേക്ക് വന്നപ്പോ രാഘവൻ വിളക്കം കത്തിച്ച് അതിന്റെ മുമ്പിൽ ഇരിക്കുക. ഇവന്റെ പേടി പോകാൻ അദ്ദേഹം ഒരു മാർഗം കണ്ടുപിടിച്ചു. ഭഗവാനെ, നിന്ദുരുവടിയെ, ഇവനെ ശബരിമലയിലേക്ക് കൊണ്ടുപോകാവേ എന്നൊരു ഒറ്റ നേരിച്ച്. ശബരിമലയ്ക്ക് പോകുന്ന ദിവസം രാഘവന്റെ വീട്ടിൽ നല്ല ഭജന എഴുതി. ഓം ഹരികരാമ സങ്കീർത്തനം ഗോവിന്ദ. സന്നിധാനത്തിലേക്ക് ചെന്നപ്പോ രാഘവൻ ഭക്തി കൊണ്ട് ഉറഞ്ഞ് തുള്ളിപ്പോയി. സ്വാമി ഇണ്ടകത്താം അയ്യപ്പകത്താം, സ്വാമി സന്നിധാനത്തിൽ താഴെ കിടക്കും. ഇറങ്ങി വന്നപ്പോഴും പുസ്തക കച്ചവടക്കാൻ ഇരിക്കുന്നു. രാഘവനൊരു പുസ്തകം വാങ്ങി കമ്പനാമയോ. അതിന്റെ പേരുകൾ ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ ഒരു വാക്ക് അതിന്റെ കരടി ഉടക്കിക്കിടന്ന് രമിക്കുകയാണ്. രാവണൻ മന്ദോദരിയോടൊപ്പം ജനിച്ചു. ശിവപാർവതിമാർ ആനയുടെ രൂപത്തിൽ ജനിച്ചു. വീട്ടിലെത്തി വീണ്ടും ആ പുസ്തകത്തിന്റെ പേരുകൾ മറിച്ചു നോക്കിയപ്പോൾ രാഘവന്റെ മനസ്സിൽ പേടിയെന്ന വികാരമില്ല, പേരിടാൻ അറിയാത്ത ഒരു പുതിയ വികാരം.
1: നേരിടാൻ അറിയാത്ത മധുര വികാരം, വികാരം വികാരം, നേരിടാൻ അറിയാത്ത മധുര വികാരം. ഭയം കൊണ്ട് നിറയും മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു പതഞ്ഞു ഒരു മരണ വികാരം. വികാരം വികാരം, നേരിടാൻ അറിയാത്ത മധുര വികാരം.
0: രാഘവന്റെ പുതിയ കൂട്ടുകാരനെ കിട്ടിയിരിക്കുന്നു കുട്ടൻ, ഒരു വികൃത കുട്ടൻ. അവരൊരു ദിവസം രാഘവനെ വിളിച്ചുകൊണ്ട് ആ കുളക്കടവിലേക്ക് ചെന്ന് പെണ്ണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടു. അവിടെ ചെന്നപ്പോ ഒരു ഗർഭിണി നിന്ന് കുളിക്കുന്നു. ആ ജനി ഓർമ്മ രാഘവ ജനി ഓർമ്മ അവരുടെ വയറ്റിന് എന്താ അസുഖം എന്ന് ചോദിക്കുന്നു. കേട്ടവാദ് കേൾക്കാത്തത് വാദ് രാഘവൻ ചെന്നൊരു ഒറ്റ ചോദ്യം മറുപടി ഉടൻ തന്നെ കിട്ടി. എന്റെ അമ്മയോട് ചെന്ന് ചോദിക്ക, 8 ചാവലോളം പ്രസവിച്ചവളാ നിന്റെ വള്ള. രാഘവൻ പൊട്ടി കരഞ്ഞു പോയി. ചാവിളകളെന്ന് വെച്ചാല് ചാവിളകളെന്ന് വെച്ചാൽ പെറുമ്പ ചത്ത് കിടക്കുന്ന കൊച്ചുങ്ങൾ. ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെയും മതത്തിന്റെയും അന്തരീക്ഷത്തിൽ വളർന്നു വന്ന രാഘവന് 13-ാമത്തെ വയസ്സിലെ പുരുഷപ്രാപ്തിയുടെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി.
1: ശബ്ദത്തിനുകനം വെച്ചു സുന്ദരോമം തളിരിട്ടു തലമുടിയൊന്നു ചുരുണ്ടുമിനെ കഴുത്തു.

കമ്പനനടയിൽ ചുറ്റി നടക്ക കൗമാരത്തിനു കമ്പം, പ്രേമപ്പാട്ടും മൂളി നടക്ക കരളിനുള്ളിനരുമ്പം, ശബ്ദത്തിനുകനം വച്ചു സ്വന്തരുമക്കളിച്ചു. ദീപാരാധന സമയത്ത് കുട്ടനും രാഘവനും ഇതാ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഒരു ചിത്രം കുട്ടന് വളരെയധികം ഇഷ്ടപ്പെട്ടു. രുക്മിണിയും സത്യഭാമയും രണ്ടു വശം, ശ്രീകൃഷ്ണനും മധ്യം. ശ്രീകൃഷ്ണൻ രണ്ടുപേരുടെയും തോളത്ത് ഇങ്ങനെ കൈയിട്ടിരിക്കുന്നു. എടാ പടം നോക്കണാ, എന്തൊരു ഭംഗിയടാ, കിട്ടന്റെ കൈയിരിക്കുന്ന സ്ഥലം കണ്ടോടാ. അവരിങ്ങനെ രസിച്ചു മതി പറഞ്ഞു നിൽക്കുമ്പോ പിള്ളിലും ആരും അടക്കിച്ചിരിക്കുന്നു, അമർത്തിച്ചിരിക്കുന്നു. രാഘവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ വീതിയിൽ കസവുള്ള മുണ്ടും മുലക്കച്ചയും കെട്ടി ഒരു സുന്ദരി

സത്യഭാമയല്ലേ ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയല്ലേ.

0: ராணி மெல்ல மெல்ல நடந்து ராகவன்ற சமீபத்தில் அவன் கருமடி சொல்லில் மெல்ல மெல்ல கைவிரல் வச்சு என்னும் அம்பலத்து வருகிறது கிழப்பிலுக்கு வரும் மழை வரும் என்னும் வரும் என்னும் வருவ എന്നും വരണം കേട്ടു. അവൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ കയ്യിലെ താരവുമായി നിന്നുള്ള സുന്ദരി ആ മാറവനാണി മെല്ലെ മെല്ലെ നടന്ന് നടന്ന് നടന്നു വെക്കുന്നു. വേലപ്പന്നാര വീട്ടിലൊരു മഹാത്ഭുതം സംഭവിച്ചു. ഇല്ലിക്കൂട്ടത്തിലെ പ്ലാവന്റെ തായ്തടിയിൽ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. രാഘവനാണ് കണ്ടത്. അവൻ അമ്മയെടുത്ത് കോടുകയായിരുന്നു. അമ്മേ, നമ്മുടെ പ്ലാവിന്റെ പുറത്ത് കൃഷ്ണൻ. കൃഷ്ണനോ? ഏത് കൃഷ്ണൻ? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ നമ്മുടെ പ്ലാവിൽ കൃഷ്ണൻ പോയിട്ടൊരു ചക്ക പോലും ഉണ്ടായിട്ടില്ലല്ലോടാ. കള്ളം പറയാതെ അമ്മേ, ഞാൻ കണ്ടത് നേരം എടുത്തു പോകാൻ നാട്ടിൽ ആകെ അമ്മാർക്ക് പ്രചരിപ്പിച്ചു.
1: ഇല്ലിക്കൂട്ടത്തിലെ പ്ലാവിനുള്ളിൽ ഇന്നലെ സന്ധ്യയ്ക്കു കണ്ടു രാഘവൻ നന്ദകുമാരനെ കണ്ടു. ആലിലെ തളിരിൽ പള്ളിയുറങ്ങും നന്ദകുമാരനെ കണ്ടു. കാൽവിരലുണ്ടു മയങ്ങുന്നു കൃഷ്ണൻ.

0: ಹರೇ ಭಗವಾನ್ ಕೃಷ್ಣ ರಾಮ ಹರೇ ಭಗವಾನ್ ರಾಮ ಹರೇ ಭಗವಾನ್ ಕೃಷ್ಣ ರಾಮ ಹರೇ ಭಗವಾನ್
1: അവിടെ പത്ത് ജനങ്ങൾ സന്ധ്യ കഴിഞ്ഞ സമയത്താണ് ശങ്കരിക്കുഞ്ഞുമ ആ വീട്ടിലേക്ക് വന്നത്.
2: അല്ല, ഇതാര് കൊച്ചമ്മയോ എന്തിനാണ് ആ വന്നത്?
1: രാഘവൻ വീട്.
2: അവൻ പള്ളിക്കൂടത്തിൽ പോയിരിക്കുക.
1: ഇത്രയായിട്ടും വന്നില്ലേ?
2: കുറച്ച് ഇരുട്ടും.
1: എന്തിനാന്നാ വന്നേ? ഞാനിവിടെ ഭദ്രവിരിക്കാൻ തോന്നിയാ.
2: അയ്യോ, ഇവിടെ അതിനുള്ള സൗകര്യം ഒന്നും ഇല്ല.
1: ഉള്ള സ്ഥലത്തിൽ ഞാൻ പൂജയും പ്രാർത്ഥനയുമായി കഴിഞ്ഞു കൊടുക്കില്ല. സന്ധ്യ വൈങ്ങി.
2: രാഘവൻ വന്നു കഴിഞ്ഞപ്പോ വിവരം പറഞ്ഞപ്പോ എന്നോട് ചിത്രശലഭത്തെ പോലെ പാറി തുടങ്ങും.
1: ശങ്കരിക്കുഞ്ഞും അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഭജനയും പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞു. രാഘവന്റെ മുറിക്കകത്താണ് ശങ്കരിക്കുഞ്ഞും കഴിഞ്ഞു.
3: ഒരു മണ്ണനുറളൊക്കെ ഇരുന്ന് മുനിഞ്ഞു കത്തുന്നു.
1: എന്താ രാഘവ, പേടിയുണ്ടോ? അടുത്തേക്ക് വരും. രാഘവ് ഉറക്കം വരുന്നില്ലേ? അവര് അവന്റെ തലമുടി ചുമട് മെല്ലെ മെല്ലെ കൈവിലോടിച്ചു.
3: കയ്യിലൂടെ താലം നിറയെ പൂവമ്പഴവിരിക്കുന്നു. രാഘവന് പഴം വേണോ? പഴത്തിന്റെ ഓരോ കഷണം അവർ രാഘവന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുത്തു.
2: നീ കടിച്ചക്കരുത് കയ്യിലും കേട്ടോ, ഗുരുത്തം കേട്ടോ.
3: അവർ മെല്ലെ മെല്ലെ അഷ്ടപതി പാടി. കുറെ കഴിഞ്ഞപ്പോ ശങ്കരിക്കുഞ്ഞും ഉറക്കുവായി.
1: രാഘവൻ ഉറക്കം വന്നില്ല.
3: ഒരു മാതക സുന്ദരി തൊട്ടടുത്ത് കിടന്നുടങ്ങുന്നു. അവന്റെ ശരീരം ആശ്ചര്യം വിയർത്ത് കുളിച്ചു. എങ്ങനെ ഉറക്കം വരും? അവന്റെ മനസ്സിലാകെ കുമാരത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ.
0: കൗമാരം കുടികൊട്ടും പ്രായം, സാഹസം കാട്ടുന്ന പ്രായം. കടലിലെ തിരയോ ഇരയിലെ ചുഴിയോ,
1: കടലിലെ തിരയോ
0: ഇരയിലെ ചുഴിയോ. മനസ്സിലെ മദന വികാരം, മനസ്സിലെ മദന വികാരം,
1: മനസ്സിലെ മദന വികാരം, മനസ്സിലെ മദന വികാരം, മനസ്സിലെ മദന.
3: വേലപ്പന്താരുടെ ക്ഷേത്രത്തിലെ ഉത്സവം സ്വാഗത പ്രസംഗം നടത്തിയത് അദ്ദേഹമായിരുന്നു.
2: എല്ലാം മഴയാണ് സഹോദരന്മാരെ, ഈ മൈക്കൊരു മഴയാണ്, സർവത്ര മഴയാണ്. വേലപ്പന്നായരെ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടു കുട്ടി എടുത്തു അന്തരീക്ഷത്തിൽ കുലച്ചു, നിലത്തിട്ട് ചവിട്ടി അരച്ചു.
3: ആ ദുർമരണം ആ കുടുംബത്തെ വല്ലാതെ വിളിച്ചു. എങ്കിലും ആ വർഷം രാഘവൻ SSLC ഫസ്റ്റ് ക്ലാസ് ആയി പാസ് ആയി. കോളേജിൽ ചേരുന്ന ദിവസം ഉമ്മേ, ഞാൻ ശങ്കരിക്കുഞ്ഞുമേ കണ്ടു യാത്ര ചോദിച്ചിട്ട് ഇപ്പോൾ മോനെ രാഹുല കാലം തുടങ്ങാറായി. മോൻ വേഗം ചെല്ലു. ബസ് സ്റ്റാൻഡിലേക്ക് എന്നപ്പോ ആരും ഒരു കത്ത് കൊണ്ടുപോയിട്ട് കവർ പൊട്ടിച്ച് നോക്കിയപ്പോ 100 രൂപയുടെ ഒരു നോട്ടും എന്തോ എഴുതി ഒരു ഒരു കടലാസ് കിട്ടുന്നു. അങ്ങനെ കടലാസ് മുഖത്ത് നോക്കിയപ്പോ ശങ്കരിക്കുഞ്ഞുമ്മയുടെ കത്ത് കൂടെ ഒന്നും എഴുതിയിട്ടില്ല.

0: മാത്രത്തൻ കള്ളം കൊടം കൊണ്ടുവന്ന് രാഘവന്റെ തലവഴി ഒഴിക്കാൻ തുടങ്ങിയായിരുന്നു. തൊട്ടു പകർന്നവര് സുരേഷൻ ബിരുദാവായ കരുത്തനായ കമ്മ്യൂണിസ്റ്റുകാരനായ രമേശൻ
1: വരൂ, എന്നോട്
0: ഇടാ. ഈ സ്വർഗം ഭൂമിയിലാണ്, ഈ സ്വർഗം നേടിയെടുക്കേണ്ട നമ്മളാണ്, തൊഴിലാളി വർഗമാണ്, കരുത്തുള്ള നമ്മളാണ്. വരൂ. രമേശിന്റെ തത്വശാസ്ത്രത്തിൽ രാഘവൻ ആകൃഷ്ടനായി.
1: അന്ന് കേരളത്തിലാകെ പിക്കറ്റിംഗ് നടക്കുന്നു. അവിടെ താലൂക്ക് ഓഫീസിന്റെ പടിക്കൽ പിക്കറ്റിംഗ് നടക്കുമ്പോ രാഘവനുണ്ട് പിക്കറ്റിംഗിൽ. രാഘവന്റെ വീര് ആ പോലീസുകാരൻ ഇഷ്ടപ്പെട്ടില്ല. അയാൾ കയ്യിൽ നിന്ന് ലാത്തി കൊണ്ട് ആരും കാണാതെ രാഘവന് ഒരു കയറ്റം കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോ രാഘവൻ നോക്കിയ പോലീസുകാരൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവന്റെ കയ്യിലുണ്ട് പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ലാത്തി ഇങ്ങോട്ട് പിടിച്ചു പിടിച്ച് രാഘവൻ പോലീസുകാരന്റെ മർമ്മസ്ഥാനത്ത് ഒരു കയറ്റം കൊടുത്തു.
2: രാഘവൻ പരിക്കോച്ചി.
0: അവന്റെ വാർത്താ പത്രത്തിൽ വന്നു. അതെ, രാഘവൻ ഒരു നേതാവായി മാറുകയായിരുന്നു.
3: കൊടിപിടിച്ചു സമരഭൂമിയിൽ വഴിതളിച്ചു വഴിതളിച്ചു മോദനത്തിനായി. ഇടി സമത്വ കാകളങ്ങൾ ഒത്തു വിളിച്ചു സമരജ്വാല മുദ്രാവാക്യമേറ്റു വിളിച്ചു. കൊടിപിടിച്ചു സമരഭൂമിയിൽ വഴിതളിച്ചു വഴിതളിച്ചു മോദനത്തിനായി.
0: അമ്മയുടെ കത്ത് വന്നു. ജ്യേഷ്ഠൻ ജനാർദ്ദനൻ പടിപ്പരവീട്ടിലെ കൃഷ്ണനായരുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് രാഘവൻ കല്യാണത്തിന് പോയില്ല? വീണ്ടും വീണ്ടും അമ്മയുടെ കത്ത്. എങ്കിലും രാഘവൻ ഒടുവിൽ വീട്ടിൽ ചെന്നു. ചേട്ടത്തിയെ കണ്ടു. ഒരു മരം മോന്ത. പണത്തിന് വേണ്ടി ചേട്ടൻ ഒരു വികൃത സ്വത്വത്തെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നു. എന്തായിരുന്നാലും അന്ന് പാതിരാത്രി കഴിഞ്ഞപ്പോ രാഘവൻ വീട് വിട്ടു പോയിട്ടിരുന്നു. ശങ്കരി കുഞ്ഞമ്മ കാണുന്നു ആ നാടക സൗന്ദര്യ തടമ്പിനെ. ആ സൗന്ദര്യം ഇന്നും മതിവരുവോളം നികരണം. അവരുടെ വീട്ടിന്റെ വാരക്കിലേക്ക് ചെന്ന് നോക്കി. പക്ഷേ ഗേറ്റ് ആമത്താഴ്ത്ത് പൂട്ടിയിരിക്കുന്നു. വീട്ടിലെത്തി നേരം വെളുത്തപ്പോ അമ്മയോട് വിവരം തരും. അമ്മേ അമ്മേ, ആ ശങ്കരി കുഞ്ഞമ്മയുടെ
1: മോനെ നീ അറിഞ്ഞില്ലടാ.
0: എന്താണ് അമ്മേ?
1: ശങ്കരി കുഞ്ഞമ്മ മരിച്ചിട്ട് 3 മാസക്കാലം അവരുടെ അമ്മക്കളെ.
2: ഒരു കത്ത് പോലും വെച്ചില്ലല്ലോ അമ്മേ.
1: കത്ത് അയച്ചടാ മോനെ. നിനക്ക് കീട്ട് കാണൂല. മരണസമയത്തും രാഘവനെവിടെ എന്ന് അവര് തിരക്കായിരുന്നു. തപ്പോറ് നിന്നോട് അവർക്ക് എന്ത് സ്നേഹമായിരുന്നല്ലോ. എങ്കിലും
3: ദുഃഖങ്ങളെ നിങ്ങൾ

0: காத்த கோவிந்த நினவுகள் எனக்கு நல்கி எனக்கு நல்கி.
1: രാധൻ ഓടിക്കിടച്ചുകൊണ്ടാണ് രമേശൻ അടുത്തേക്ക് ചെന്നത്. രമേശ, സംഗതി അറിഞ്ഞില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരിക്കുന്നു, നാം ഉടൻ തന്നെ മുങ്ങണം.
2: പാതിരാത്ത കഴിഞ്ഞ സമയത്ത് കുറ്റാവുച്ചിരിട്ടത്ത് അവരെ ഇടപെടലിലൂടെ മുമ്പോട്ട് നീങ്ങുന്നു. ഒരു കർഷക തൊഴിലാളി കുടുംബം അവർക്ക് അഭയം കൊടുത്തു. എങ്കിലും അന്ന് വെളുപ്പാൻ കാലത്ത് അത് സംഭവിച്ചു. രമേശനും രാഘവനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർ രണ്ടുപേരും പൂജപ്പര സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്.
1: അന്നൊരു ദിവസം അമ്മയുടെ കത്ത് വന്നു.
2: മോനെ, രാഘവ, നിനക്ക് വേണ്ടി ശങ്കരിക്കുഞ്ഞമ്മ പണം നീക്കി വെച്ചിരിക്കുന്നു അവരുടെ വിൽപ്പത്രത്തിൽ. നീ ഒരു വലിയ വക്കീലായി തീരണമെന്നാണ് അവരുടെ ആഗ്രഹം. പബ്ലിക് സേഫ്റ്റി ആക്ട് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമവിധേയമായി തീർന്നിരിക്കുന്നു. അന്ന് രാഘവനും രമേശനും ജയിൽ വിമോചിതരായി. ശങ്കരിക്കുഞ്ഞമ്മയുടെ ആഗ്രഹം നടക്കണം. ഞാൻ വലിയ വലിയ അഡ്വക്കേറ്റ് ആയിത്തീരും. ഏറെ താമസിച്ചില്ല രമേശൻ രാഘവനും എറണാകുളം ലോ കോളേജിൽ പ്രവേശിച്ചു.
0: നിയമത്തിൻ തലനാരിഴകീറി പഠിച്ചു മുന്നേറി, രാഷ്ട്രീയത്തിൻ തീച്ചുളകളിൽ തിളച്ചു മുന്നേറി തിളച്ചു മുന്നേറി.
1: സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം നട്ടുച്ച നേരത്ത് സമ്മേളനത്തിനുള്ള പിരിവൊക്കെ കരിഞ്ഞ് കഴിഞ്ഞ് ഉണങ്ങി പിരിഞ്ഞ് രമേശൻ രാഘവനും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആരോ പിന്നിന്ന് വിളിച്ചു.
3: എടാ രമേശ, തിരിവൊക്കെപ്പോ നാണമുള്ള ചേട്ടൻ. അയ്യോ ചേട്ടൻ എവിടെ പോയിരുന്നു?
0: നേതാവേ, വേല ഇറക്കരുത്. ഇന്ന് നീ എന്റെ കൂടെ വീട്ടിലോട്ട് വന്നേ പറ്റൂ. എന്റെ മോള് സരസമ്മ നിന്നെ തിരക്കിയിരിക്കുവാൻ.
3: അല്ല, ഈ ചെറുക്കനേതാ കൂടെ ഉള്ളത്?
2: എന്റെ ഫ്രണ്ടാണ് രാഘവൻ.

0: നല്ല ഐശ്വര്യമുള്ള കൊച്ചൻ. രണ്ടുപേർ കൂടെ വന്നേ പറ്റൂ. വന്നേ പറ്റൂ.
1: രണ്ടുപേരും ഒരു കൊച്ചു വീട്ടിന് മുമ്പിലേക്ക് ഇരുന്നു. ആ ചൂരൽ കസേരകളിൽ അവരിപ്പുറപ്പിച്ചു.
0: മോളെ, ഈ വന്നിരിക്കുന്ന ആരാന്ന് നോക്ക്. നേതാവ് രമേശൻ.
1: അല്പം കഴിഞ്ഞു കയ്യിലൂടെ ദീപവും എന്തി നിലവിളക്കും എന്തി ഐശ്വര്യവതിയായ ഒരു സ്ത്രീ വീട്ടിന്റെ പൂമുഖത്തേക്ക് വന്നു. അവരെ സൂക്ഷിച്ചു നോക്കിയായിരുന്നു രാഘവൻ. കടന്നെടുത്തതുപോലുള്ള ശരീരം.
0: അല്ല നേതാവ്, രമേശൻ വഴിയൊക്കെ അറിയോ?
1: എന്താ വന്നത്?
2: ഞങ്ങളുടെ സ്റ്റുഡന്റ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനമാണ്. ടീച്ചർ എന്തെങ്കിലും പിരിവ് തരണം.
0: നോ നോ,
1: നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, നിങ്ങൾക്ക് ഞങ്ങൾ പിരിവ് തരില്ല.
2: ഓ, ഇല്ല എന്നുള്ള വാക്ക് അവസാന വാക്കായി നിങ്ങൾ സ്വീകരിക്കില്ല. എന്തെങ്കിലും തന്നെ പറ്റൂ ടീച്ചർ. പ്ലീസ്, ടീച്ചർ അകത്തേക്ക് പോയി. 5 രൂപ കൊണ്ടുവന്നു. 5 രൂപയുടെ ഒരു നോട്ട്. അത് രാഘവന്റെ കയ്യിലാണ് കൊടുത്തത്. രൂപ കൊടുക്കുന്നതിനിടയിൽ അവരറിയാതെ അവന്റെ കൈവിരലുകളിൽ ഒന്ന് സ്പർശിച്ചു.
1: എന്ന ഞങ്ങൾ ഇറങ്ങുന്നു ടീച്ചർ.
2: ആ, ഇതെന്റെ ഫ്രണ്ടാണ് രാഘവൻ. പിന്നെ അവരാ രണ്ടുപേരും റോഡിലെത്തി.
1: രാഘവ, എന്തൊരു മര്യാദകളാണ് നീ കാണിച്ചത്. എന്തൊരു നോട്ടമാണ് ആ സ്ത്രീ. കഷ്ടം നാണമില്ലെന്ന്. നീ സ്ത്രീകളുടെ മുമ്പിൽ വല്ലാതെ ദുർബലനായിട്ട് നാണക്കരാണ് കേട്ടോ. നിന്നെ കുറ്റം വീട്ടിൽ കുറ്റം കൊള്ളത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും. കഷ്ടം കഷ്ടം. ഡാ, അവരാണ് സരസമ്മ ടീച്ചർ. അവരാരാണെന്ന് അറിയോ നിനക്ക്?
0: അറിയില്ല.
1: കഷ്ടം.
2: അവരൊരു വിധവയാണ്. രമേശനും രാഘവനും വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് ചെറുപ്പക്കാർ. ഇടതുവശത്തൂടെ പോകുന്നു രമേശൻ, വലതുവശത്തൂടെ പോകുന്നു രാഘവൻ.
3: മേനകമാരുടെ പ്രേമകടാക്ഷത്തിൽ മാനസമിളക

0: രാഗമരാളം നീന്തും പാഹിനി ഭേനകമാരുടെ പ്രേമ കടാക്ഷത്തി മാനസമിളകാത്ത വിശ്വാമിത്രൻ വിശ്വാമിത്രൻ വിശ്വാമിത്രൻ.
1: രാഘവൻ വീണ്ടും സരസമറ്റിച്ചെന്ന് കാണാൻ ചെന്നു. സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസം ടീച്ചറും വന്നെത്തിയിരുന്നു സമ്മേളനത്തിന്. സമ്മേളനം തീർന്നപ്പോ പാതിരാത്രി കഴിഞ്ഞു. ആളെല്ലാം പോയി കഴിഞ്ഞു, ടീച്ചർ മാത്രം. ടീച്ചറിനെ കൊണ്ടുവിടാൻ ആരുമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. രാഘവൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ന്യൂവോൺ വിളക്കൾ കത്തി പ്രകാശിക്കുന്ന തെരുവീഥിയിലൂടെ തോളോട് തോളുരുമ്മി അവർ നടന്നു. സ്ലീവ്ലെസ് ബ്ലൗസ് ധരിച്ചിരിക്കുന്നു ടീച്ചർ. ടീച്ചർ അടുത്തൂടെ പോകുമ്പോ മുല്ലപ്പൂവിന്റെ സുഗന്ധം. ടീച്ചറിന്റെ വീട്ടിന്റെ വാരക്കിലെത്തി. എന്നാ ഞാൻ പോയിക്കൊള്ളട്ടെ. ടീച്ചർ രാഘവ ഇവിടെ വന്ന് ഇവര് വന്നിട്ട് അകത്തേക്ക് വരാതെ പ്ലീസ്. അവൻ ടീച്ചറിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്താ രാഘവ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്താ ടീച്ചർ എനിക്ക് ഈ സൗന്ദര്യം മൗനമായിട്ടെങ്കിലും നുകർന്നൂടെ ടീച്ചർ? ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാൻ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അവരകത്തേക്ക് പോയി. നിമിഷങ്ങൾ അടന്നു വീണുകൊണ്ടിരുന്നു. രാഘവൻ ടീച്ചറുടെ നിലവിളി കേട്ട് അകത്തേക്ക് എന്നപ്പോ ഒരു പാത്രം കവിഴ്ന്നു കിടക്കുന്നു. ചൂടുകൊള്ള അവളാകെ പരന്നൊഴുകിയിരിക്കുന്നു. ടീച്ചർ കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നു. അവൻ ഓടിച്ചെന്ന കൈകൾ കവർന്നെടുത്തു. അയ്യോ ഈ കൈ ആകെ പൊള്ളിപ്പോയല്ലോ. അവൻ അവരിൽ മെല്ലെ മെല്ലെ ഉരുക്കൊടുത്തു. രാഘവ എന്നെ ഇങ്ങനെ ടീച്ചർ ടീച്ചർ എന്ന് വിളിക്കരുത്. അതെന്താ ടീച്ചർ എന്ന് വിളിക്കുമ്പോ എനിക്ക് ഒരുപാട് പ്രായം തോന്നിക്കുന്നു. സത്യം പറയൂ, എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഒരു 45 വയസ്സ് തോന്നിക്കും. എന്നെ കണ്ടാലോ 45? പിന്നീട് നടന്നൊക്കെ പെട്ടെന്നായിരുന്നു. മറുപടിയുടെ ഉളകത്തിന്റെ നിമിഷങ്ങൾ അരമണിക്കൂർ പിന്നിട്ട് കാണും. ഇപ്പൊ പറയുക എനിക്ക് എത്ര വയസ്സ് കാണും? അയ്യോ ഉള്ളത് പറയട്ടെ ടീച്ചർ, 18. ആ സമാഗമം വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അന്നൊരു ദിവസം പാതിരാത്രി കഴിഞ്ഞു. ഇടിയും മിന്നലും തകർത്ത മഴ വെണ്ണയിൽ പറ്റിപ്പിടിച്ച താമര നൂല് പോലെ സരസം വറ്റിച്ച രാഘവന്റെ മാരടത്തിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്നു. രാഘവ ഞാനൊരു പ്രധാന കാര്യം അറിയിക്കുകയാണ്. ഞാനൊരു അമ്മയാകാൻ പോകുന്നു.
2: എന്താ രാഘവ, എനിക്കെന്തോ ഒരു വല്ലാത്ത തലവേദന. എനിക്ക്
1: പോണം ടീച്ചർ. പറ്റില്ല,
2: ഞാൻ വിടില്ല. ഈ രാത്രി ഞാൻ വിടില്ല. എനിക്ക് വല്ലാത്ത തലവേദന.
1: തലവേദന മാറ്റാൻ മരുന്ന് ഇപ്പൊ കൊണ്ടുവരാം. അവരകത്തേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ എന്തോ കൊണ്ടുവന്നു. കഴിക്കൂ രാഘവ, അല്പം ബിസ്കറ്റ്. തലവേദന മാറും. കഴിക്കൂ കഴിക്കൂ.

0: നിന്റെ കരവലയത്തിനുള്ളിൽ എങ്ങനെ ഞാനിത് മുതിർന്നു തീർക്കും, എങ്ങനെ ഞാനിത് പുതിച്ചു തീർക്കും, എങ്ങനെ ഞാനിത് മുതിർന്നു തീർക്കും, എങ്ങനെ ഞാനിത് പുതിച്ചു തീർക്കും. ശശകമിത അതിനുശേഷം എന്തുകൊണ്ട് രാഘവൻ സരസമ്മ ടീച്ചർ കാണാൻ പോയില്ല, രമേശനെ കാണാൻ രാഘവൻ ചെന്നു. രാഘവ, ഈ വക്കീൽ വിദ്യാഭ്യാസം എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ വക്കീൽ പണി എന്റെ ശരീരപ്രകൃതം പറ്റൂല, അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു ഞാൻ ഈ നിയമത്തിന്റെ പഠിത്തം നിർത്താൻ പോകുന്നു, ഞാൻ തൊഴിലാളി പ്രവർത്തനത്തിന് വേണ്ടി കളമശ്ശേരിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു കേട്ടോ. എന്തായാലും രാഘവൻ അന്നൊരു ദിവസം സരസം വെച്ചെന്ന് അന്വേഷിച്ച് അവർ ജോലി എടുക്കുന്ന സ്കൂളിലേക്ക് ഇന്ന് ഹെഡ്മിസ്ട്രസിനോട് വിവരം തിരക്കി. അതിവരെ കാണാൻ വന്നത്തിരിക്കുകയാണ് ദുഷിച്ച സ്ത്രീ, സംസ്കാരമില്ലാത്ത സ്ത്രീ, ഈ സരസ്വതി ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തിയ സ്ത്രീ, അവര് സ്ഥലം മാറ്റം വാങ്ങി പോയിരിക്കുന്ന പെരുമ്പാവൂരേക്ക്. എറണാകുളത്ത് ചുറ്റൂർ റോഡിലൂടെ പോകുമ്പോ ഉയർന്നിക്കുന്ന മണിസൗധമാരെയും ആകർഷിക്കും ബാരിഷ സുധാകരം എന്നാണ് അവിടെ താമസിക്കുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ. അദ്ദേഹത്തെ കാണാനും വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും രമേശനും രാഘവനും അവിടെ ചെന്നെത്തി. സാറേ, ഒരു സുപ്രധാനമായ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് സാർ ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കണം, പാർട്ടി സാറിനെ പിന്താങ്ങും. എന്ത് പറയുന്നു? അയ്യോ, അതൊക്കെ സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, വെരി ബിസി. അതൊന്നും സാരമില്ല, സാർ നിക്കണം, ഞാൻ നിക്കാം, പക്ഷെ നിങ്ങളെല്ലാം കൂടെ എന്നെ ഇരുത്തരുത്. നിർബന്ധം അങ്ങനെയാണെങ്കിൽ ഞാൻ നിക്കാം. ആ സംസാരം തുടരുന്നതിനിടയിൽ അകത്തുനിന്നൊരു പെൺകുട്ടി ഇതാ ഓടിക്കരച്ചുകൊണ്ട് കടന്നു വന്നു, മോഡൽ ഗേളിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വേഷം ധരിച്ചിരിക്കുന്നു. ഡാഡി, മോഹനൻ ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു മലബാർ ഹോട്ടലിൽ നിന്ന്, അവിടെ ഒരു പാർട്ടിയുണ്ട്, ഞാൻ മോഹൻ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, ബൈ.
1: അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അവൾ പോയി കഴിഞ്ഞു. ഇത് ഈ പോയത് എന്റെ മകൾ സുമിത്ര, ഒരേ ഒരു മകൾ, ആണനും പെണ്ണനും എല്ലാം കൂടി ഇവൾ മാത്രമേ ഉള്ളൂ, വാത്സല്യിച്ച് വളർത്തി. പിന്നെ സ്നേഹം കൊണ്ട് അവളെ ഞാൻ സുമി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത്, ആ ഞാൻ റെഡി,
0: സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചൂടുപിടിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ദിവസം രാഘവൻ അവന്റെ ലോഡ്ജിലേക്ക് എന്നപ്പോ അവിടെ ഒരു കത്ത് കിടക്കുന്നു. കത്ത് പൊട്ടിച്ചു നോക്കിയപ്പോ സരസമ്മ ടീച്ചറുടെ കത്ത്.
1: അവർ ഇപ്രകാരം എഴുതിയിരിക്കുന്നു:
0: രാഘവ, കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ, നമ്മുടെ കുഞ്ഞിനെ കാണാൻ വരൂ.
1: നമ്മൾ തമ്മിലുള്ള ബന്ധം അത്ര പെട്ടെന്ന് അറുത്തു മുറിച്ചെറിയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
0: സ്വന്തം സരസമ്മ.
1: എന്ത് വേണം, പെരുമ്പാവൂരേക്ക് പോകണോ?
2: ആ കുഞ്ഞിനെ കാണാൻ പോകണോ? ആ കുഞ്ഞും ഞാനും തമ്മിലുള്ള ബന്ധം? വിവാഹം കഴിക്കാത്ത സ്ത്രീ പ്രസവിച്ചു പോലും, അതെങ്ങനെ? സ്വഭാവദോഷങ്ങളാണോ എന്നെ പിന്നെ? അല്ലാതെ.
1: എങ്കിലും പെരുമ്പാവൂരുടെ ഒരു ചോരക്കുഞ്ഞിന്റെ ചിത്രം അവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു.
2: അവന്റെ മനസ്സാക്ഷി അവനോട് പറഞ്ഞു,
0: ആ കുഞ്ഞ് എന്റെ സ്വന്തം കുഞ്ഞാണ്.
1: വാശേരി തെരഞ്ഞെടുപ്പിൽ സുധാകരമേനോൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം അന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. രാഘവൻ, ഞാൻ രാഘവനൊരു സ്റ്റാൻഡിംഗ് ഇൻവിറ്റേഷൻ തരുന്നു. രാഘവന് എന്റെ ജൂനിയറായി ഇവിടെ പ്രാക്ടീസ് ആരംഭിക്കാം. പാസ്റ്റായി കഴിഞ്ഞ ശേഷം പഠ്യൂസേ, രാഘവൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അന്ന് രാഘവൻ പറഞ്ഞു, സാർ, എനിക്ക് എന്റെ നേതാവിനോട് സാർ നേരത്തെ പറഞ്ഞ ഇവിടെ താമസിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അല്പം ആലോചിക്കാനുണ്ട്. വിവരം പറഞ്ഞു രമേശൻ തീർത്തു പറഞ്ഞു, രാഘവ, നീ മേനോന്റെ ജൂനിയറായി തീരുന്ന കൊള്ളാം, പക്ഷേ അവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല, കാരണം സുധാകരന്റെ വീട്ടിൽ ഒരു പെണ്ണുണ്ട്, സൂക്ഷിക്കണം. പക്ഷെ നേതാവിന്റെ വാക്കിനെ ചിക്കരിച്ചുകൊണ്ട് രാഘവൻ മേനോന്റെ വീട്ടിൽ തീരെ താമസമായി കഴിഞ്ഞു. അതോടുകൂടി സുമിത്രയുമായി അയാൾ കുറേശ്ശെ കുറേശ്ശെ അടുക്കാൻ തുടങ്ങി. സുമിത്ര അവളുടെ ബോയ് ഫ്രണ്ട് മോഹനെ തഴഞ്ഞു കഴിഞ്ഞു. രാഘവ, ഞാനിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്, ഞാൻ രാഘവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നു, വരൂ. രണ്ടുപേരും ആ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്നു. തുടങ്ങാൻ രാഘവ പഠിത്തം.
2: ആ ഇങ്ങനല്ല പതുക്കെ സ്റ്റിയറിംഗ് അങ്ങനെ ഇങ്ങനെ എടുത്തിരിക്കരുത്. ഇങ്ങനെ ഓ ആക്സിഡന്റിൽ ഇങ്ങനെ കാലു കൊടുക്കരുത്, സ്പീഡ് കൂടും പതുക്കെ.
1: ദിവസങ്ങൾ കൊണ്ട് ഡ്രൈവിംഗ് പഠിത്തം പൂർത്തിയായി.
0: ഇന്ന് എനിക്ക് ഗുരുദക്ഷിണ തരണം. എന്താണ് സുമിത്രി ഗുരുദക്ഷിണ? അയാൾ ആർദ്രമായ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി.
1: ആ കീഴ്ച്ചുണ്ടൊരു ചുംബരത്തിന് വേണ്ടി വിതുമ്പി തുടിക്കുന്ന പോലെ അയാൾക്ക് തോന്നുന്നു.

0: ഗണം. അപ്രതീക്ഷിതമായിട്ടാണ് ആ അതിഥി അവിടേക്ക് കടന്നു വന്നത്. നാണുവിള്ള ചേട്ടൻ സരസമറ്റച്ഛന്റെ പിതാവ് രാഘവനാഘവൻ രണ്ടുപോയി. ചേട്ടാ, നിങ്ങൾ എന്തൊരു ചുട്ടു വന്നു എന്നെ ഭീഷണിപ്പെടുത്താനാണ്?
1: എടാ നീ പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയത്തില്ല, നീ വാ.
0: അവർ രണ്ടുപേരും ആ കാർ ഷെഡിലേക്ക് ചെന്നു. എന്തിനാ വന്നത്?
2: എന്തിനാ വന്നല്ലേ? എടാ നിന്റെ മോനിപ്പ എങ്ങനെ ഇരിക്കുന്നറിയാവോ? പഴുത്ത ചെറുനാരങ്ങയുടെ നിറവാണ് അവന്.
1: ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പരമദ്രോഹി, അങ്ങനെ പറയരുതടാ. എന്റെ സരസമ്മ പോലെ കുഞ്ഞിന് സുഖമില്ലാത്തോണ്ട് ജോലിക്ക് പോകുന്നില്ല. ശമ്പളമില്ലാത്ത അവധിയാ. പാല് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല. നീ ഒരു മാസം 50 രൂപ വെച്ചെങ്കിലും ആ കുഞ്ഞിന് അയച്ചു തരണം. ചെലവിന് ചോദിക്കാൻ വന്നതാണോ? അതേടാ, നീ പണം തരുമോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ എല്ലാവരോടും വിളിച്ചു പറയും, ഞാൻ പറഞ്ഞേക്കാം.
0: ചേട്ടാ ചേട്ടാ ചേട്ടാ, ദേവി അതാരും ആരും ഉപരെ പറയുന്നത്. അല്പം വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇളകത്തേക്ക് പോയി 1000 രൂപയുടെ ഒരു ചെക്ക് കൊണ്ടും കൊടുത്തു. ഒരു ആട്ടോറിക്ഷ പോകുന്നു ഉണ്ടായിരുന്നു.
1: ആട്ടോ
0: നാണവുള്ള ചേട്ടനെ ചുരുട്ടി കൂട്ടി അതിനകത്ത് എടുത്തിട്ടു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദ്വന്ദ്വയുദ്ധം എന്ന കഥാപ്രസംഗത്തിന്റെ 1-ാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി ഹർഷകുമാർ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥാപ്രസംഗം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറി സഹ്യപർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒന്നാണ്. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി സസ്യവൈവിധ്യങ്ങളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി സമർപ്പിക്കപ്പെട്ട ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രമാണിത്. 1979 സ്ഥാപിതമായ ഈ സ്ഥാപനം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ അപൂർവമായ സസ്യജാലങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തനമാരംഭിച്ചത്. ഏകദേശം 300 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ഇന്ന് ശാസ്ത്രലോകത്തിനും പ്രകൃതി സ്നേഹികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഇടമാണ്. ആർബോറേറ്റം എന്ന രീതിയിൽ 100 കണക്കിനത്തിൽപ്പെട്ട മരങ്ങൾ സ്വാഭാവികമായ വനമെന്ന പോലെ ഇവിടെ വളരുന്നു. പാലാരിയും അതായത് വിവിധയിനം പനകളുടെ ലോകത്തെ തന്നെ മികച്ച ശേഖരങ്ങളിലൊന്ന് ഇവിടെ കാണാം. അതുപോലെ ഓർക്കിഡാറിയം, അതായത് അപൂർവമായ കാട്ട ഓർക്കിഡുകൾ ഉൾപ്പെടെ 600-ൽ അധികം ഇനം ഓർക്കിഡുകൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന് മുതൽക്കൂട്ടായ 1000 കണക്കിന് ഔഷധ സസ്യങ്ങൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. മരുഭൂമിയിലെ സസ്യങ്ങളായ കള്ളിച്ചെടികളുടെ വലിയൊരു ശേഖരമായ കാറ്റസ് ഹൌസ് ഇവിടെയുണ്ട്. സസ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് ആഗോളതലത്തിൽ തന്നെ വലിയ അംഗീകാരങ്ങൾ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈ സ്ഥാപനം നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണ്. പരിസ്ഥിതി ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായി സംസ്ഥാന ദേശീയ തലത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ JNTBGRI സ്വന്തമാക്കിയിട്ടുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയെയും സസ്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടമാണിത്. നമ്മുടെ നാടിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നത് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. കോട്ടയത്തെ 4 മണിക്കാറ്റ് ജനകീയമായ ഒരു കൂട്ടായ്മയുടെ ഉദാഹരണമാണെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിയെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നതിന്റെ ഉത്തമ മാതൃകയാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. ചിറ്റാർ നദിയുടെ സാമീപ്യവും നിബിഡമായ വനവും സന്ദർശകർക്ക് ശാന്തവും സുന്ദരവുമായ ഒരു അനുഭവം നൽകുന്നു. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് സന്ദർശന സമയം. ശാന്തമായ പ്രകൃതി ആസ്വദിക്കാനും സസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ യാത്ര അവിസ്മരണീയമായിരിക്കും.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാവർക്കും പോക്കുവെയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ സായാഹ്നം എല്ലാവർക്കും വളരെ സ്പെഷ്യലായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഒന്നുചേരുന്നത് സ്നേഹം, സൗഹൃദം, വിശേഷങ്ങൾ, സന്തോഷം എന്നിവ പങ്കിടാനാണ്. ഈ പ്രകാശം നിറഞ്ഞ ദിവസത്തിൽ മനസ്സുകൾ പങ്കിടുന്ന ചിന്തയും നിറഞ്ഞ ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പാട്ടിൻ്റെ തരംഗങ്ങൾ ഹൃദയത്തെ സ്പർശിക്കട്ടെ. രാഗത്തിൻ്റെയും താളത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും മനോഹര സംഗമത്തിനായി പോക്കുവെയിലേക്ക് വാക്കുകൾ കവിതയായി സംഗീതമായി പെയ്തിറങ്ങുന്നത് നമുക്ക് ആസ്വദിക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? പേടിപ്പിക്കണോ? ഞാൻ പഴയ ഒരാളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലേ?
1: അതെ.
0: ആ, എവിടെ ആയിരുന്നു ഇത്രയും നാൾ? ശബ്ദം ഒന്നും കേൾക്കാനില്ലായിരുന്നല്ലോ.
1: വിളിച്ചാൽ കിട്ടണ്ടേ?
0: ആ, വിളിച്ചാൽ കിട്ടുന്നിടത്തുണ്ട് നമ്മള്, പക്ഷെ എന്തുകൊണ്ടോ കിട്ടുന്നില്ല. വേണമെങ്കിൽ അവിടെ ഇരുന്ന് നീട്ടി വിളിച്ചെങ്കിലും കിട്ടുമായിരുന്നു. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ആണോ ഉള്ളത്? അതെ. നമുക്ക് ഇന്ന് വിളിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു. ആരോഗ്യവാനായിരിക്കുന്നല്ലോ?
1: ആരോഗ്യവാനായിരിക്കുന്നു.
0: ജോലിയൊന്നും ഇല്ല?
1: പണികളൊക്കെ കുറവാണ്.
0: പണികളൊക്കെ മൊത്തത്തിൽ കുറവാണ്. നമുക്കും പണികൾ കുറവാണ്. എല്ലാവർക്കും ഇവിടെയൊക്കെ എന്തൊക്കെയോ പണികൾ കുറവാണ്. എല്ലാം വരും. ഓണമൊക്കെ വരാൻ പോവല്ലേ. ഇനി കുറച്ച് ദിവസല്ലേ ഉള്ളൂ. തുച്ഛമായ ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ ഒരു പാട്ട്. ശരി, അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാമോ?
1: ഇവിടെ ഒരു ചേർന്ന് ആംഗലാ പഠിക്കണേ മോള്.
0: ആ, കൊടുത്തോളൂ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ആ ശരി, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ആരാ ഇപ്പൊ? ആവണിയാണോ ആദിത്യയാണോ?
2: ആദിത്യ.
0: ആദിത്യ ഇപ്പൊ ഏത് ക്ലാസ്സിലായി? ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? നാലാം ക്ലാസ്സിൽ. പറഞ്ഞ ഇന്ന് സ്കൂളിൽ പോണ്ട, ശനിയാഴ്ചയല്ലേ. ആ, അപ്പൊ ഇന്ന് ഏതെങ്കിലും പാട്ട് ഇങ്ങോട്ട് പാടുന്നുണ്ടോ? ആ, പാടിക്കോ. ഇപ്പൊ അത്രേ
2: ഓർമ്മയുള്ളൂ.
0: സമയമില്ല, പെട്ടെന്നാവട്ടെ. ആ, ആരുടെയിലും കൂടു.
3: ഹലോ.
0: ആ, ഹലോ. ആ, സുഖമാണ്? അജിതയ്ക്ക് സുഖമാണോ?
3: എനിക്ക് സുഖം മാഡം.
0: എന്തുണ്ട് വിശേഷം?
3: വിശേഷം ഒരു
0: വിശേഷം അശേഷമില്ല. കോള് വിളിക്കുമ്പം കിട്ടുന്നില്ല എന്നുള്ളതാണ് വിഷമം. അപ്പൊ നമുക്ക് ഫെബ്രുവരിയിൽ നമ്മുടെ റേഡിയോ ദിനം 11-ാം തീയതിയാണ് വരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോ അന്നൊക്കെ വന്നാൽ നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാലോ. അടുത്ത മാസമല്ല, ഫെബ്രുവരി അടുത്ത വർഷം 2027 ഫെബ്രുവരി. അത്രയും കാത്തിരിക്കണം. കഴിയുമെങ്കിൽ നമുക്ക് കാണാം, വർത്തമാനം പറയാം, ചായ ഒക്കെ
3: കുടിക്കാം.
0: ഞാൻ നേരത്തെ പറഞ്ഞെന്നേ ഉള്ളൂ, നിങ്ങൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ ഏൽക്കാതെ ഞാൻ നേരത്തെ ഒരു അറിയിപ്പായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അജിത, ശരി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം. അപ്പൊ പാട്ട് കേട്ടാലോ?
3: ഓക്കേ,
0: ശരി ശരി. തത്സമയ പരിപാടിയിൽ നമ്മുടെ പൗലോസ് ചേട്ടന്റെ ഫാമിലിയാണ്, എല്ലാവരും സംസാരിച്ചിരുന്നു. അജിതയും ആദിത്യയും ആവണിയുടെ ശബ്ദമൊക്കെ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് പോക്കുവേൽ തത്സമയ പരിപാടി ആദ്യ ഗാനമായിട്ട് അത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും പോക്കുവയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. വിശേഷങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് പറയാം, സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മേഡം, സുഖമാണോ? റോബിൻസൺ ഉത്തരങ്കോട്.
0: റോബിൻസൺ ഉത്തരങ്കോട്, സുഖമാണല്ലോ, പറഞ്ഞോളൂ. അപരിചിതനായി വിളിച്ചു, പരിചിതനായി സംസാരിക്കുന്നു അല്ലേ? ഞാൻ എപ്പോഴെങ്കിലും നേരിട്ട് കാണുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല.

0: ഇറക്കി വിടാൻ പറ്റൂ.
1: അതെ അതെ എഞ്ചിന്
0: എല്ലാവരും
1: അതെ
0: എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
1: അതെ അതെ നല്ല നല്ല മാഡം എനിക്ക്
0: കഴിഞ്ഞോ?
1: കഴിഞ്ഞു മാഡം, ഭക്ഷണം കഴിച്ചല്ലോ?
0: ആ കഴിച്ചു കഴിച്ചു, ഭക്ഷണം കഴിച്ചിട്ടാ ഇങ്ങോട്ട് പോന്നേ. അപ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാലോ.
1: എനിക്ക് പക്ഷെ
0: പാട്ടൊക്കെ നന്നായിട്ട് പാടാൻ പറ്റും, പക്ഷെ കഴിയുന്നില്ല, അതൊരു വിഷമമുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ട്
1: എന്നുള്ളതാണ്. സോഷ്യൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടുത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചു, ആ ട്രീറ്റ്മെന്റിലാണ് ഇപ്പൊ ശരിക്കും.
0: അതൊക്കെ മാറി വരും, അതെല്ലാം ശരിയാ,
1: മാറി വരും, മാറി വരും.
0: ഇത്രയൊക്കെ നമ്മൾ ഓക്കെ ആയില്ലേ?
1: അതെ അതെ അതെ.
0: ശരി, അപ്പൊ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം വളരെ ഹൃദ്യമായിട്ട് അറിയിക്കുന്നു.
1: ഞാനും തിരിച്ചു അങ്ങനെ പറയാണ്.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇന്ന് വേണ്ടത് അക്ഷരങ്ങളെന്ന ചിത്രത്തില് ജാനകി അമ്മ പാടിയ നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട് മാഡം.
0: ഏതായിരുന്നു?
1: കറുത്ത തോണിക്കാരനുള്ള ഒരു പാട്ട്.
0: ആ പാട്ട്

0: ആര് കണ്ടു, അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് പാടാ.
1: അതെ അതെ, ഈ പാട്ട് എനിക്ക് നമ്മുടെ കർണാടകയിലെ അജി എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്,
0: അജി ആ
1: അജി, എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്.
0: കരുണാസായി താമസിക്കുന്ന അജികുമാർ,
1: അജി അജി എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തെ.
0: നമ്മുടെ ഗേറ്റിലൊക്കെ നിൽക്കുന്ന അജികുമാർ,
1: അതെ, അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹവും കാര്യമാണ്.
0: യെസ്, അപ്പൊ കരുണാസായില് നിൽക്കുന്ന നമ്മുടെ അജികുമാറിന് വേണ്ടിട്ടാണ് ഈ പാട്ട് ആവശ്യപ്പെടുന്നത്.
1: അതെ, അദ്ദേഹത്തിനോട് എത്ര വാത്സല്യമാണ്.
0: ശരി ശരി ശരി
1: ശരി മാഡം.
0: അപ്പൊ അജികുമാർ റേഡിയോ കേൾക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും അവിടെ പോകുമ്പോ പറയും.
1: മാഡം
0: 7 മണിക്ക് കേൾക്കാൻ പറയാം. ഇപ്പൊ അത് ചിലപ്പോ റെസ്റ്റിന്റെ ടൈം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 7 മണിക്ക് കേൾക്കണേ, ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറയാം. ശരി. അപ്പൊ അക്ഷരങ്ങൾ എന്ന ചിത്രത്തിലെ ഈ പാട്ട് നമ്മുടെ കരുണാസായിലെ അജികുമാറിന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. അജികുമാറിന് അത് ഭയങ്കര സന്തോഷമാവും. അദ്ദേഹത്തെ ഓർത്തു, ഒരു പാട്ട് പറഞ്ഞു, നല്ല വാക്കുകൾ പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ, ബൈ.
1: ശരി.
0: അപ്പോൾ പൂക്കുകൾ തത്സമയ പരിപാടിയിൽ ഉത്തരം കൂടെ വന്ന റോബിൻസൺ ചേട്ടനാണ് നമ്മളോട് എന്നോടിപ്പോൾ സംസാരിച്ചത്. മുമ്പ് വിളിക്കുമ്പോൾ വളരെ അപരിചിതനായിരുന്നെങ്കിൽ കൂടി പിന്നീട് ഏറ്റവും അടുത്ത കുറേ ദിവസങ്ങൾ കാണാൻ പറ്റി കരുണാസായിൽ വെച്ചിട്ട് തന്നെ. എന്തായാലും ചികിത്സയ്ക്ക് വേണ്ടിയൊന്നും വന്നതല്ല, ഒരാൾക്ക് കൂട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഈ പാട്ട് കരുണാസായിൽ തന്നെ അന്തേവാസിയായ നമ്മുടെ അജികുമാറിന് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കറുത്ത തോണിക്കാര എന്നുള്ള ജാനകിയമ്മ പാടിയ അക്ഷരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് അജികുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: படத்து தோணிக்காரா
1: கருத்த தோணிக்கார.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതം എന്നത് ഒരു ഒറ്റയടി പാതയല്ല, മറിച്ച് സന്തോഷത്തിൻ്റെ പൂക്കളും സങ്കടത്തിൻ്റെ മുള്ളുകളും നിറഞ്ഞ ഒരു മനോഹരമായ ഉദ്യാനമാണ്. ഓരോ നിമിഷവും നമുക്ക് ഓരോ പാഠമാണ് നൽകുന്നത്, ഓരോ വീഴ്ചയും ഓരോ തിരിച്ചറിവും നൽകുന്നു. തത്സമയ പരിപാടിയിലൂടെ നമുക്ക് ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ആ പറഞ്ഞോളൂ. ഞാൻ പത്മകുമാർ.
1: അതെ, കഴിഞ്ഞ ബുധനാഴ്ച നമുക്ക് എനിക്ക് ഏറ്റവും വേണ്ടത്തക്ക ഒരാളിന്റെ ജന്മദിനമായിരുന്നു.
0: അതാരായിരുന്നു വേണ്ടപ്പെട്ട?
1: നമ്മുടെ കരുണാസായിയിലെ ലേഖ മാഡത്തിന്.
0: ഞാൻ വാസ്തവത്തിൽ അത് മറന്നുപോയി. ഞാനിത് ആരെ കാര്യമാണ് ഈ പറയാൻ പോകുന്നത്?
1: നമുക്ക് ഏറ്റവും പിറ്റേ ദിവസം എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. കാരണം അറിയാലോ, മധുവിന സാറിന്റെ പരിപാടിക്ക് ഇപ്പം ഭയങ്കര റേറ്റിംഗ് ആണ്. അപ്പൊ അന്ന് വിളിക്കാൻ നോക്കിയിട്ടില്ല. അന്ന് തന്നെ അല്ലെ, ബുധനാഴ്ച തന്നെ ആയിരുന്നോ സാറിന്റെ പരിപാടി?
0: ബുധനാഴ്ച ആയിരുന്നല്ലോ.
1: അതെ അതെ. അപ്പൊ അദ്ദേഹം അനൗൺസ് ചെയ്തു. അപ്പൊ മാഡത്തിന് ആയിരം ആരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും എല്ലാ ഐശ്വര്യങ്ങളും. ഞാൻ
0: സമൃദ്ധി പറഞ്ഞില്ല,
1: അതാണ് മെയിൻ.
0: അത് വേണം, അത് വേണം,
1: മുഖ്യമായിട്ട് അതാണ്. സമ്പൽ സമൃദ്ധി, ദീർഘ മംഗല്യ ഭാഗ്യവും എല്ലാം.
0: കുറെ കുറെ ആയിപ്പോയി.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
0: ഞാൻ ഒരു കുട്ടയിലെടുത്ത് കൊണ്ടുപോകണം.
1: അതെ, തീർച്ചയായിട്ടും. ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും പലിക്കും.
0: ഞാൻ അതെല്ലാം എടുത്ത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു.
1: ചേർത്ത് വെക്കണം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിന് മുമ്പ് 14-ാം തീയതി, ജൂലൈ 14-ാം തീയതി ഞങ്ങളുടെ 41 വർഷത്തെ ആഘോഷമായിരുന്നു. ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയതായിട്ട്.
0: 41 വർഷം നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യമല്ലേ?
1: തീർച്ചയായിട്ടും. ഞങ്ങള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പിണങ്ങാറുണ്ട് സാറേ, മാഡം പിണങ്ങാറുണ്ട്, സംസാരിക്കാറുണ്ട്, എതിർക്കാറുണ്ട്, പല അഭിപ്രായ ഭിന്നതകൾ പറയാറുണ്ട്, എല്ലാം ഉണ്ട്.
0: പക്ഷെ അതെല്ലാം വന്നാലും അതെല്ലാം പരസ്പരം ക്ഷമിച്ചും പറഞ്ഞും ഒക്കെ നമുക്ക് അത് മാറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം.
1: നമുക്ക് എനിക്കറിയാൻ മേലാത്തത് അവരിൽ നിന്നും, അവർക്കറിയാത്തത് നമ്മളിൽ നിന്നും പരസ്പരം ഒരു ധാരണയാണ്, പരസ്പര ധാരണയാണ് വിവാഹ ബന്ധം എന്ന് പറയുന്നത്. ആ പരസ്പര ധാരണ ഇല്ലാതെ പോകുന്നതിലാണ് ഇന്നത്തെ വിവാഹങ്ങൾ, വിവാഹ ബന്ധങ്ങൾ പെട്ടെന്ന് നിലച്ചു പോകുന്നതും പെട്ടെന്ന് ശിഥിലമായി പോകുന്നതും. അതുകൊണ്ടാണ് പരസ്പര ധാരണ വേണം.
0: എന്നാലും അങ്ങനെ ശിഥിലമൊന്നും ആകാതെ 41 വർഷം ഒരുമിച്ച് ജീവിച്ചല്ലോ ചന്ദ്രമതി അമ്മയും പത്മകുമാർ.
1: അതെ, അവരെ സമ്മതിക്കണം. അല്ല, ചന്ദ്രകുമാരി അമ്മയെ
0: സമ്മതിക്കണം. ഞാൻ അതാണ് പറയുന്നത്, ചന്ദ്രകുമാരി അമ്മയ്ക്ക് അവാർഡ് കൊടുക്കണം.
1: അവാർഡ് കൊടുക്കണം. എന്റെ അനിയത്തിയൊക്കെ വിളിച്ച്
0: സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണോ?
1: നോബൽ സമ്മാനം. കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന്, ഞാൻ ശുണ്ഠിക്കാരനാണ്, പെട്ടെന്ന് ശുണ്ഠി വരികയും എന്നാൽ അത്രയും പെട്ടെന്ന് തന്നെ തണുക്കുകയും.
0: അങ്ങനെയുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണ്. ദേഷ്യം വരികയും തണുക്കുകയും.
1: എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ പറയുമ്പോൾ ശരിയായി. അവരത് അംഗീകരിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു തെറ്റിനായി ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റല്ല. അവര് സമ്മതിച്ചെന്നില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ശുണ്ഠി വരും, എന്തെങ്കിലും പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. ഞാൻ തന്നെ കോംപ്രമൈസ് പോകും.
0: അല്ല, എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിൽ വെച്ച് കാലങ്ങളോളം കൊണ്ടുനടക്കുന്ന ആൾക്കാർ, വെച്ച് വളർത്തി വളർത്തി കൊണ്ടുപോകുന്ന ആൾക്കാർ.
1: അയ്യോ, എനിക്കും പറ്റിയല്ല, ഇവർക്കും അത് സാധിക്കില്ല. കാരണം നമുക്ക് ആരും ഇല്ല, വേറെ പരസ്പരം ആരും ഇല്ല എന്നുള്ള ഒരു, അതാ ഞാൻ പറഞ്ഞത്, പരസ്പര ധാരണ അത് കുടുംബജീവിതത്തിന് ഏറ്റവും
0: അത്യാവശ്യമുള്ള
1: ഒരു കാര്യമാണ്. അതെ, മാഡത്തിനും അതുപോലെയുള്ള എല്ലാ സാധകങ്ങളും ഞാൻ നേരുന്നു. അപ്പൊ അന്ന് ഞങ്ങള് രാവിലെ 41-ന്റെ 41 ആഘോഷം എന്ന് പറഞ്ഞാൽ രാവിലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. എല്ലാ അപരാധങ്ങളും പറഞ്ഞ്
0: ഇത്രയും നാളെ ചെയ്തു പോകുന്നതിനൊക്കെ ഈശ്വരാ പൊറുക്കണേ.
1: ഇനി ചെയ്യാനുള്ളത്
0: അല്ല, ഇത്രയും നാളെ ചെയ്തതിന് മാപ്പ്. ഇനി ചെയ്യാനുള്ള നമ്മള് വീണ്ടും അടുത്ത വർഷം പോകുമല്ലോ.
1: അടുത്ത വർഷം പോകും. എന്നാലും ഒരു അഡ്വാൻസ്
0: ഇരിക്കട്ടെ. വാക്കുകൾക്ക് സന്തോഷം. ഏത് പാട്ടാ വേണ്ടേ?
1: പഴയടത്തല്ല, പിന്നെ സോറി, നമ്മളെ അഗ്നിദേവനിലെ അക്ഷര നക്ഷത്രം കോർത്ത നിറമാല.
0: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി, അഗ്നിയിൽ സ്ഫുടഞ്ചെടുത്ത മനസാം ശംഖുമോതി.
1: ഓഹ്, ഭയങ്കര
0: വാക്കുകളൊന്നും രക്ഷയില്ല,
1: വെച്ചില്ലാത്തൊരു ഭാഗ്യാണ്. അപ്പൊ അന്ന് ഉച്ചക്ക് ഞങ്ങൾ ഒരു ഊണും കഴിച്ചു അവിടെ, പഴയടത്തിന്റെ, നമ്മുടെ നമ്പൂരി. നമ്പൂരിയിലെ ഓരോ സദ്യയൊക്കെ ഉണ്ടുകൊണ്ടാണ് വീട്ടിലെത്തിയത്. അപ്പൊ അങ്ങനെ ബുധനാഴ്ച ആഘോഷമൊന്നും ഇല്ലായിരുന്നോ?
0: ആഘോഷമായിട്ട് ഒന്നുമില്ല സത്യം പറഞ്ഞു. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ മകൾ എനിക്കൊരു ലവ് ലെറ്റർ തന്നു എന്നുള്ളതാണ്. ഭയങ്കര നല്ല അത് എന്ത് പറയാൻ, ഞാൻ അതിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യണോന്ന് വിചാരിക്കുന്നുണ്ട്. ലോകത്തിൽ ഇന്നോളം കിട്ടിയ സമ്മാനങ്ങളെക്കാൾ എനിക്ക് വലുതായിട്ട് ഒരു ഒരു ലെറ്റർ, ഒരു ലവ് ലെറ്റർ എന്ന് തന്നെ പറയാം. പറഞ്ഞു പറയണ്ടായിരുന്നു അപ്പോട്ടെ,
1: പറയണ്ടായിരുന്നു,
0: അറിയാതെ അങ്ങ് പറഞ്ഞു.
1: കുഴപ്പമില്ല കുഴപ്പമില്ല, എന്നാലും അത് പോസ്റ്റ് ചെയ്തു. അത് നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല, കാരണം അത്രയും സന്തോഷവും സ്നേഹവും ഉള്ള സംഭവങ്ങൾ നമ്മൾ അറിയാതെ പറഞ്ഞു
0: പോകും.
1: അത് സസ്പെൻസിൽ നടത്താൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനെ ആവട്ടെ, പാട്ട്
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ നല്ല മനോഹരമായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ് എനിക്കും താങ്കൾക്കും നിങ്ങളുടെ 41-ാം വാർഷികത്തിനും എന്റെ ബർത്ത്ഡേക്കും
1: ബർത്ത്ഡേക്കും വേണ്ടി.
0: ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി, ഓക്കെ. തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം പത്മകുമാർ ചേട്ടനാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് കഴിഞ്ഞുപോയ ഒരു ബർത്ത്ഡേ ഓർമ്മിപ്പിക്കുന്നു, പിന്നീട് അവരുടെ 41 വർഷങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെയും, സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ജീവിതത്തിലും ഉണ്ട് കുറച്ച് അടിയും വഴക്കും, ചട്ടിയങ്ങരൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും നമ്മൾ പറയാറുണ്ട്. അല്ലാതെ ഒരു ഒന്ന് ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കാത്ത ഒരു ഫാമിലി മെമ്പേഴ്സും ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാകുന്ന പിണക്കങ്ങളും വഴക്കുകൾക്കും അധികം ആയുസ്സില്ലാതെ അതൊക്കെ പരിഹരിക്കുന്നിടത്താണ് ജീവിതം വളരെ ഭംഗിയായി സന്തോഷകരമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് ഹൃദയം നിറഞ്ഞ വിവാഹ 41-ാം വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം. വരാനിരിക്കുന്ന ദിനങ്ങളെ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും നമുക്ക് നോക്കിക്കാണാം. കാരണം ഈ ജീവിതം വളരെ മനോഹരമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ശാന്തിനിയാണ് മാഡം.
0: ആ, പറഞ്ഞോളൂ ശാന്തിനി.
1: ഹാപ്പി ബർത്ത്ഡേ.
0: ഹാപ്പി ബർത്ത്ഡേ ഇന്നല്ല,
1: കഴിഞ്ഞു.
0: എന്നെ വിളിച്ചിരുന്നല്ലോ, ലൈവിൽ വിളിച്ചില്ലെങ്കിൽ അല്ലാതെ വിളിക്കാൻ പറ്റി. സുഖമായിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു? എന്ത് വയ്യായോ? തന്നല്ലേ ചന്ദ്രൻ, ഇങ്ങനെ വയ്യാത്ത പോലെ സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം. വളരെ ചിയർഫുൾ ആയിട്ട് സംസാരിക്കുമ്പോ ഒരു സന്തോഷം. ക്ഷീണവും ഒക്കെ അല്ലേ?
1: ഇന്ന്
0: ഏത് പാട്ടാ വേണ്ടേ?
1: ജാനകിയമ്മയുടെ പാട്ട്, സ്വർണ്ണ മുതല.
0: സ്വപ്നം കാണാറുണ്ട്.
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഇങ്ങനെ വയ്യാണ്ടിരിക്കല്ലേ, അപ്പൊ പാട്ട് കേട്ട് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യൂ. ശരി ശരി,
1: ഓക്കെ.
0: കളിക്കാട് നിന്ന് ഇപ്പൊ ചാന്ദിനിയാണ് നമ്മളോട് സംസാരിച്ചത്. ജാനകി അമ്മയുടെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും വളരെ വിഷമത്തോടെ വയ്യാതെ ഇരിക്കുന്നതിൻ്റെ ഒരു ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും ആരോഗ്യവതിയായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ഒരു സ്വർണ്ണ മുകിലേ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് ചാന്ദിനിക്ക് വേണ്ടിയിട്ടും എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. പകലൊളികൾ മാഞ്ഞു തുടങ്ങുന്ന ഈ പോക്കുവയൽ സമയത്ത് മനസ്സിൻ്റെ ആഴങ്ങളിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ തിരയടിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങളുടെ കാതുകളിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോക്കുവയൽ എത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ കരിപ്പൂരുന്ന ശൈലയാണ്.
0: കരിപ്പൂര് നിന്ന് ശൈല?
1: ആ,
0: വിളിച്ചിട്ടുണ്ടല്ലോ. ഒരു കടയൊക്കെ ഇട്ട് ഇരിക്കുന്ന ശൈലയല്ലേ?
1: അല്ല അല്ല, കടയല്ല.
0: പിന്നെന്താ? ഞാൻ കടയിലല്ല ഇരിക്കുന്നത്, എന്റെ വീട്ടിലാണ്.
1: ഓ,
0: ആ ശരി, തെറ്റിപ്പോയി, ക്ഷമിക്കൂ.
1: അതിന് കുഴപ്പമില്ല. കടയിലിരിക്കുന്ന ശൈല മാഡത്തിന് അറിയാം?
0: കടയിലിരിക്കുന്ന ശൈല മാഡം ആണോ? അതെനിക്ക് അത്ര പിടിയില്ല. അവിടെ കടയിൽ നിന്ന്, ഈ പച്ചക്കറി കടയിൽ നിന്ന് വിളിക്കുന്ന ഒരു ചേച്ചി ഉണ്ട്.
1: നെടുവങ്ങാട് കരിപ്പൂരാണ്.
0: ആ, നെടുവങ്ങാട് കരിപ്പൂര് തന്നെ. വേറെ എവിടെ കരിപ്പൂരുണ്ട്?
1: വേറെ കരിപ്പൂരില്ല, ഇവിടെ എങ്ങും ഇല്ല.
0: വേറെ എവിടെയെങ്കിലും കാണും? ഒരേ സ്ഥലത്തിൽ ഒരേ പേര് തന്നെ പല സ്ഥലങ്ങളിൽ കാണുമല്ലോ. വലിയമല കരിപ്പൂര് പറഞ്ഞോ, അവിടെ എന്തുണ്ട് വിശേഷമൊക്കെ?
1: നല്ല വെയിലാണ്.
0: വെയിലാണ് ഇപ്പൊ എല്ലാരുടെ ഒരു വിഷയം
1: തോന്നുന്നു.
0: വെയിലാണ് ഇപ്പൊ എല്ലാരുടെ ഒരു വിഷയം.
1: വെയില് നല്ലതല്ലേ? ഓണവറി വിറക്കട്ടെ.
0: ഓണവറി വിറക്കുന്നതൊക്കെ നല്ല തന്നെ. ഓണമഴയൊന്നും ഇതുവരെ പെയ്തില്ല.
1: ഓണമഴ പെയ്തില്ല, ഓണവെറിയാത്ത.
0: ഓണ പച്ചക്കറിയൊക്കെ ഉണ്ടാവണ്ടേ? മഴ പെയ്താലല്ലേ പച്ചക്കറിയൊക്കെ ഉണ്ടാവുള്ളൂ. ആ, കുഴപ്പമില്ല.
1: വില കൂടി തുടങ്ങി.
0: ആ, അത് തന്നെ. വെള്ളവും ഇല്ല,
1: പല
0: സ്ഥലങ്ങളിലും വെള്ളമൊക്കെ വറ്റി. എന്താ ഇപ്പൊ ചെയ്യാ അല്ലേ?
1: അത് തന്നെ. നമുക്ക് വെള്ളമുണ്ട്, ഒരുപാട്
0: വെള്ളമുണ്ട്. വെള്ളം കുടിക്കാൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. വെള്ളമൊക്കെ കുടിക്കുമ്പോ അവരെയും കൂടെ ഒന്ന് ഓർക്കണം.
1: ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വെള്ളമുള്ളതുകൊണ്ട് അറിഞ്ഞുകൂടാ.
0: ഫുഡൊക്കെ കഴിച്ചോ?
1: കഴിച്ചു.
0: ആ, എന്തോന്നൊക്കെ ഉണ്ടാക്കി ഭക്ഷണത്തിനെന്ന്?
1: ഭക്ഷണത്തിനെന്ന് മീൻകറി, പുളിശ്ശേരി, അവിയലി.
0: ആ, മതിയല്ലോ. എന്നിട്ട് കഴിച്ചോ അതെല്ലാം ചേർത്ത്?
1: ഓ, ഇതെല്ലാം കഴിച്ചു.
0: ആ, കഴിച്ചിട്ടാണ് പോക്കുവയലിലേക്ക് വിളിക്കാന്ന് വിചാരിച്ചത്.
1: ഓ, ആദ്യം തുടങ്ങുമ്പേ വിളിക്കാണ്.
0: ശരി, തുടങ്ങുമ്പേ വിളിച്ചപ്പോ ഏകദേശം പകുതിയോളായപ്പോ കിട്ടിയില്ലേ?
1: ഓ,
0: ഇതുവരെയും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കുറെ അതാണ്, കുറെ നാളായി വിളിച്ചിട്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വിളിച്ചാ കിട്ടൂല?
1: അല്ല, മറ്റുള്ളവരേക്ക് വിളിക്കണ്ടേ?
0: ആ, അതിനുള്ള അവസരം നല്ലതാണ്. ആ, ഒരു അവസരം കൊടുത്താണ് അല്ലേ?
1: എന്നുള്ള ഒരിതാണ്. ഓ, ഞാൻ പരിപാടികളെല്ലാം കേട്ട് വിശ്വസിച്ചിരിക്കും. എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ടീച്ചർ റേഡിയോ അദ്ദേഹത്തിനെ വിളിച്ചതെല്ലാം കേട്ട്

0: റേഡിയോ ദിനത്തിന് വിളിക്കുന്നതിനേക്കാൾ ഈ 28-ാം തീയതി നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ 500-ാം എപ്പിസോഡായി. അപ്പൊ അതിന് നമ്മുടെ ലിസണേഴ്സ്, നമ്മുടെ ശ്രോതാക്കളുടെ ഒരു കൂട്ടായ്മ വിളിച്ചിട്ടുണ്ട് രാവിലെ 10:30. അപ്പൊ കഴിയുമെങ്കിൽ എത്തിച്ചേരണം. അത് തന്നെ, കഴിയുമെങ്കിൽ എത്തിച്ചേരണം, നമുക്ക് കാണാം.
1: 28-ാം തീയതി,
0: അതായത് ചൊവ്വാഴ്ച വരില്ലേ? നോക്കണം നോക്കണം. ഇന്ന് ഒരു ശ്രോതാവ് ഇവിടെ വന്നിരുന്നു, ആ മുണ്ടേലയിൽ നിന്ന് കൃഷ്ണമ്മ എന്ന് പറഞ്ഞ ചേച്ചി വന്നിരുന്നു. പ്രോഗ്രാം ഇന്നെന്ന് പറഞ്ഞാണ് പാവം വന്നത്.
1: അയ്യോ,
0: ആ തെറ്റിപ്പോയെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട് സംസാരിച്ച് എന്നിട്ട് 28-ന് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട്. എന്തായാലും കണ്ടു. അപ്പൊ ഭയങ്കര
1: ഫോട്ടോയൊന്നും കാണാൻ പറ്റിയില്ല.
0: ഫോട്ടോ എവിടെ ഇട്ടു? അത് റേഡിയോ ഗ്രൂപ്പിൽ എങ്ങാണ്ട് അയച്ചതാണ് ഞാൻ. അത് ഒരു നമ്മളൊരു ശ്രോതാവിനെ നമ്മള്
1: ചെറിയ
0: നമുക്ക് ഇങ്ങനെ മനസ്സ് അകക്കണ്ണിൽ നമുക്കിപ്പൊ
1: കാണാം.
0: അതല്ലേ നല്ലത്.
1: മാഡം ബസ്സിൽ വന്ന് എവിടെയാണ്?
0: ബസ്സിൽ വന്ന് വെള്ളനാട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറി കരുണാസായിൽ പോണോന്ന് പറയണം. ബ്ലോക്കിന്റെ അടുത്താ? ബ്ലോക്കിന്റെ അടുത്തല്ല, വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോ വന്നിട്ട് വിളിക്കണം, കാരണം ആദ്യമായിട്ട് വരുമ്പോ വഴി നമുക്ക് ഒരു അപരിചിതമായിരിക്കുമല്ലോ. അപ്പൊ വിളിച്ചാൽ മതി, നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ
1: കാണണമെന്ന്
0: കാണണമെന്നുണ്ട്, പക്ഷെ കാണാൻ കഴിയുന്നില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. എല്ലാരെയും കാണും. അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ 4/26 ജൂലൈ 26.
0: കൊച്ചുമോന്റെ പേരെന്താ?
1: പേര് ശ്രീഹരി.
0: ശ്രീഹരി, ആ ശ്രീഹരിക്ക് ഏത് പാട്ട് വേണം?
1: വാവാ കല്യാണില്ല കൈനിറയേ വെണ്ണതരാ കവിളിലൊരു മതര.
0: ആ അടിപൊളി പാട്ടാണ്. കൈനിറയേ വെണ്ണതരാം കവിളിലൊരു മതരാം കണ്ണൻ കവിളിലൊരു മതരാം. ശ്രീഹരിക്ക് ഞാനും കൊടുത്തിരിക്കുന്നു കവിളിലൊരു ഉമ്മ. ഹാപ്പി ബർത്ത്ഡേയും പറയുന്നു. ഓക്കെ
1: ഓക്കെ,
0: ശരി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: അപ്പൊ
0: വരാൻ കഴിയുകയാണെങ്കിൽ വരണം. ഞാൻ കത്തിലൊക്കെ പറയണോ? ഞാൻ കാത്തിരിക്കും. അപ്പൊ കാത്തു കാത്തിരുന്ന് നമ്മൾ ഒരു ദിവസം കാണും. കാത്തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ എന്തോ ഒരു ഗോലുമാല ഇടയ്ക്കുള്ള തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ അമ്മാഴിക്കൊരു ഗോലുമാല്
1: അങ്ങനെയാണ്.
0: അപ്പൊ അങ്ങനെ നമുക്ക് പരസ്പരം കാണാനുള്ള സമയം വളരെ പെട്ടെന്ന് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാട്ട് ശ്രീഹരിക്ക് വേണ്ടി കേൾക്കാം. ഓക്കെ ബൈ. ഓ അപ്പോ പോക്കുകൾ തത്സമയ പരിപാടിയിൽ കരിപ്പൂരിൽ നിന്ന് ശൈലജ ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, വളരെ സ്നേഹമുള്ള ഒരു ശ്രോതാവാണ്. അപ്പൊ കൊച്ചുമകൻ ശ്രീഹരിയുടെ ബർത്ത്ഡേ നാളെയാണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണെന്ന് വിളിച്ചത്, പാട്ട് ആവശ്യപ്പെട്ടത്. ബാബാ കല്യാണി എന്ന ചിത്രത്തിലെ കൈനിറയെ വെണ്ണ തരാം എന്നുള്ള പാട്ട് നമുക്ക് ശ്രീഹരിക്ക് വേണ്ടി കേൾക്കാം. കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകളും നേരുന്നു. തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും പോക്കുവയിലേക്ക് സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. വരാനിരിക്കുന്ന ദിനങ്ങളെ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും നമുക്ക് സ്വീകരിക്കാം. നമുക്കിപ്പോൾ ഒരു ശ്രോതാവുണ്ട്. ഹലോ.
1: ഹലോ, ഷെർലി മനോർക്കോണം.
0: ആ, ഷെർലി മനോർക്കോണം, പറഞ്ഞോളൂ.
1: രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കല്ലേ ഇപ്പോഴേ, ചൊവ്വയും ശനി ആയതുകൊണ്ട് തിരക്ക് തിരക്കേ തന്നെ.
0: വലിയ കുഴപ്പമില്ല.
1: പിന്നെ ബുധനാഴ്ച സാറ് പറഞ്ഞായിരുന്നു പൊട്ടിച്ച് സാറ് മാഡത്തിന്റെ ബർത്ത്ഡേ. അങ്ങനെ ഞാൻ ഞങ്ങൾ അറിഞ്ഞ എല്ലാ ഭാവങ്ങളും നേരുന്നു മാഡത്തിന്. നേരത്തെ മറ്റേ ഒരു ശ്രോതാവ് വിളിച്ചെല്ലാം പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാത്തിനും ശക്തിയും ബലവും തരട്ടെ. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളുണ്ട് അവിടെ? ഇപ്പൊ ചൊവ്വാഴ്ച അടുക്കള ഇതുണ്ടോ?
0: ആ, 28-ാം തീയതി അടുക്കള എന്ന സെഗ്മെന്റിന്റെ 500-ാം എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ചെറിയ ആഘോഷം ലിസണേഴ്സിനെ ഒക്കെ ക്ഷണിക്കുന്നുണ്ട്. വരാൻ പറ്റുന്നവരൊക്കെ വരട്ടെ.
1: പിന്നെ ഞാനും അടുക്കളയിൽ നിന്ന് തന്നെ അടുക്കള ജോലി ചെയ്ത് തന്നെ അടുക്കള കേൾക്കുന്നത്. സമയത്താണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്.
0: ഇപ്പൊ അടുക്കളയിലാണോ?
1: ഇപ്പൊ അല്ല, 12 മണിക്ക്
0: ഓണകൃഷികളൊക്കെ എന്തായി?
1: ആ, കൃഷികളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ചീരൊക്കെ വാങ്ങിയിട്ടുണ്ട്, വെണ്ട വാങ്ങിയിട്ടുണ്ട്, എല്ലാം പാകൽ നടന്നതേ ഉള്ളൂ.
0: വെണ്ടയും വഴുതനയും പച്ചമുളകും ചീരയും ഒക്കെ ആയി. തക്കാളിയും
1: ഉണ്ട്, ഇഞ്ചിയുണ്ട്, ഇഞ്ചി കുറേ നട്ടിട്ടുണ്ട്. അത് ഓണത്തിനെടുക്കാൻ പറ്റുമോ അറിഞ്ഞൂടെ, നമ്മള് ഫെബ്രുവരിയിൽ നട്ടതാണ്.
0: ഓണത്തിനെന്ന് പറഞ്ഞ് നടുക, നമുക്ക് ദീപാവലിക്കെങ്കിലും എടുക്കാലോ. എന്നാലും അത് ചെയ്യാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം.
1: പയർ നട്ടിട്ടുണ്ട്, പയർ വള്ളി വെച്ച് വന്നതേ ഉള്ളൂ. പക്ഷെ ഓണത്തിനാവോന്നുള്ള അറിഞ്ഞില്ല. ജമന്തി
0: ഓണത്തിനില്ല,
1: അത് തന്നെ. അത് കൊറേ കൃഷി ഭവനിൽ നിന്ന് കിട്ടിയായിരുന്നു. അത് ഞാൻ ചെന്ന് വാങ്ങിച്ച് നട്ടിട്ടുണ്ട്. അത് പൂക്കുമായിരിക്കും, 45 ദിവസമാണ് അവര് പറയുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു മതിയെ.
0: അങ്ങനെ ഓണം വരുത്തി, ഒരു മാസം ഉണ്ടെങ്കിലും അവിടെ ഷെർലി ചേച്ചി ഓണം വരുത്തിയിരിക്കുകയാണ്.
1: 45 ദിവസം വേണം അത് പൂക്കാൻ. അപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു 10 ദിവസമായി മിക്കവാറും പൂക്കുമെന്ന് തോന്നണം. കൃഷിഭവനിൽ കിട്ടണം നല്ല ഇനം ഇതാണ്.
0: അപ്പൊ പൂത്ത് നല്ലപോലെ കായ്ച്ച് ഫലം ഉണ്ടാകട്ടെ.
1: കൊച്ചുമോള് വന്നിരിക്കുന്നുണ്ട്, സംസാരിക്ക. ഒരിക്കലും വരൂല്ല, വിളിക്കാം. നാണോ
0: കൊടുത്തോളൂ.
2: ഹലോ.
0: ഹലോ, ഇതാരാ?
2: അക്ഷര.
0: അക്ഷര സംസാരിച്ചിട്ടുണ്ടല്ലോ എന്റെ അടുത്ത്. സ്കൂളിൽ പോണ്ടായിരുന്നു? ഓ, സുഖമാണ്. മോക്ക് സുഖമാണോ? ഇവിടെ അമ്മൂമ്മയുടെ കൂടെയാണോ താമസിക്കുന്നത്? അപ്പൊ ഇന്ന് സ്കൂളിൽ പോകേണ്ട അവധിയാണ്. ഓണപരീക്ഷയൊക്കെ എന്നാണ്? പറഞ്ഞില്ല. വെറുതെ നല്ല കാര്യങ്ങൾ പറയുമ്പോ എന്തിനാണ് പരീക്ഷയെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നത് അല്ലേ? നമ്മള് കുശലാന്വേഷണങ്ങൾ. ട്യൂഷന് പോകാൻ പോണം. ഓ, എത്ര മണി മുതൽ എത്ര മണി വരെയാ ട്യൂഷൻ?
2: 4 മണി മുതൽ 6 വരെ.
0: ട്യൂഷന് പോകാൻ ഇഷ്ടമുണ്ടോ? അതാ മടിയാണോ? ടീച്ചറേന്ന് അടിയൊക്കെ കിട്ടുമോ? ട്യൂഷൻ ടീച്ചറേന്ന് കിട്ടും, വാങ്ങിച്ചു പിടിക്കും.
2: ഞാനല്ല, അനിയനാണ്.
0: അനിയനാണ് അടി കിട്ടണത്. നമുക്ക് അടിയൊന്നും കിട്ടൂല. അങ്ങനെ ആയിരിക്കുന്നു. നന്നായിട്ടൊക്കെ പഠിച്ചുകൊണ്ട് പോയാൽ അടിക്കണം എന്തിന് അല്ലെ? ഹോംവർക്ക് ഒക്കെ എഴുതണം, ടീച്ചർ പറയണൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഞാൻ പറയാം. ചന്ദ്രിക തൊട്ട് വിളിച്ച് പത്മരാഗം
0: പുഞ്ചിരിച്ചു. അങ്ങനെ പാടാൻ എനിക്ക് അറിയില്ല, പക്ഷെ നല്ല പാട്ടാണ്.
1: നല്ല പാട്ടാണ്, അത് കേൾക്കുമ്പോ എപ്പോഴും കേൾക്കും. നിങ്ങൾ ഇവിടെ ഇട്ടിരിക്കുമല്ലോ. സാറിന്റെ പരിപാടികളെല്ലാം കൊള്ളാൻ ഞാൻ കേൾക്കണുണ്ട്. ഇന്നലെയും കേട്ടായിരുന്നു.
0: എല്ലാം മുടങ്ങാതെ കേൾക്കുന്നുണ്ട്.
1: കേൾക്കും. ഇവരെല്ലാരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നെല്ലാം കേട്ട് ഉറച്ച് റേഡിയോട്ട് പാട്ട് വിട്ട് അങ്ങനെ ഇരിക്കും.
0: ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടാണത്.
1: സാർ, അവിടെ മാഡം ഒരു വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നമ്പറാണ്?
0: എന്തിനാ വിളിക്കുന്നത്?
1: വിളിക്കാൻ കിട്ടൂല, നമ്പർ ബിസി എന്ന് പറയും. ഇന്നലെ 4-5 പ്രാവശ്യം ഞാൻ വിളിച്ചു നോക്കി.
0: ഈ കാര്യം ഈ ഫോണിൽ വിളിച്ചാ കിട്ടുമല്ലോ.
1: വിളിച്ചാ കിട്ടുമോ? നമ്പർ ബിസി പറഞ്ഞു. ഇതിപ്പോ ഞാൻ ചോദിക്കാം, ചൊവ്വാഴ്ച ഉണ്ടോ എന്ന് അറിയാൻ ചോദിക്കാൻ വിളിച്ചു. ഇനിയിപ്പോ വിളിക്കാൻ
0: ഒന്നും വരണം.
1: ഇത് കിട്ടിയോണ്ടാണ് എനിക്ക് കേക്കാൻ പറ്റിയത്.
0: അല്ല എനിക്ക് തോന്നുന്നു അന്ന് പിന്നെ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ നടന്നപ്പോ മാറ്റി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല.
1: അന്ന് വിളിക്കാനല്ല ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ആവശ്യം അറിഞ്ഞത് പിന്നെ ചോദിക്കണോന്നുണ്ടെങ്കിൽ
0: അല്ല, ഈ നമ്പറിൽ വിളിച്ചാ
1: കിട്ടും.
0: എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ആയിരിക്കണം.
1: ഞാൻ 28-ാം തീയതി
0: വരാൻ കഴിയുമെങ്കിൽ വരണം. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ ചെടികളൊക്കെ പൂത്ത് തളിർത്ത് കാ ഇടട്ടെ. ഓണത്തിന് നമുക്ക് ആ വഴുതലങ്ങ ഇട്ട് അവിയലൊക്കെ വെക്കാം. വഴുതലങ്ങയാണല്ലേ? വഴുതലങ്ങയല്ല, വഴുതലങ്ങ. പക്ഷെ വഴുതലങ്ങ എന്നും പറയും സാധാരണ കൊളോക്കിലായിട്ട്. നാട്ടിലൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞ വഴുതലങ്ങ? അപ്പൊ എല്ലാം അറിഞ്ഞങ്ങ് കായ്ക്കട്ടെ. കൃഷിക്ക് മഴ വേണ്ടെന്നാണല്ലോ താങ്കളുടെ പക്ഷം. അപ്പൊ നമുക്ക് പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു എന്നുള്ള ശ്രീകുമാൻ തമ്പി എഴുതിയ പാട്ട് കേൾക്കാം. അപ്പോൾ പൂക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഷേർലി ചേച്ചിയും അക്ഷരയുമാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ വളരെ പഴയ ഒരു ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ വളരെ മനോഹരമായ ഒരു പാട്ടുമാണ്. റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് പൂക്കുകയിലൂടെ കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891-8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891-7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, കോള് കട്ടായി. പോക്കുവെയിൽ തത്സമയ പരിപാടി നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം, ഞാൻ കിളിമാനൂർ രാജേഷ്. ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാലമായി കരുണാസായിൽ വിളിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി മെസ്സേജുകളായിരുന്നു ചെയ്തിരുന്നത്. ഓണം എത്താറായി, ഇത്തവണ നേരത്തെ തിരുവോണം എത്തുന്നു. ഓഗസ്റ്റ് 12 കർക്കിടവാവ്, ഓഗസ്റ്റ് 26 തിരുവോണം. എന്തായാലും ഗംഭീരമായ ഓണപരിപാടികൾ കരുണാസായിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓണാവധിക്ക് ഞാനും കുടുംബവും കരുണാസായി സന്ദർശിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് തമ്മിൽ കാണാം, പരിചയപ്പെടാം. ഇന്ന് എനിക്ക് വേണ്ട ഗാനം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ ദലീമ പാടിയ മഞ്ഞുമാസ പക്ഷി എന്ന ഗാനമാണ്. ഈ പാട്ട് കരുണാസായി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമായി സമർപ്പിക്കുന്നു. ഈ സന്ദേശം വായിക്കും എന്ന പ്രതീക്ഷയോടെ കിളിമാനൂർ രാജേഷ്. തീർച്ചയായും മെസ്സേജ് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. കിളിമാനൂർ രാജേഷ് നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ്, സ്ഥിരമായ റേഡിയോ കേൾക്കുന്ന ആളാണ്, വല്ലപ്പോഴൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ഓണത്തെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മിപ്പിച്ചത്. ഓണത്തിലെ ഗംഭീരമായ പരിപാടികൾ ശ്രോതാക്കളെ കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് കാത്തിരുന്ന് അത് കാണാം. ഇപ്പോൾ നമുക്ക് കിളിമാനൻ രാജേഷ് ആവശ്യപ്പെട്ടതുപോലെ മഞ്ഞുമാസ പക്ഷി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: മാഡം.
0: ഓ,
1: വിജയകുമാരിയാണ്, വെമ്പന്നൂരുന്ന്.
0: ആ, വെമ്പന്നൂരുന്ന് വിജയകുമാരി ചേച്ചി പറയൂ.
1: ഞാനിന്ന് അവിടെ മൊത്തം വന്ന് കറങ്ങിയിട്ട് ഇനി തിരിച്ചു പോന്നു മാഡം.
0: എപ്പം?
1: രാവിലെ ഒരു 10 മണിയായപ്പോ അവിടെ എത്തി.
0: അതെന്തിനാ ഇന്ന് പ്രോഗ്രാം? ഇന്നല്ലല്ലോ പ്രോഗ്രാം.
1: പറയാ മാഡം, അതാണ് എനിക്ക് പറ്റിയ വരുന്നത്. സാറ് ഇന്നലെ ഇരുന്നോണ്ട് നാളെ എല്ലാവരും വരുമല്ലോ, കാണാം നാളെ കാണാം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വിചാരിച്ചു ഇന്നായിരിക്കും എന്ന്. അങ്ങനെ ഇവിടെ നിന്ന് വെള്ളനാട് വന്നിറങ്ങി ഓട്ടയൊക്കെ പിടിച്ച് അവിടെ വന്നു.
0: അതായത് ബുധനാഴ്ചത്തെ പ്രോഗ്രാമിൽ അങ്ങനെ ചോദിച്ചു അല്ലേ?
1: അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ഓഫീസിൽ കയറി അവിടെ ഇരുന്ന് അവരെയൊക്കെ കണ്ട് മാഡത്തിനെ തിരക്കി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാറിനെ കാണാൻ പറ്റൂ, അപ്പൊ പറഞ്ഞു സാറ് ഓഫീസിലാണ്.
0: എപ്പോഴായിരുന്നു?
1: രാവിലെ ഒരു 10 മണിയൊക്കെ ആയി മാഡം, 10:30 മണിയൊക്കെ ആയി.
0: ആണോ?
1: ആ, അപ്പൊ മാഡം പിന്നെന്തോ സൈക്കോ പാർക്കിലെന്താണ്, അപ്പം ഇപ്പൊ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ശരി, ബുധനാഴ്ച വരെ എന്തായാലും
0: വരണമെന്ന് വെച്ചാലേ. സൈക്കോ പാർക്കില് അത് കാണാൻ വേണ്ടി കുറച്ച് കുട്ടികളുണ്ടായിരുന്നു.
1: അത് ശരി.
0: അപ്പൊ ഞാൻ അവരോടൊപ്പം ആയിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
1: എന്തായാലും ആ ഏരിയ ഒക്കെ കണ്ടുപിടിച്ചു.
0: അപ്പൊ ഇനി എപ്പാണെങ്കിലും വരാല്ല.
1: ഇത്രയും അടുത്താണെങ്കിലേ നമ്മള് കണ്ടിട്ടില്ലല്ലോ ഇന്ന്. അതിനും കൂടെ വേണ്ടി എന്റെ ഇടം വന്ന് കണ്ടുപിടിച്ച് മണ്ഡപം ഒക്കെ കണ്ട് കുറെ സമയം അവിടെ നിന്ന് കറങ്ങിയിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്.
0: ആണോ?
1: അങ്ങനെ പിന്നെ
0: എന്തായാലും വന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ചല്ലോ.
1: സ്ഥലം കണ്ടുപിടിച്ചു മാഡം. ഇത്രയും
0: പ്രോഗ്രാം 28-ാം തീയതിയാണ്, രാവിലെ ഒരു 10:30-11 മണിക്കാണ്
1: പറഞ്ഞായിരുന്നു.
0: അപ്പൊ നമുക്ക് അന്ന് കാണാം.
1: അന്ന് കാണാം, എനിക്ക് കാണണമെന്ന് വിചാരിച്ചു വന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല.
0: പക്ഷെ ഇങ്ങനെ തിരക്കിലായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. പക്ഷെ വേറെ ഒരു ചേച്ചി വന്ന സമയത്ത് ഞാൻ യാദൃച്ഛികമായ ഓഫീസിൽ വന്ന, അങ്ങനെ എനിക്ക് കാണാൻ പറ്റും.
1: അയ്യോ,
0: അത് യാദൃച്ഛികമായി എത്തിയതാണ്.
1: ഞാൻ കുറച്ച് സമയം നിന്നു, അപ്പൊ പറഞ്ഞു മാഡം ഇങ്ങനെ സൈക്കോ പാർക്കിലാണ്, സാറ് ഐപിയിലാണ്, അപ്പൊ എന്തായാലും കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ വെളിയിൽ ഒരു പയ്യനുണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞു ചേച്ചി അത് ചൊവ്വാഴ്ചയാണ് പരിപാടി, അപ്പൊ ചേച്ചി വന്നാ മതി എന്ന് പറഞ്ഞു. പുറത്തൊരു പയ്യൻ നിന്നു.
0: അതൊക്കെ കറക്റ്റായ കാര്യങ്ങളാണ്. ഇപ്പൊ പോട്ടെ, എന്തായാലും വന്ന് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചല്ലോ.
1: കണ്ടുപിടിച്ചു.
0: സ്ഥലം കണ്ടുപിടിക്കലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്.
1: ഇന്നത്തെ
0: ദിവസം അങ്ങനെ കണ്ടുപിടിക്കണോന്നുള്ള ഒരു നിയോഗം ഉണ്ടായിരുന്നു.
1: കറങ്ങിയിട്ട് 2 മണിയായപ്പോ വീടെത്തി.
0: പിന്നെ വേറെ എവിടെ പോയി കറങ്ങായി?
1: വേറെ എങ്ങും പോയില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോ നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഒക്കെ കണ്ട്
0: അവരടുത്തൊക്കെ സംസാരിച്ചു.
1: ഓ, അങ്ങനെ നമുക്ക് വെള്ളനാട് വന്ന ഒത്തിരി ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാരെയൊക്കെ കണ്ടു, കണ്ടിട്ട് തിരിച്ച് ഇങ്ങ് പോന്നു.
0: വീട്ടിലെത്തി. അങ്ങനെ ഒരു റൗണ്ട് അടിച്ച്, ഒരു റൗണ്ട് കറങ്ങി തിരിച്ച് വീട്ടില് വന്നു.
1: അപ്പൊ 2-3 എന്തോ പേഷ്യന്റിനെ കാണാനൊക്കെ വേണ്ടി വെളിയില് വണ്ടി ഒക്കെ വന്ന് നിന്നിട്ട് അവിടെ കേറാനുള്ള ഇതൊക്കെ ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനൊന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അവിടെ ഓഫീസിൽ തിരക്കിയാ മതി എന്ന് പറഞ്ഞു.
0: അങ്ങനെ അവിടെ നിന്ന് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു.
1: കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അല്ല പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം,
0: നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അവിടെ നിന്ന് ചെയ്തു.
1: അത്രയേ ഉള്ളൂ.
0: കളി
1: അങ്ങനെയുള്ള കാണാൻ പറ്റാത്തോണ്ട് എനിക്കൊരു
0: ഒരു ഒരു വൈക്ലബ്യ ഒരു വിഷമം.
1: പക്ഷേ
0: യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞില്ല വന്നു എന്നുള്ള കാര്യം, ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു.
1: ഞാനങ്ങനെ ഓഫീസിൽ കയറി അവിടത്തെ കുട്ടികളെയൊക്കെ കണ്ടു സംസാരിച്ചു.
0: അപ്പൊ ഇങ്ങനെ ഒരാള് വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേനെ. ഞാൻ അങ്ങോട്ട് വന്ന്
1: കാണുമായിരുന്നു.
0: സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയെന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴിയെന്ന് കവി പറഞ്ഞതുപോലെ നമുക്ക് കാണാനുള്ള സമയം ആ

0: ഇല്ലേ
1: അതിന്റെ
0: ഉള്ളൂ.
1: അതിന് അതാണ് അതാണ്
0: എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ എന്ന്
1: സമയമുണ്ട്.
0: കേട്ടിട്ടില്ലേ?
1: ആ അതാണ് സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ.
0: അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാം.
1: അതാണ്
0: എന്തായാലും വന്ന്
1: പിന്നെ
0: സ്ഥലമൊക്കെ
1: ആ
0: കണ്ടുപിടിച്ചല്ലോ.
1: സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു മേഡാ.
0: ഓക്കെ ഗുഡ്.
1: തിരിച്ച് ഞാൻ അവിടെ നിന്ന് നടന്നു ജംഗ്ഷനിൽ വന്നു. എനിക്ക് അത്രയും ദൂരം ഉണ്ടെന്നുള്ള അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ സമയം താമസിച്ചത് കൊണ്ട് ഒരു ഓട്ടോ വിളിച്ചാണ് വന്നത്.
0: ശരിക്കും അങ്ങനെ ഭയങ്കര ദൂരം ഇല്ല.
1: അല്ല പക്ഷേ
0: ഫസ്റ്റ് വരുമ്പോ നമുക്കൊരു ദൂരം തോന്നും,
1: ദൂരം തോന്നും, ദൂരം തോന്നും.
0: ഇങ്ങോട്ട് നടന്നു വരാൻ ദൂരം കുറയണ ഇറക്കമാണ്. തിരിച്ചു
1: ആ
0: പോകുമ്പോൾ കുറച്ച്
1: ഇറക്കം
0: ഏറ്റവും ഉണ്ട്.
1: ആ കേട്ട വരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഇങ്ങോട്ട് വരുന്നത്
0: കറക്റ്റ് ആണ്,
1: വിനായകന്റെ,
0: വഴിയൊക്കെ വളരെ കറക്റ്റ്
1: ആ
0: ആയിരുന്നു.
1: വിനായകന്റെ, അങ്ങനെ ആ വഴി പിന്നെ വിട്ടു പോന്നു. പിന്നെ
0: ഓക്കെ, അപ്പൊ നമുക്ക് കാണാം വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച വരണം 28-ാം തീയതി.
1: ആ വരും മാഡം, തീർച്ചയായിട്ടും
0: യെസ്,
1: വരും.
0: ഒരു 10:30 മണിക്കൊക്കെ പ്രോഗ്രാം തുടങ്ങും.
1: ഓക്കെ. ആ പിന്നെ എനിക്ക് ഇത് ഒരു പ്രത്യേക ഡെഡിക്കേഷൻ
0: ആർക്കാ,
1: എന്റെ എന്റെ ഒരു കൂട്ടുകാരി വെള്ളനാടുള്ള നമ്മുടെ മോഹൻ സാറിന്റെ സഹോദരി പ്രസന്ന ചേച്ചിക്കും ഭർത്താവിനും.
0: നളന്തയുടെ
1: ഞങ്ങള് ഫ്രണ്ട്സിന് ഉപരി റിലേറ്റീവ് ആണ്. അങ്ങനെ ഞങ്ങള് ഭയങ്കര കൂട്ടാണ്. ആ ഞാൻ വിളിക്കുന്ന കേട്ടോണ്ട് തിരിച്ച് വൈകുന്നേരം എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോഴും പറയണ, ആ എടി എനിക്ക് നിന്റെ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു.
0: അപ്പൊ പ്രസന്ന ചേച്ചി എനിക്കും അറിയാം. അപ്പൊ എന്റെ സ്നേഹാന്വേഷണം പറഞ്ഞു.
1: ആ അതാണ് പ്രസന്ന ചേച്ചിക്ക് സുഖമില്ല, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിളിച്ചായിരുന്നു. ആ ഇടെ അറസ്റ്റായിരുന്നു. അപ്പം പുള്ളിക്കാരിയെ കാണാനൊക്കെ പോണോന്ന് വിചാരിച്ചിരുന്നു ഇന്നലെ. അപ്പൊ ഇന്നലെ അങ്ങ് മോളുടെ വീട്ടിലോട്ട് പോയി, വിജയമാരി ഇന്ന് വരണ്ട എന്ന് അന്ന വിളിച്ച് പറഞ്ഞു.
0: ശരി ശരി ശരി,
1: അങ്ങനെ ഇനിയിപ്പോ പോണം.
0: അപ്പൊ പ്രസന്ന ചേച്ചിക്ക് വേണ്ടിട്ടാണ് ഇന്ന് ഈ പാട്ട് ചോദിക്കുക.
1: പ്രസന്ന ചേച്ചിക്കും അണ്ണനും
0: ശരി,
1: നമ്മുടെ സഹകരണസായിലെ എല്ലാ പേർക്കും വേണ്ടി. പിന്നെ മാഡത്തിന്റെ ബർത്ത്ഡേ സാറ് വിളിച്ചു, ഞങ്ങൾ ഞാൻ ഇത് പറഞ്ഞു, ബർത്ത്ഡേ വിഷസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇന്നലെ വിളിച്ചിട്ട് മേഡം ഒന്നും പറഞ്ഞില്ലല്ലോ, എവിടെയും ഇരുന്ന് കേക്കണായിരിക്കും നിങ്ങൾ സംസാരിക്കണത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി.
0: ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാരും പറഞ്ഞു.
1: അപ്പൊ ഞാൻ പറഞ്ഞു,
0: വളരെ സന്തോഷമുണ്ട് ആ ദിവസത്തേക്ക്.
1: ഈ മാസം കർക്കിടക മാസത്തിലെ മകൻ നാളാണ്, എന്റെ കൊച്ചുമോള്. അപ്പൊ ഇനി വിളിക്കുമ്പം കിട്ടണമെങ്കിൽ അപ്പോഴ് പറയാം. അപ്പോഴും പറഞ്ഞ് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും, വിജയമാരി വിളിക്കണം എന്ന് പറഞ്ഞു.
0: ശരി, അപ്പൊ വിളിക്കണേ.
1: ആ ശരി മാഡം. പിന്നെ
0: ഇന്നിപ്പോ ഏത് പാട്ടായിരുന്നു ചോദിച്ച?
1: ഋതു സംക്രമ പക്ഷി പാടി എന്നുള്ള പാട്ട്.
0: ഋതു സംക്രമ പക്ഷി പാടി.
1: ആ
0: അപ്പൊ അതാണ് പ്രസന്ന ചേച്ചിക്ക് വേണ്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.
1: പ്രത്യേക പ്രസന്ന ചേച്ചിക്കും അണ്ണനും വേണ്ടി പ്രത്യേക ഡെഡിക്കേഷൻ.
0: അണ്ണന്റെ പേരെന്തായിരുന്നു?
1: അണ്ണന്റെ പേര് മോഹൻ, മോഹൻ എന്നായിരുന്നു.
0: മോഹനൻ നായർ.
1: ആ ആ
0: ശരി ശരി ശരി. അപ്പൊ എങ്കിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ
1: താങ്ക് യു.
0: പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോ വിജയകുമാരി ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഇന്ന് വന്നു, കാണാൻ പറ്റിയില്ല, അത് കാണാൻ പറ്റിയില്ല അല്ല, ഇപ്പൊ എന്താ പറയാ. അപ്പൊ നമുക്ക് അത് കാണാം, ഉടനെ എന്തായാലും വരുമല്ലോ, അപ്പൊ നമുക്ക് പരസ്പരം കാണാം. ഋതുഭേദം എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ട്, കെ ജെ യേശുദാസ് പാടിയ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പ്രസന്ന ചേച്ചി, നമ്മുടെ പ്രസന്ന കൂട്ടുകാരിയായ പ്രസന്ന ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് പോക്കുവേൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് അത് കേൾക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം ഒരുപാട് പേർ നമ്മളെ വിളിച്ചു, സന്തോഷങ്ങളൊക്കെ പങ്കിട്ടു, ആശംസകളൊക്കെ അറിയിച്ചു. എന്തായാലും കരുണാസായ റേഡിയോയുടെ ജീവൻ എന്ന് പറയുന്നത് പ്രിയ ശ്രോതാക്കളാണ്. 28-ാം തീയതിയിലെ പ്രോഗ്രാം ഒരിക്കൽ കൂടി ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതിനിടയിൽ ഇനി ലൈവ് പ്രോഗ്രാംസ് ഒന്നും വരുന്നില്ല, ചൊവ്വാഴ്ചയാണ് നമ്മുടെ ലൈവ് വീണ്ടും വരുന്നത്. ആ ദിവസം രാവിലെയാണ് നമ്മൾ 10:30-11 മണിക്ക് ഇടയ്ക്കാണ് ഈ പ്രോഗ്രാം വച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രോതാക്കൾ ഒരു അറിയിപ്പായി കരുതി ആ ഒരു ദിവസം ഇവിടെ പങ്കെടുക്കണമെന്ന് സ്നേഹപുരസ്സരം അറിയിക്കുകയാണ്. എന്തായാലും പകലിൻ്റെ തിരക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു സായന്തനത്തിൻ്റെ ശാന്തതയിലേക്ക് നമ്മൾ മെല്ലെ മാറുമ്പോൾ ഇന്നത്തെ പോക്കുവിൽ പങ്കുവച്ച ചിന്തകളും വിശേഷങ്ങളും നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ വെളിച്ചമായി നിൽക്കട്ടെ. വീണ്ടും വരും ദിവസങ്ങളിൽ നമുക്ക് പുതിയ വിശേഷങ്ങളും സ്നേഹവർത്തമാനങ്ങളുമായി ഒരുമിക്കാം. അതുവരെ ഓർമ്മകളുടെ മനോഹരമായ വെളിച്ചത്തിൽ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് വിജയകുമാരി ചേച്ചി ആവശ്യപ്പെട്ട ഋതു സംക്രമ പക്ഷി പാടി എന്ന പോക്കുവേലിലെ ഈ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവം വിട പറയാം. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ജീവിതം ഒറ്റത്തവണത്തേക്കുള്ള വാഗ്ദാനമാണെന്നും അത് കഴിയുന്നത്ര ആഘോഷിക്കണമെന്നുമൊക്കെ ഇടയ്ക്കിടെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും മിക്കവരും ജീവിക്കുന്നതിന് പകരം കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. ആവർത്തന വിരസമായ മുഷിപ്പൻ ജീവിതം. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഉൾക്കടമായ ജീവിതോന്മേഷം വേണം. ഓരോരുത്തരും അവരവരുടെ ജീവിതമാണ് ജീവിച്ചു തീർക്കേണ്ടത്. മറ്റുള്ളവർക്ക് അതിൽ ഒരു കാര്യവുമില്ല തന്നെ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ.
2: ഇന്നത്തെ ശ്രുതിസ്മൃതികളിൽ ആദ്യം ഉത്സവം എന്ന ചിത്രത്തിനു വേണ്ടി എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: തൂമഞ്ഞൻ തൂവൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനമിതാ ഒരു മുഖം പല മുഖം എന്ന ചിത്രത്തിലേത്. എ ടി ഉമറിന്റെ സംഗീതം കെ ജി യേശുദാസും എസ് ജാനകിയും ആലപിച്ചത്. രചന പൂവച്ചൽ ഖാദർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ആദാമിന്റെ സന്തതികൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പത്മവ്യൂഹം എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ട് എസ് ജാനകി പാടിയത്.

ചിത്രം അംഗീകാരം. നീല ജലാശയത്തിലെന്ന് തുടങ്ങുന്ന ഈ പാട്ടിന്റെ രചന ബിജു തിരുമലയാണ്. സംഗീത സംവിധാനം എ ടി ഉമ്മറും ആലപിക്കുന്നത് എസ് ജാനകി.

ശ്രീകുമാരൻ തമ്പിയും എം എസ് വിശ്വനാഥനും ദിവ്യദർശനം എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കിയ ഒരു പാട്ട്, പി ജയചന്ദ്രൻ പാടിയത്, സ്വർണഗോപുര എന്ന് തുടങ്ങുന്നത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതി സ്മൃതികൾ.
1: ചിത്രം വർഷങ്ങൾ പോയതറിയാതെ, മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം.

സാഗരമേ ശാന്തമാക നീ. ഈ പാട്ട് ഒ എൻ വി കുറുപ്പിന്റെ വരികളാണ്. സലീൽ ചൗധരിയുടെ സംഗീതവും. കെ ജി യേശുദാസ് പാടിയതാണ് ചിത്രം മദനോത്സവം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: നീർപോള. നീർപോള പോൽ കാനൽ നീർപോൽ ലോകത്തെ കണ്ടിരിക്കുകിൽ അവനെ കാണുമതില്ലല്ലോ മരണത്തിനധീശ്വരൻ. ബുധൻ ശ്രാവസ്തിയിലെ ജേതവനാരാമത്തിൽ തങ്ങും കാലം. 500 ഭിക്ഷുക്കൾ ബുധന്റെ അടുക്കൽ നിന്ന് ധ്യാന വിഷയം സ്വീകരിച്ച് വനത്തിലേക്ക് പരിശീലനത്തിനായി പോയി. അവർക്ക് കാര്യമായ പുരോഗതി ഉണ്ടായില്ല. വേറെ ധ്യാന വിഷയങ്ങൾക്കായി അവർ തിരിച്ചു പോന്നു. പോരും വഴി ഒരു കാനൽ നീര് കാണാനിടയായി. അത് വിഷയമാക്കി അവർ ധ്യാനിച്ചു. ഭിക്ഷുക്കൾ ആരാമവളപ്പിന്റെ പടി കടന്നപ്പോഴേക്കും കാറ്റും മഴയും തുടങ്ങി. വലിയ മഴത്തുള്ളികൾ അവ വെള്ളത്തിൽ വീണ് പോളകൾ പൊങ്ങി. പെട്ടെന്ന് കാണാനായതുപോലെ തന്നെ അവ പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു. ഇത് കണ്ട ഭിക്ഷുക്കൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ നീർപോളകൾ പോലെ തന്നെ നോക്കി നിൽക്കേ നശിക്കുന്നതാണല്ലോ നമ്മുടെ ശരീരങ്ങളും. അവർക്ക് സ്കന്ധങ്ങളുടെ അനിത്യത മനസ്സിലായി. വിഹാരത്തിലെ ഗന്ധകുടീരത്തിലിരിക്കുകയായിരുന്നു ബുധൻ. നടന്നതെല്ലാം അദ്ദേഹം ഉൾക്കണ്ണുകൊണ്ട് കണ്ടു. അദ്ദേഹം ഭിക്ഷുക്കളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ഗാഥ ചൊല്ലി. ബുദ്ധന്റെ പ്രഭാഷണത്തിനു ശേഷം ആ 500 ഭിക്ഷുക്കളും ആർഹത പദം പൂകി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 25 സമതല ഭൂമികകളിലൂടെയാണ്. 1947 ജൂലൈ 25 തിരുവിതാംകൂറിലെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിൻ്റെ അവസാനം. സ്വാതി തിരുനാൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനെത്തിയ CP രാമസ്വാമി അയ്യരെ സഖാവ് KCS മണി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അത്രയേറെ ജനം CPയുടെ ദുർഭരണത്തെ വെറുത്തുപോയിരുന്നു. 1936 മുതൽ 11 വർഷം ദിവാൻ എന്ന പേരിൽ ഭീകര സ്വേച്ഛാധിപത്യം നയിച്ച് ജനങ്ങളെ പരമാവധി ദ്രോഹിച്ച CPയെ കൊല്ലാൻ പക്ഷേ മണിക്ക് കഴിഞ്ഞില്ല. 1978 ജൂലൈ 25 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ ഓർഡാം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു ശിശു പിറന്നിരിക്കുന്നു. ലെസ്ലി പീറ്റർ ദമ്പതികളുടെ ആദ്യ സന്തതി. ലൂയിസ് ജോയ് ബ്രൗൺ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ കുട്ടി വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVFലൂടെ ലോകത്തിൽ ആദ്യം ജനിച്ച ശിശു, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജെൻഡർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി 3-ാം ഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
2: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा. इस बात को हम लोगों ने माना है.
0: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് ഫ്രണ്ട് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, EQB ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡുമാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി VN വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വേ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: കരുണാസൈ റേഡിയോ 91.2 FM.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷങ്ങളിൽ ഇന്ന് ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഭാരതം കണ്ട ഏറ്റവും അസാധാരണനായ ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗ്. കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുന്ന വേഗതയിൽ ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ അമേരിക്കൻ സർവകലാശാലകൾ ആദരവോടെ നോക്കിക്കണ്ട ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. എന്നാൽ വിധി അദ്ദേഹത്തിന് സമ്മാനിച്ചത് പ്രശസ്തിയുടെ കൊടുമുടിയല്ലായിരുന്നു, മറിച്ച് അവഗണനയുടെയും മാനസിക രോഗത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും കൈപ്പേറിയ നാളുകളായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്നതായിരുന്നു. 1946 April 2 ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിൽ ബസന്ത്പൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് വസിഷ്ഠ നാരായൺ സിംഗ് ജനിച്ചത്. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളായിരുന്ന ലാൽ ബഹാദൂർ സിംഗിന്റെയും ലഹാസോ ദേവിയുടെയും മകന് പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുട്ടിക്കാലം മുതൽക്കേ ഗണിതത്തോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം അസാധാരണമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പട്ന സയൻസ് കോളേജിൽ എത്തിയതോടെയാണ് ലോകം ആ പ്രതിഭയെ കൃത്യമായി തിരിച്ചറിഞ്ഞത്. കോളേജിലെ അധ്യാപകർ ക്ലാസ്സിലെടുക്കുന്ന ഗണിത സൂത്രവാക്യങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചും കഠിനമായ ചോദ്യങ്ങൾക്ക് പുത്തൻ വഴികളിലൂടെ നിമിഷങ്ങൾക്കകം ഉത്തരം കണ്ടെത്തിയും അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അസാധാരണ ബുദ്ധിവൈഭവം കണ്ട പ്രിൻസിപ്പൽ സർവകലാശാല നിയമങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് BSc അവസാന വർഷ പരീക്ഷ എഴുതിപ്പിച്ചു. ഒന്നാം റാങ്കോടെ ജയിച്ച അദ്ദേഹം പിന്നീട് പട്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc നേടി. വസിഷ്ഠ നാരായൺ സിംഗിന്റെ കഴിവിൽ അങ്ങേയറ്റം മതിപ്പ് തോന്നിയ പ്രശസ്ത അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജോൺ എൽ കെല്ലി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. 1965 കൌമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം കാലിഫോർണിയ സർവകലാശാലയിൽ എത്തിച്ചേർന്നു. 1969 റീപ്രൊഡ്യൂസിംഗ് കേണൽസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വിത്ത് സൈക്ലിക് വെക്ടർ എന്ന വിഷയത്തിൽ അദ്ദേഹം PhD കരസ്ഥമാക്കി. PhD ശേഷം വാഷിംഗ്ടൺ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ NASA ചില പ്രോജക്ടുകളിലും അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അമേരിക്കയിൽ പണവും പ്രശസ്തിയും സുഖസൗകര്യങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയെങ്കിലും മാതൃരാജ്യത്തിലെ വിദ്യാർത്ഥികളെ സേവിക്കണമെന്ന ആഗ്രഹത്താൽ 1974 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം IIT കാൺപൂർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ അധ്യാപകനായും ഗവേഷകനായും ജോലി നോക്കി. എന്നാൽ 1973 നടന്ന വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി. 1976 ഭാര്യയുമായുള്ള വേർപിരിയൽ അദ്ദേഹത്തെ കടുത്ത മാനസിക ആഘാതത്തിലേക്ക് തള്ളിവിട്ടു. തുടർന്ന് അദ്ദേഹത്തിന് സ്കീസോഫ്രീനിയ എന്ന ഗുരുതരമായ മാനസിക രോഗം ബാധിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു. രോഗം മൂർച്ഛിച്ചതോടെ ജോലി നഷ്ടപ്പെടുകയും പരിചരിക്കാനോ ശരിയായ ചികിത്സ നൽകാനോ ആളില്ലാതെ അദ്ദേഹം തന്റെ ജന്മനാടായ ബീഹാറിലെ ഗ്രാമത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. 1989 ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ പൂനെയിൽ വെച്ച് ട്രെയിൻ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തെ കാണാതായി. ഒരു കാലത്ത് ലോകം ഉറ്റുനോക്കിയ ആ ഗണിത പ്രതിഭ എവിടെയെന്നറിയാതെ രാജ്യം വിസ്മരിച്ചു. നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം 1993 സരൺ രാജ്യം വിസ്മരിച്ചു. നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം 1993 സരൺ ജില്ലയിലെ ഗോരിഗഞ്ച് എന്ന സ്ഥലത്തെ വഴിയോരത്തുനിന്നും മുഷിഞ്ഞ വസ്ത്രങ്ങളും ജടപിടിച്ച മുടിയുമായി അലഞ്ഞുതിരിയുന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തി. മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തുവന്നതോടെ രാജ്യം ഒന്നടങ്കം ഞെട്ടുകയും രാഷ്ട്രീയക്കാരും അധികാരികളും സഹായവുമായി മുന്നോട്ടു വരികയും ചെയ്തു. തുടർന്ന് അന്നത്തെ ബീഹാർ സർക്കാരിന്റെ ഇടപെടലിലൂടെ ബാംഗ്ലൂരിലെ നിംഹാൻസിലും പിന്നീട് ഡൽഹിയിലെ IHBAS അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കി. രോഗം പൂർണ്ണമായി ഭേദമായെങ്കിലും പുസ്തകങ്ങളും ഗണിതവുമായി അദ്ദേഹം വീണ്ടും കൂട്ടുകൂടി. 2014 ഭൂപേന്ദ്ര നാരായൺ മണ്ഡൽ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി അദ്ദേഹം വീണ്ടും അധ്യാപനത്തിന്റെ ലോകത്തിലേക്ക് താൽക്കാലികമായി മടങ്ങിയെത്തി. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും രോഗത്തോടും സമൂഹത്തിന്റെ അവഗണനയോടും പോരാടിയ ആ മഹാൻ 2019 നവംബർ 14 പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണശേഷമെങ്കിലും അദ്ദേഹത്തിന്റെ സേവനങ്ങളെ രാജ്യം അംഗീകരിച്ചു. 2020 ഭാരത സർക്കാർ മരണാനന്തര ബഹുമതിയായി പത്മശ്രീ നൽകി ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിനെ ആദരിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സ്വന്തം പ്രതിഭ കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തുകയും ഒടുവിൽ ഭരണകൂടങ്ങളുടെയും സമൂഹത്തിന്റെയും കണ്ണു തുറപ്പിക്കാത്ത അവഗണനയിൽ ഒടുങ്ങുകയും ചെയ്ത ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിന്റെ ജീവിതം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന പ്രതിഭകൾക്ക് മരണശേഷം നൽകുന്ന ആദരവുകൾ വെറും വൈകിപ്പോയ പ്രഹസനങ്ങൾ മാത്രമാണെന്ന വലിയൊരു സത്യം അത് നമ്മെ പഠിപ്പിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഒരുപക്ഷെ ജനാലയ്ക്കപ്പുറം വെയിൽ നാളങ്ങൾ പൊലിയുന്ന ഒരു സായാഹ്നമാകാം ഇത്, അല്ലെങ്കിൽ പെയ്തു തോർന്ന മഴയുടെ തണുപ്പുള്ള ഒരു നേരമാകാം. എവിടെ ആയിരുന്നാലും ഈ റേഡിയോ ശബ്ദത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. ഇന്നലെ June 5 നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന, പ്രകൃതിക്കായി മാറ്റിവെച്ച ഒരു ദിവസം, ലോക പരിസ്ഥിതി ദിനം. ഓരോ പുലരിയിലും നമുക്കായി പ്രകാശവും പ്രാണവായുവും തരുന്ന, ദാഹിക്കുമ്പോൾ നമുക്ക് ജീവാമൃതം തരുന്ന ഈ ഭൂമിയെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. നമ്മൾ പലപ്പോഴും പ്രകൃതിയെക്കുറിച്ച് ഓർക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ താങ്ങാനാവാത്ത ചൂടിൽ നമ്മൾ പൊള്ളുമ്പോഴോ മാത്രമാണ്. ഇനി ഒട്ടും വൈകിക്കൂടാ, പ്രകൃതിക്കായി നമുക്ക് ഇപ്പോൾ തന്നെ കൈകോർക്കേണ്ടതുണ്ട് എന്നതാണ് ഈ വർഷം ലോകം നമ്മളോട് പറയുന്നത്. വലിയ കാര്യങ്ങളല്ല, നമ്മുടെ വീട്ടുപടിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കരുതലുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് കാതോർക്കാം. തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ഹലോ, ആരാണ്?
3: ഇത് വലിയ മലയിൽ നിന്ന് ശങ്കാകാരാണ്.
2: വലിയ മലയിൽ നിന്ന്
3: സംഘമാണ് വിളിക്കുന്നത്?
2: അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചു സാധാരണ വലിയമല വയോജന ക്ലബിൽ നിന്ന് ബാബുചേട്ടനാണ് എന്ന് പറയും. ഇത് സംഘം എന്ന് പറയുമ്പോ വേറെ ആരോ ആയിരിക്കും.
3: അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി.
2: ശരി, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ബാബുചേട്ടൻ ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്. ആ, പറഞ്ഞോളൂ ബാബുചേട്ടാ.
3: ഇവിടെ പറയാൻ ഇവിടെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല.
2: ഇന്നലെ പ്രകൃതി ദിനമായിരുന്നു, എന്താ പറയാനുള്ളേ?
3: പ്രകൃതി
2: പരിസ്ഥിതി ദിനമായിരുന്നു.
3: നമ്മളെല്ലാം നമ്മളെ പരിസരവും
2: ഒക്കെ വൃത്തിയാക്കി.
3: എന്റെ വീട്ടിലൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കിട്ടൊക്കെ തന്നെ
2: അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ണാടി നോക്കാം, മുഖം
3: നോക്കാം, വൃത്തിയാക്കിട്ടൊക്കെ തന്നെ.
2: ശരി, അപ്പൊ അതുപോലെ എല്ലാരും ചെയ്യണ്ടേ?
3: എല്ലാവരും ചെയ്യണം.
2: ആ, അത് ഓർമ്മിപ്പിക്കാനുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. ഒരുപാട് സ്ഥലങ്ങളിൽ ചെടി നടുകയും വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു എല്ലാരും.
3: ഞങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് കൂടെ റേഡിയോ പരിപാടി കേൾക്കാൻ നിവൃത്തിയില്ല.
2: എന്ത് പറ്റി?
3: ഞങ്ങളെ റേഡിയോയിലെ കേബിള് മുറിഞ്ഞു പോയി.
2: ആരാണ് മുറിച്ചത്?
3: അത് താരം മുറിച്ചത് തന്നെ.
2: ഞാൻ വിചാരിച്ചു ആരെങ്കിലും ദേഷ്യം കൊണ്ട് മുറിച്ചതാണോ?
3: അല്ല അല്ല, പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരാളിന്റെ പറഞ്ഞു ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നു, പുതിയത്
2: കേബിള് വാങ്ങിച്ചുകൊണ്ടുവന്ന് കണക്ട് ചെയ്തു.
3: ഓ
2: ശരി, ഇന്നിപ്പൊ എത്ര പേരുണ്ട് അവിടെ?
3: ഞങ്ങളിന്ന് 14 പേരുണ്ട്.
2: എല്ലാരും റേഡിയോ അടുത്ത് ഇരിക്കുകയാണോ?
3: റേഡിയോ എല്ലാ അടുത്ത് ആണുങ്ങൾ മാത്രം, പെണ്ണുങ്ങൾ ഇപ്പുറത്തെ റൂമിനകത്ത്.
2: വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്നവരുണ്ട് അല്ലേ?
3: ഓ, ഉറങ്ങുന്നവരുണ്ട്.
2: ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉച്ചമയക്കം.
3: അങ്ങനെ 1-2 പേരൊക്കെ ഉറങ്ങും. ഞങ്ങളും ചില സമയം ഞങ്ങളും ഉറങ്ങും.
2: എന്തിനാണ് ഉറങ്ങിയെന്ന് ആരും ചോദിക്കൂലല്ലോ.
3: ആരും ചോദിക്കില്ല.
2: സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതുകൊണ്ട് ഉറങ്ങണെങ്കി ഉറങ്ങട്ടെ, അത്രയും നേരം സ്വസ്ഥമായിട്ടിരിക്കാലോ എന്ന് വിചാരിക്കും. കൊള്ളാം കൊള്ളാം. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
3: ഞങ്ങൾക്ക് വേണ്ട വാടക വീടൊഴിഞ്ഞു. ആ പാട്ടാണ് കേക്കേണ്ടത്.
2: വാടക വീടൊഴിഞ്ഞു. താക്കോലേൽപ്പിച്ചു കണ്ണുനീരോടെ പടിയിറങ്ങി. അതാണ് സർപ്പം എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി സുശീലയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്.
3: നമുക്കൊരു വീടില്ലെങ്കിൽ
2: ശരിയാണ്. അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വാടക വീട്ടിൽ താമസിക്കുമ്പോ 2 വർഷമൊക്കെ കഴിയുമ്പോ ഓണർ പറയും, ആ ഇനിയിപ്പൊ ഇറങ്ങാനുള്ള സമയമായി. അവരപ്പോഴാ വീടിനെ സ്നേഹിച്ചു തുടങ്ങുകയായിരിക്കും. അവിടെ നിന്ന് താക്കോലേൽപ്പിച്ച് ഇങ്ങനെ വേദനയോടെ പടിയിറങ്ങുന്ന ഒരു കാഴ്ച വളരെ സങ്കടകരമാണ്.
3: സങ്കടം തന്നെ.
2: അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമുക്ക് പാടിത്തരുന്നത്?
3: ഒരു പാട്ട് പാടാം.
2: പാടിക്കോളൂ.
3: ഒരു നാളും എന്നെ മറക്കില്ലെന്ന് പലനാളും നീ പറഞ്ഞതല്ലേ, ഇന്നലെ നേരവും കാത്തു കാത്തു നിന്നെ, ഇന്നും ഇരുപ്പാണേ കൂട്ടുകാരി, ഇല്ലായോരിക്കലും നിന്നെ മറക്കില്ല, എന്നിൽ ജീവനുള്ള കാലം കൂട്ടുകാരാ. ഏറെ നാളായു ഞാൻ എന്റെ മനസ്സിലെ നിന്നെ പ്രതിഷ്ഠിച്ചൻ ദേവനായി, നഗിതയല്ല നീ കൂട്ടുകാരി, എന്റെ മനസ്സിലെ എന്നും കൊതിക്കുന്ന ദേവതയാണ് നീ.
2: ഓക്കെ, അപ്പൊ ശരി കൂട്ടുകാരാ, നമുക്ക് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി. എന്തേ,
3: ഞാൻ ഈ പാട്ട് പകുതിയെ പാടിയുള്ളൂ.
2: ഇനി കൊറേ ഉണ്ട് എനിക്കറിയാം, അത്രേ സമയം നമുക്കില്ലല്ലോ.
3: അതുകൊണ്ടാണ് ഞാൻ പകുതി പാടിയത്.
2: ശരി, അപ്പൊ എന്തായാലും പാട്ട് പാടിയ കൂട്ടുകാരനും കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് വാടക വീടൊഴിഞ്ഞു എന്നുള്ള പാട്ട് കേൾക്കാം.
3: പിന്നെ ഞങ്ങൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, പോക്കുവയിൽ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും, കേരളത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയും.
2: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം.
3: ഓക്കെ.
2: ശരി.

പ്രിയപ്പെട്ടവർക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു തെന്നലായി വന്ന് നമ്മെ തലോടിയും ഒരു തണൽ മരമായി വന്ന് നമുക്ക് തണലേകിയും പ്രകൃതി എപ്പോഴും നമ്മളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ആ ശബ്ദം കേൾക്കുവാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അത് പലതരത്തിലുള്ള ദുരന്തങ്ങളായി നമ്മളെ ആക്രമിക്കാറുമുണ്ട്. അപ്പൊ ആ ഒരു ദിവസത്തെ ഓർക്കുന്ന ഒരു ആ ഒരു കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പ്രിയ ഗാനം ആസ്വദിക്കാം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേയിലേക്ക് സ്വാഗതം. പ്രകൃതിയുടെ മണമുള്ള മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി. ഇന്ന് ഈ പോക്കുവേയിൽ നമുക്ക് മരങ്ങളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്, ഹായ് ഒരു പാട്ട് വേണം, വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് ആ പാട്ട് ആവശ്യപ്പെടുന്നത്. സാഗരമേ ശാന്തമാകനി എന്ന മദനോത്സവം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആര്യനാട് നിന്നും സിമിയാണ്. ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സഹൃദയൻ മാവന് വേണ്ടിയിട്ടാണ്. പിന്നെ ചുബി പമ്പ് സെറ്റിലെ പുളിമൂട് പമ്പിലെ അവിടുത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കോള് കണക്റ്റ് ആകാത്തത്. അപ്പോൾ സിമി ആവശ്യപ്പെട്ട ഒരു പാട്ട് നമുക്ക് പോക്കുവേയിലൂടെ അടുത്തതായി കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP യുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2-ാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് UG പരീക്ഷാക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം CBIക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
0: കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3-ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400-ലധികം അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി DCP രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇരുപത്തിയേഴാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് രണ്ട് ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണ ബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: पिछले दो दिनों की अपनी यात्रा के दौरान मैंने भारत के प्रति रोमानिया की आत्मीयता और सद्भावना को मैं प्रत्यक्ष अनुभव किया. आज हमारे दोनों देशों के बीच सहयोग पहले से कहीं अधिक व्यापक और गतिशील है. हमारी सरकारें सस्टेनेबल डेवलपमेंट, क्लाइमेट चेंज से निपटने के प्रयासों, आतंकवाद के विरुद्ध सहयोग तथा रूल्स बेस्ड शांतिपूर्ण अंतर्राष्ट्रीय व्यवस्था को बढ़ावा देने जैसे विश्व मुद्दों पर मिलकर कार्य कर रहे हैं.
0: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22 അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ് ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടുപേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 kg വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലീമിനെ അനഹത്ത് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകളിൽ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27 കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരസൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മളീ ഭൂമിയിൽ വന്നു പോകുന്ന വെറും യാത്രക്കാർ മാത്രമാണ്. എന്നാൽ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ ഈ ഭൂമി വളരെ സുരക്ഷിതമായി നമ്മൾ കാത്തുവെക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ പ്രകൃതിക്കായി ചെയ്ത ഒരു നല്ല കാര്യം എന്തായിരിക്കും? ഒരു തൈ നട്ടതോ പ്ലാസ്റ്റിക് ഒഴിവാക്കിയതോ അല്ലെങ്കിൽ ഒരിത്തിരി വെള്ളം കരുതി വെച്ചതോ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ പ്രകൃതി വിശേഷങ്ങൾ കൂടി നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ദീപികയാണ്.
1: ദീപിക, എവിടുന്ന വിളിക്കണേ?
2: തിരുമല.
1: വിളിച്ചിട്ടുണ്ടല്ലോ എന്നെ. കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ചോ?
2: കഴിഞ്ഞ ശനിയാഴ്ച ഇല്ല, ഇല്ല,
1: അതിന്റെ മുന്നത്തെ ശനിയാഴ്ചയാണ് വിളിച്ചത്.
2: അല്ല, അത് എന്റെ ചേച്ചിയാണ് വിളിച്ചത്. അമ്മമ്മയാണ്.
1: അതെ അതെ അതെ, പറഞ്ഞോളൂ ദീപിക. ഇന്നിപ്പോ ശനിയാഴ്ച ആയിട്ട് എന്തൊക്കെയുണ്ട്? ഇന്നലെ പരിസ്ഥിതി ദിനമായിട്ട് എന്തൊക്കെ ചെയ്തു?
2: ഇന്നലെ കൊറേ സ്കൂളില് കൊറേ ചെടിയൊക്കെ നട്ടു,
1: നട്ടുപിടിപ്പിച്ചു.
2: അതല്ലാതെ പിന്നെ ക്ലാസ് റൂം ഒക്കെ വൃത്തിയാക്കി.
1: വീട്ടിലോ?
2: വീട്ടിലോ അങ്ങനെ.
1: വീട്ടിലെങ്ങനെയത്? ഒരുപാട് ചെടികളൊക്കെ ഉള്ള വീടാണോ? ഒരുപാട് പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ടോ വീട്ടിലെ? ചെടികളോടൊക്കെ ഇഷ്ടമാണോ ദീപികയ്ക്ക്? ആണ്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടോ? നല്ലതാ, അതിനൊരു മനസ്സ് വേണം. കാരണം ഈ പ്രകൃതി നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ലല്ലോ അല്ലേ? വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളത് കാത്തു സൂക്ഷിക്കണ്ടേ? സ്കൂളൊക്കെ തുറന്നല്ലോ, എങ്ങനെയുണ്ട്? കൂട്ടുകാരെയൊക്കെ കണ്ടോ?
2: പുതിയ കുട്ടികളായിരുന്നു,
1: പഴയ ആൾക്കാരൊക്കെ തന്നെ. ന്യൂ കമേഴ്സ് ആരും വന്നില്ല? ഇല്ല. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ദീപികയ്ക്ക്?
2: എല്ലാരും
1: ഫ്രണ്ട്സ്. എന്നാലും ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ പറയുന്നില്ല. മറ്റുള്ള കൂട്ടുകാരി കേട്ട് അവർക്ക് വിഷമാവണ്ടല്ലോ അല്ലേ? എല്ലാവരും ആയിട്ട് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി നമുക്ക് ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും. ഒരു മൂന്നോ നാലു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അവരോട് ഷെയർ ചെയ്യുന്ന എല്ലാം നമ്മൾ മറ്റുള്ള കൂട്ടുകാരോട് എന്ത് ചെയ്യാറില്ല, ഷെയർ ചെയ്യാറില്ല. അതിനേക്കല്ലേ? അപ്പൊ എല്ലാ ദിവസവും ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും? സ്കൂളിൽ നിന്ന് കഴിക്കും. കമ്പൽസറി ആയിട്ട് എല്ലാരും അവിടെ നിന്ന് കഴിക്കണം എന്നുണ്ടോ?
2: അങ്ങനെയില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന്
1: വേണമെങ്കിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിക്കാം. സ്കൂളിലെ ഫുഡൊക്കെ നല്ലതാണോ? പിന്നെ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അതിന്റെ ഒരു സുഖം ഉണ്ടാവും അല്ലേ? കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഒക്കെ കാണും. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് ദീപികയ്ക്ക്?
2: ഒന്നാം വേഗം പാടി എന്ന് പറയുന്ന പാട്ടാണ്.
1: അമ്മുമ്മക്ക് വേണ്ടിട്ടാണോ?
2: അമ്മുമ്മക്ക് വേണ്ടിട്ടാണെന്ന് വെച്ചാ വീട്ടിലുള്ള എല്ലാവർക്കും.
1: എല്ലാവർക്കും,
2: പിന്നെ ടീച്ചറിനും കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
1: അപ്പോ ദീപിക ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
2: ഇപ്പൊ ആറില്.
1: ഇപ്പൊ ആറാം ക്ലാസ്സില്. ഒരു പാട്ട് പാടുന്നുണ്ടോ
2: ഇപ്പോഴോ?
1: ആ, ഒരു പാട്ട് പാടിക്കോ.
2: ഓക്കെ.
1: റെഡി.

বিষ্ণু শক্তি ভরে কারোর কারোর কিন্তু

0: ഭയങ്കര രസമല്ല, അടിപൊളിയായിരുന്നല്ലോ.
1: താങ്ക് യു.
0: നന്നായിട്ട് പാടി. നല്ല, ഞാൻ മുമ്പ് പറഞ്ഞു, ദീപിക എന്നോട് ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
1: അല്ല അല്ല,
0: അല്ല.
1: സംസാരിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അന്ന് ഒരു പാട്ട് പാടിയല്ലോ. യെസ്, വളരെ സ്വീറ്റ് ആയിട്ട് പാടി. നല്ലൊരു പാട്ടാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ. സ്കൂളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കണം. നമുക്കും വാട്സപ്പിലേക്ക് ഒരു പാട്ട് പാടി അയക്കണം. അപ്പൊ നമുക്ക് വാട്സപ്പ് ഗാനമായിട്ട് കേൾക്കാം. അപ്പൊ ഇപ്പോ പറഞ്ഞ ഒന്നാം രാഗം പാടി. ഏത് സിനിമയിലെ പാട്ടാ അത്?
1: അതറിയില്ല.
0: പഞ്ചാഗ്നിയിലെ പാട്ടാണോ അതോ നാടോടിക്കാറ്റിലെ പാട്ടാണോ? ഒന്നാം രാഗം പാടി, ഒന്നിനെ മാത്രം തേടി. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് രണ്ടോർക്കും തെറ്റിപ്പോയി. തൂവാനത്തുമ്പികൾ. താങ്ക് യു വെരി മച്ച് ഡിയർ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണേ, ചേച്ചിയെയും അമ്മുമ്മയെയും എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണേ. ഓക്കേ ദീപിക.
1: ഓക്കേ
0: ഓക്കേ, ബൈ
1: ബൈ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന പച്ചപ്പ് അത് വെറുമൊരു കാഴ്ചയല്ല, അത് നമ്മുടെ ജീവന്റെ താളമാണ്. പ്രകൃതിയെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് കൂടിയാണ് അർത്ഥം. നാളത്തെ മക്കൾക്കായി, നാളത്തെ തലമുറകൾക്കായി നമുക്ക് ഈ ഭൂമിയെ കുറച്ചുകൂടി മനോഹരമായി കാത്തുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗിരിജ കല്ലാർ, പറഞ്ഞോളൂ.
1: സുഖമാണോ?
0: സുഖമായിട്ടിരിക്കുന്നു.
1: എത്രയും നാളെ എന്റെ ഫോണൊക്കെ കേടായി പോയി, അതുകൊണ്ട് വിളിക്കാൻ പറ്റാതെ ഇന്നലെ പോയി കൊണ്ടുവന്ന്, നന്നാക്കി കൊണ്ടുവന്ന് വെച്ചു.
0: ശരി, മഴയൊക്കെ ഉണ്ടോ നാട്ടില്?
1: ഒമ്പ് ഭയങ്കര മഴ.
0: ഇപ്പോഴും മഴ ഉണ്ടോ?
1: ഇപ്പോഴും മഴ തന്നെ. ഞാൻ വീട്ടിനകത്ത് വരാന്തേന്റെ സൈഡിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്.
0: ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്ന ആ ഒരു തണുപ്പിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ മഴയില്ല.
1: ഒരു വെയില് ഒരു മഴ പെയ്യും.
0: ഒരു വെയില് അടുത്തൊരു മഴ. അതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. മഴ പെയ്യട്ടെ, മഴ പെയ്യണം, എങ്കിലല്ലേ നമുക്ക് വെള്ളമൊക്കെ കിട്ടൂ. ഇതിനു മുമ്പ് വിളിക്കുമ്പോ എന്താ പറഞ്ഞിരുന്നേ? വെള്ളമില്ല, കഷ്ടപ്പാടാണ്, കുളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയല്ലേ. അപ്പൊ ഇനി നമ്മുടെ എറമ്പത്ത് ഇങ്ങനെ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചാൽ ഇഷ്ടംപോലെ മഴവെള്ളം കിട്ടുമല്ലോ. ആ, നല്ല മഴവെള്ളത്തിൽ കുളിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്.
1: അത് മാത്രമല്ല, ഞാൻ ചൂടാക്കിയാണ് കുളിക്കുന്നത്. ശ്വാസം മുട്ടലുള്ളതുകൊണ്ട്
0: മഴവെള്ളത്തിനെ ചൂടാക്കോ?
1: അല്ല, വെള്ളം അടുത്ത് അടുപ്പിൽ വെച്ചിടാക്കും.
0: അതാണ് മഴവെള്ളം.
1: ആ, മഴവെള്ളം.
0: ആ, മഴവെള്ളം ചൂടാക്കി കുളിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ നമ്മള് ഡയറക്റ്റ് മഴവെള്ളത്തിൽ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ ചെറുതിലേക്ക്.
1: അങ്ങനെ ഓവറായിട്ടൊക്കെ കുളിക്കാൻ അങ്ങനെ പറ്റില്ല.
0: അതന്നെ, മഴവെള്ളം ചൂടാക്കി കുളിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ടോ? ആണല്ലേ, എല്ലാരുടെയും ടിപ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
1: നല്ല ഇതാണ്. വേറെ പിന്നെ അതില് അണുക്കളൊന്നും കാണില്ല.
0: അതുപോലെ ആദ്യത്തെ രണ്ടുമൂന്ന് മഴ കഴിഞ്ഞാൽ അന്തരീക്ഷമൊക്കെ ഒന്ന് ശുദ്ധമാവും.
1: അത് മാത്രല്ല, നമ്മളെ എറമ്പത്തുനിന്ന് വീഴുന്നത് പലപ്പുറത്ത് പലതും ഇലയും അതും ഇതും എല്ലാം അണുക്കളുണ്ട്. പൊതു പല പക്ഷികളെല്ലാം തോടി പറക്കെ കയറുന്നതെല്ലാം കാണാം.
0: അപ്പൊ അത് അതൊരു പ്രത്യേകമായ ഒരു വെള്ളമാണ്, ഔഷധ ഗുണമുള്ള വെള്ളമാണ്.
1: ശുദ്ധമായ വെള്ളമാണ്, നല്ല ശുദ്ധീകരിച്ച് നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ.
0: മഴവെള്ളം കുടിക്കോ?
1: മഴവെള്ളം കുടിക്കും.
0: അതെങ്ങനെ എടുക്കും ശുദ്ധമായിട്ട്?
1: അത് തുണി വെച്ച് നല്ല വെള്ളത്തോർത്ത് എന്തെങ്കിലും വെച്ച്
0: അരിച്ചെടുക്കും.
1: കലത്തിൽ വാവച്ച് കെട്ടി.
0: ഓ, അത് ശരി.
1: അങ്ങനെ കുടിക്കും. അങ്ങനെ വെച്ചിട്ട്
0: വെള്ളം, മഴവെള്ളവും വെള്ളമല്ലേ അല്ലേ?
1: പിന്നല്ലേ, നമ്മൾ ഒന്നും കിട്ടൂല.
0: അങ്ങ് അങ്ങ് മുകളിന്ന് വരണതല്ലേ?
1: എത്ര നാളായെന്ന് അറിയാൻ പറ്റിയ എനിക്ക് സംസാരം. ഇന്നലെ പുള്ളിക്കാരൻ പിന്നെ റാലിയെടുത്ത് കേട്ടുകൊണ്ടിരുന്നിട്ട് സാറിന്റെ അടുത്ത് പുള്ളി സ്വന്തമായിട്ട് പറയാണ്, ഞാൻ എനിക്ക് ടീച്ചറെ ഞാൻ ടീച്ചറിനെ കാണും എന്നൊക്കെ സ്വന്തമായിട്ട് ഇരുന്നോണ്ട് അലപ്പം പറച്ചിലൊക്കെ ആയിരുന്നു.
0: അത് ശരി,
1: ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ പുള്ളി പിന്നെ റാലിയില് ബാറ്ററി ഇല്ലെന്ന് പറഞ്ഞപ്പോ ബാറ്ററി ഒക്കെ ചെന്ന് അപ്പോഴും വാങ്ങിച്ചോണ്ട് വന്ന് വെക്കുകയാണ് പാട്ട് കേൾക്കാൻ. പാട്ട് മാത്രമല്ല, പിന്നെ പുള്ളി പറഞ്ഞിട്ട് പോയത് നാടക ഗാനത്തിലെ തലയ്ക്ക് മീതെ ശൂന്യാകാശം എന്നുള്ള പാട്ടാണ് കേട്ടിട്ട് പോയത്.
0: തലയ്ക്ക് മീതെ ശൂന്യാകാശം.
1: അപ്പം അത് ഇടൂല്ലെന്ന് പറഞ്ഞതില്ല.
0: താഴെ മരുഭൂമി
1: ഇല്ല, എപ്പോഴും ഇവിടില്ല. പുള്ളി അങ്ങ് ബി എസ് എസിൽ പോയിരിക്കുന്നു.
0: അപ്പൊ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഈ പാട്ട് കേൾപ്പിക്കാം. ഇന്നല്ല, നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ പാട്ട് കേൾപ്പിക്കാം.
1: ഞാൻ വേറെ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഇന്നിപ്പോ ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നത്?
1: ഇന്ന് പറഞ്ഞിരിക്കുന്ന പഴയ സിനിമയാണ് കാട്. ചിത്രത്തില് യേശുദാസും പി സുശീലയും പാടിയ പാട്ടാണ്. ഏഴെല്ലാം പാലപുത്തു പൂമരങ്ങൾ കുട പിടിച്ചു.
0: അതാണ്
1: പ്രകൃതിയെ കുറിച്ചും
0: പ്രകൃതി ദിനത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വകയായിട്ട് ഇരിക്കട്ടെ ഒരു പ്രകൃതി ഗാനം എന്ന് വിചാരിച്ചു.
1: പ്രകൃതി ഗാനം.
0: ഏഴിലം പാലപൂത്തു, പൂമരങ്ങൾ കൂടെ പിടിച്ചു. അത് വളരെ അതാണ് അവിടെ അവിടെ കല്ലാറും ഇതുപോലെ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ സ്വൈരസല്ലാപം ചെയ്യുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ചോറൊക്കെ കഴിച്ചു. അപ്പൊ ചേട്ടൻ വരുമ്പോ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം.
1: ഭയങ്കര ഇഷ്ടമാണ് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മദ്യൻ സാറിന്റെ കാലും ഇഷ്ടമാണ്, ടീച്ചറെ സംസാരവും എല്ലാം കേൾക്കണം. വന്ന് പുള്ളി ബി എസ് എസ് വന്ന് കഴിഞ്ഞ അപ്പഴേ ഞാൻ അഥവാ റെഡി ഹലോ ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇടിവെട്ടെ മഴ വരെ ചെയ്യണമെങ്കിൽ ഞാൻ റേഡിയോ ഓഫ് ചെയ്ത് വെക്കും. അപ്പഴ് പുള്ളി വന്ന ഉടനെ എന്നെ വാർത്ത കേൾക്കണം, പുള്ളിക്ക് എല്ലാം കേൾക്കണം. അങ്ങനെ 8-9 വരെ പിന്നെ കേൾക്കും. പിന്നെ നമുക്ക് കൂടുതൽ നേരത്തെ റേഡിയോ രാത്രിയിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റും. ഞാനെയും പോത്തും ഒക്കെ ഉള്ളതുകൊണ്ട് ഭരണ സൗണ്ട് കേൾക്കാൻ
0: പറ്റും. അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: ഓ ഉണ്ട്. 11 വരെയൊക്കെ ഇരുന്ന് കേൾക്കാനൊക്കില്ല,
0: ശബ്ദം കേൾക്കാൻ പറ്റൂലേ വരണമെങ്കിൽ.
1: വരണമെങ്കിൽ റേഡിയോയിൽ ശ്രദ്ധിച്ചിരിക്കാം. നമ്മള് മുറ്റത്തിറങ്ങി നമ്മളെ വീട്ടിൽ വന്ന്
0: നമ്മളെ പാട്ടില് അങ്ങനെ രസിച്ചിരിക്കുമ്പോഴായിരിക്കും ആൾ ഇങ്ങോട്ട് വരുന്നത്. പാട്ടിനേക്കാൾ വലുതാണല്ലോ ജീവൻ.
1: അതുകൊണ്ട് 8-9 വരെ ഒക്കെ കേൾക്കാം.
0: ശരി, അപ്പൊ ഇന്ന് പോക്കുവയില് 7 കേൾക്കാൻ പറയണം.
1: അല്ല, പുള്ളി റേഡിയോയിലെടുത്ത് തന്നെ കിടക്കണത്.
0: അപ്പൊ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കുകയും വേണം. ഞാൻ രണ്ടുപേര് പാടി വച്ചിരിക്കാം, അപ്പൊ വരുമ്പോ കേക്കട്ടെ.
1: ഓ ഓ ഓ
0: പാടട്ടോ?
1: ഓ പാടാം.
0: കുറച്ചേ അറിയാറുള്ളു എനിക്ക്. ശൂന്യാകാശം താഴേ മരുഭൂമി തപസ്സു.

0: ജലം തരുന്നു.
1: അത്ര മതി. അപ്പൊ ഇത് ചേട്ടന് വേണ്ടി ഞാൻ പ്രത്യേകം പാടിയതായിട്ട് പറയണം.
0: ശരി ശരി,
1: ഓക്കെ
0: ഓക്കെ
1: ശരി.
0: റേഡിയോയിലൂടെ മാത്രം ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഈ സംഭാഷണം വലിയ റേഡിയോ കൂടി എനിക്ക് നല്ലത് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. എന്റെ ഫോണും കേടായി പോയി. ഫോൺ പുള്ളി ബി എസ് എസ്
1: കൊണ്ടുപോകുമ്പോ നേരിട്ട് കാണണം.
0: ഞാൻ വരും, ഞങ്ങക്ക് വരാൻ പിന്നെ ദൂരമൊന്നുമില്ല. പിന്നെ പറയേ പുള്ളി സ്വയമേ പറയാണ് എനിക്ക് വരാൻ ദൂര താമസമൊന്നുമില്ല. ഞാൻ ഇന്ന് വേണമെങ്കിലും വരും ടീച്ചറിനെ കാണാൻ.
1: അപ്പൊ ഒരു ദിവസം രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറപ്പെടുക. ഒന്ന് വിളിച്ചിട്ട്
0: പുള്ളി പറഞ്ഞു നമുക്ക് പോവാം, നമുക്ക് പോയി കാണാം, പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വിളിക്കാം എന്ന്. വിളിച്ചിട്ട് നമുക്ക് അവിടെ പോവാം എന്ന് എന്റെ ഒരു പറഞ്ഞു. ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്, സഹോദരൻ പുള്ളിക്ക് ഒരു സഹോദരിയേ ഉള്ളൂ. അപ്പം ആ ഒരു സഹോദരത്തിന്റെ
1: മറ്റൊരു സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ആ ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹം കൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തേക്ക് തികഞ്ഞു. ശരി, അപ്പൊ പ്രത്യേക സ്നേഹാന്വേഷണം പറയണം. പാട്ട് കേൾക്കാം.
0: ഓക്കെ,
1: ശരി ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സംബന്ധിക്കുന്ന പാട്ടുകളുമൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ
0: പറഞ്ഞോളൂ. ഒന്നുമില്ലേ പറയാം. വീട്ടിലൊക്കെ ചെയ്തോളൂ, അതോ കുടുംബശ്രീയിലൊന്നും പോയില്ല? കുടുംബശ്രീയിലൊന്നും ചേർന്നിട്ടില്ല. ഇപ്പൊ കുടുംബശ്രീയിലൊന്നും പോകുന്നില്ല. എന്നാലും വീടും പരിസരമൊക്കെ തൂത്ത് വൃത്തിയാക്കിയൊക്കെ ചെയ്തു.
1: വീടും പരിസരമൊക്കെ വൃത്തിയാക്കി. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടപ്പോ മഴയൊക്കെ ആയിട്ട് എല്ലാം കറന്നു പോയില്ല.
0: മഴ വന്നതും പച്ചക്കറികളൊക്കെ നാശമായി പോയാ?
1: എല്ലാം നഷ്ടമായി. പിന്നെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെറിയത്തൊക്കെ ഒന്നും
0: പറ്റൂലു.
1: മഴയൊക്കെ ആയപ്പോ എല്ലാം ഇല്ലാതായൊക്കെ പോയി. പിന്നെ വീടും പരിസരമൊക്കെ ഇവിടെ മൂന്ന് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് എപ്പോഴും ബില്ല് കൊടുക്കുക. അതുകൊണ്ട് മാസം തോറും ഇവിടെ പരിസരം എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കും.
0: പുല്ല് വളർന്ന് കയറും അല്ലേ?
1: പുല്ല് വളർന്ന് ഈ ഊറ്റി പ്രദേശമായിട്ട് എപ്പോഴും മാസം തോറും പുല്ല് വളരും. അപ്പൊ ഇപ്പൊ മാസം തോറും നമ്മള് വൃത്തിയാക്കിയാല് പരിസരം എപ്പോഴും
0: വൃത്തിയായിട്ട് കിടക്കും.
1: പെട്ടെന്ന് കയറി പെട്ടെന്ന് കയറി
0: കൊടുക്കും. ഈ പുല്ലൊക്കെ വളർന്നു ഇറങ്ങുമ്പോ ചെറിയൊരു കൊതുക് വരും.
1: കൊതു നാല് സൈഡ്
0: കൊണ്ടുവരണം. പ്രത്യേകിച്ചും ഈ പുല്ലിലൊക്കെ വന്നിരിക്കുന്ന ഒരു ചെറിയ കൊതുക് ഉണ്ട്, മനുഷ്യനെ കഴിച്ചു കൊല്ലുന്ന ഒരു കൊതുകാണ്.
1: നമ്മളെ വീട്ടിന്റെ നാല് വശം കൊതു തന്നെ. കൊതു എന്ന് പറഞ്ഞാൽ കൊതു തന്നെ. ഈ പരിസരം എപ്പോഴും വൃത്തിയാക്കണം. പിന്നെ ഈ ചക്കയും അത് ഇതൊക്കെ നരി എല്ലാം കൂടെ കൊണ്ട് കൊതുകല്ലോ. ആ ചക്കയും
0: കൊതുകും ചെറിയ ചെറിയ ഈച്ചയും അട്ടയും എല്ലാം കയറി വരും.
1: ഓ, അട്ട കൊതു എല്ലാം.
0: പ്രത്യേകിച്ച് മഴ സീസൺ ആകുമ്പോ പിന്നെ പറയുകയും വേണ്ട.
1: മഴ എന്ന് പറഞ്ഞാൽ മഴ ഇവിടെ വന്നാൽ വീട്ടായതുകൊണ്ട് ഭയങ്കര വെള്ളവും
0: ഉണ്ട്. മഴ പെയ്യട്ടെ, മഴ പെയ്താലല്ലേ വെള്ളം കിട്ടൂ.
1: മഴ വേണം, മഴയും വേണം, വെയിലും വേണം. തോടാക്കള് പറയും മഴ പെയ്യപ്പോ മുടിഞ്ഞ മഴ, വെയിൽ വരുമ്പോൾ
0: എല്ലാം വേണം.
1: മഴയും വെയിലും വേണം.
0: അതെ അതെ,
1: ഇതിലെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. വെയില് വരുമ്പോ വെയിലൊന്നും മഴ പെയ്യപ്പോ
0: മഴകളൊന്നും. പിന്നെ നമ്മള് മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ പറയും. നമുക്ക് ഇതെല്ലാം ഇഷ്ടമാണ്. അതെ, അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരു അതും ഒരു പ്രകൃതി നിയമമാണ്. അങ്ങനെയൊക്കെ അങ്ങ്
1: പറയും.
0: അതെ, അപ്പൊ ആ അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? സർഗം എന്ന ചിത്രത്തിലെ. ചേട്ടൻ എന്ത് പറ്റി സംസാരിക്കാൻ വയ്യാത്തെ? തന്നിട്ട് ഓടിപ്പോയാ? സ്വരരാഗ ഗംഗാ പ്രവാഹമേ.
1: പിന്നെ ഞങ്ങളെ കിണറൊക്കെ നിറഞ്ഞു.
0: വെള്ളം നിറഞ്ഞ
1: വെള്ളം നിറഞ്ഞ് മുക്കിയെടുക്കാം.
0: ആ മുക്കിയൊക്കെ എടുക്ക, എനിക്ക് വയ്യ.
1: നിറഞ്ഞു
0: നല്ല ശുദ്ധ, നല്ല തെളിഞ്ഞ വെള്ളമാണോ?
1: തെളിഞ്ഞ വെള്ളം തന്നെ.
0: ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും മഴ, അത് ഈ ജൂൺ മാസമാണ്, മഴക്കാലമാണ്. നമ്മുടെ ഷേർലി, നമ്മുടെ ഷേർലി ചേച്ചി പറയുന്നത് പോലെ മന്നൂർ കോണത്തു നിന്ന് വിളിക്കുമ്പോ ഇങ്ങനെ പറയും, വെയിലാണ് കൃഷിക്ക് നല്ലത് എന്ന് പറയും. അത് കറക്റ്റാണ്. കാരണം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം, ആവശ്യത്തിന് വെള്ളമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിന്. അതെ അതെ,
1: വെയിലത്തുള്ള കൃഷികളെല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു. തക്കാളി തന്നെ ഒരുപാട് കാച്ചു, പാവലി, പിന്നെ ഇതുപോലെ പച്ചമുളക്, കാന്താരികൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വെറിയത്തെല്ലാം കാച്ചു,
0: മഴയത്തെല്ലാം പോയി. ശരി, അപ്പൊ മഴ സീസൺ കഴിയുമ്പോ നമുക്ക് വീണ്ടും നട്ട് പിടിപ്പിക്കാം.
1: ഓ, പിന്നെ വിത്തുകളെല്ലാം ശേഖരിച്ചു വെച്ചേക്കും.
0: അതെ അതെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് സ്വരരാഗ ഗംഗാ പ്രവാഹമേ എന്നുള്ള പാട്ട് കേൾക്കാമോ? ശരി, ഓക്കെ ഓക്കെ,
1: താങ്ക് യു,
0: വെൽക്കം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മളെ പരിസ്ഥിതി ദിനത്തെ കുറിച്ചുള്ള വിശേഷങ്ങളും കൂടി ഒപ്പം ഇങ്ങനെ പങ്കുവെച്ചു പോകുന്നുണ്ട്. അപ്പൊ ഒരു മരം നടുക എന്നാൽ ഒരു ജീവനെ ഭൂമിക്ക് സമ്മാനിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. വേരുകൾ കൊണ്ട് മണ്ണിൽ പടർന്ന് ശാഖകൾ കൊണ്ട് ആകാശത്തെ തൊട്ട് വരും തലമുറയ്ക്കായി തണലും പ്രാണവായുവും കാത്തുവയ്ക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഓരോ മരങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരു മരത്തെയെങ്കിലും നടാം. വെറുതെയല്ല, ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് അതിനെ സ്നേഹത്തോടെ വളർത്താം. തീർച്ചയായും അത് പ്രകൃതിക്ക് നാളെ ഒരു നാളെയുടെ തലമുറയ്ക്ക് നമുക്കതൊരു തണലാകും. നമ്മളോടൊപ്പം ഇപ്പോഴൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: മനസ്സിലായി.
0: അവിടുന്ന് എന്താണ് ഒരു ബഹളം കേട്ടത് ഇപ്പൊ?
1: പട്ടി.
0: എന്റെ അമ്മ, ഞാൻ പേടിച്ചു പോയല്ല. ഇനിയിപ്പൊ ഈ മൈക്ക് കൂടെ ആയിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു.
1: ഒരാള് വന്നപ്പോഴേ രണ്ട് നായ്ക്കളുണ്ട്, അത് കുറച്ചത്.
0: ഇങ്ങനെയൊക്കെ കുറയ്ക്കാൻ പഠിപ്പിക്കല്ലേ ട്ടാ. ഇനി പോട്ട്, ഞാൻ ക്ഷമിച്ച്. വലിയ ഒരു ശബ്ദം ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ എനിക്ക് ചിരിയും വന്നു. പിന്നെ ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്? സുഖമാണോ?
1: സുഖമാണ്.
0: മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഉണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു.
0: ഇന്നലെയാണോ മെനിഞ്ഞാന്നാണോ? ഇന്നലെ ഇന്ന് മഴയില്ല. ഇങ്ങനെയാണ്, ഒരു ദിവസം മഴ വന്നുടനെ ആൾക്കാർ മഴയെ പ്രാകും. അല്ല, നമുക്കിപ്പോ പ്രാഗിയ എന്ത് പറയാൻ പറ്റും?
1: അത് മഴ ചെയ്താലും വെയിലായാലും ആൾക്കാർ പ്രാകും.
0: അത് നമ്മളുടെ ഒരു ശീലമാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ോടുകൂടി മഴ എങ്ങോ പോയി ഒളിക്കും. മേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ വിചാരിക്കുന്ന മഴ അതിന്റെ അടിക്ക് ഇറങ്ങി ഒളിക്കും. ഇനി ഇങ്ങോട്ട് വരണില്ല. നീ ഒക്കെ ചൂടെടുത്ത് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, അതാണ് വരാത്ത. പിന്നെ ഫുഡൊക്കെ കഴിച്ചു?
1: ഞങ്ങള് പുസ്തകമേളയിലൊക്കെ പോയി, പരിപാടിയൊക്കെ കണ്ട്.
0: കാട്ടാൽ പുസ്തകമേളയിൽ പോയി?
1: പോയി. ഞാൻ എന്റെ മോള്.
0: ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. എന്ന് കഴിഞ്ഞു മെനിഞ്ഞാന്നാ?
1: 31st.
0: 31st കഴിഞ്ഞു. എല്ലാ ദിവസവും പോയാ? ഞാൻ പോയില്ല. അതുവഴിയൊക്കെ ഇങ്ങനെ പോകുമ്പോ കാണാറുണ്ട്. കേട്ടാ കവിത?
1: നല്ല കവിതയായിരുന്നു.
0: ഇത് വയ്യേ?
1: ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് നടക്കുന്നു.
0: എവിടെ നടക്കുന്നു? നടന്നോണ്ടിരിക്കാണ് കഥച്ച് കഥച്ച് എന്നോട് സംസാരിക്കുന്നത്. അവിടെ അടുത്ത് നിക്കൂ.
1: അതെ, പട്ടി ഉറച്ചതെങ്കിലും മാറിയത്.
0: ആ, അവിടെ നിന്ന് സമാധാനമായിട്ട് സംസാരിക്കൂ.
1: സംസാരിക്കാം.
0: ആ, കഥച്ച് കഥച്ച് സംസാരിക്കണ്ട. ഫുഡൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു
0: കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: അമരത്തിലെ.
0: അമരത്തിലെ നല്ല പാട്ടാണ്. അമര സിനിമയൊക്കെ
1: കണ്ടിട്ടുണ്ടോ?
0: എത്ര പ്രാവശ്യം കണ്ടു?
1: എണ്ണമൊന്നുമില്ല.
0: എപ്പ ടിവിയിൽ വന്നാലും കാണും.
1: എപ്പോഴും
0: വന്നാലും കാണും.
1: ആ,
0: ഭരതന്റെ ഒരു നല്ല സിനിമയായിരുന്നു. നമ്മളെല്ലാരും അവസ്ഥ അത് തന്നെയാണ്. എപ്പൊ ടി വി തുറന്ന ഇത് കണ്ട അവിടെ അങ്ങ് ഇരിക്കും.
1: ആകാശദൂത്
0: അങ്ങനെ കാണൂല.
1: വെറുതെ
0: ആ, അതുകൊണ്ട് ഞാൻ അത് കാണാറില്ല. പണ്ടം കണ്ടോ? കണ്ട്. പിന്നെ ചുമ്മാ ഇരുന്ന് കരയാനിക്കോ? അതുകൊണ്ട് ഞാൻ. ഓ, പിന്നെ കരച്ചിലൊന്നാ കരയുണ്ട്. രഹസ്യമായിട്ടൊക്കെ പോരോ കരയും. ഓ, ആരെയും കാണാ കണ്ടു കരയണ അത് മോശമല്ലേ. അതുകൊണ്ട് ആരും കാണാതെയൊക്കെ കരച്ചിൽ വരുമ്പം കരയും. കരച്ചിൽ വരുമ്പം കരയണം, ചിരി വരുമ്പം ചിരിക്കണം, ദേഷ്യം വരുമ്പം ദേഷ്യപ്പെടണം. മനുഷ്യർ അങ്ങനെയാണ്. അല്ലാതെ ഞാൻ എന്താണ് പുണ്യവാളനാണെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം. ആ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയണം.
1: ആ
0: കുറെയൊക്കെ നമ്മള് ഭയങ്കരമായി എപ്പോഴും വഴക്കുണ്ടാക്കാതെ ദേഷ്യം വരുമ്പോ ദേഷ്യം വരും, അങ്ങനെ വരണ്ടേ. നടന്നൊക്കെ കഴിഞ്ഞോ? അങ്ങനെ നമ്മളേ നമ്മളിങ്ങനെ ഏറ്റവും കയറി വരുമ്പോ അങ്ങനെ നിന്ന് നടന്ന് നടന്ന് ഫോൺ ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര സ്ട്രെയിൻ ആണ്, ഹാർട്ടിന് അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്.
1: അത് ഞാൻ സാധനം ദൂരെ പട്ടി അവിടെ അയക്കുന്നോണ്ടേ.
0: എന്നാലും അതൊരു രണ്ടര കൊരയായിരുന്നു. ഞാൻ രാതിരി ഇവിടെ തെറിച്ചു പോയില്ലേ. ആതിര പിന്നെ ആതിര ദൂരെ ഇരുന്നിട്ട് ഇവിടെ ആതിര തെറിച്ചു പോണുണ്ട്. ആതിരയല്ല, ഞാനാണ് ചിരിച്ചവിടെ. ഓ പറയുന്നതിനൊക്കെ എനിക്ക് ചിരി വന്നു. ഞാൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേക്കാമോ? സുഖമാണല്ലോ.
1: ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, ആദ്യം ടീച്ചറിന്, കുടുംബത്തിന്.
0: ഓക്കെ,
1: പിന്നെ ആതിരയ്ക്ക്.
0: ശരി,
1: നമ്മളവർ സ്വാഭാവ പറഞ്ഞാൽ നമ്മളെ പിള്ളക്ക്.
0: നമ്മളെ പിള്ള ഏത് ശ്രോത പറഞ്ഞു നമ്മളെ പിള്ളേന്ന്?
1: അത് വെള്ളവരല്ല, സുധ എന്താന്ന് പേരല്ല, അതല്ലേ?
0: ആരാണെന്ന് അറിഞ്ഞൂടാ.
1: അവ അപ്പഴും അങ്ങനെ പറയുള്ളു.
0: അപ്പൊ നമ്മളെ ശരി, എന്റെ പിള്ളക്ക് കൂടെ ചേർത്ത് നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ശരി. ഓക്കെ
1: ഓക്കെ.
0: ശരി ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ ആർത്തിക്ക് മുന്നിൽ പലപ്പോഴും നാം ഉറവേൽപ്പിച്ചത് സ്വന്തം അമ്മയെപ്പോലെ നമ്മെ പോറ്റുന്ന ഈ ഭൂമിയാണ്. കരിഞ്ഞുണങ്ങുന്ന പുഴകളും താളം തെറ്റി പെയ്യുന്ന മഴയും പൊള്ളുന്ന വേനലും എല്ലാം ആ അമ്മയുടെ കണ്ണുനീരാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നാൽ നമ്മളോട് തന്നെ കരുണ കാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആരാണ്?
1: ഞാൻ കള്ളിമുടുക്കുടയാണ്, വെള്ളറിട.
0: ആ, പറഞ്ഞോളൂ.
1: ചോറ് കഴിച്ചാ?
0: ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പോ ഈ 4 മണിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ ആര് തരും?
1: ഉണ്ടെങ്കിൽ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ സമയമൊന്നുമല്ല കഴിക്കാം.
0: വീട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കോരി കഴിക്കാം.
1: കഴിക്കാം.
0: ഇപ്പൊ വീട്ടിലല്ലല്ലോ നമ്മളൊരു

0: അല്ലെങ്കിൽ തന്നെ നമ്മൾ വേറെ ആരുടെയെങ്കിലും പഴയ പുസ്തകങ്ങളൊക്കെ വാങ്ങും.
1: വാങ്ങി
0: ആ അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കാലം. ഇപ്പൊ പിള്ളേർ പഴയ പുസ്തകമൊന്നും പഠിക്കുകയല്ല.
1: പഠിക്കില്ല, പഴയ ബാഗ് വേണ്ട,
0: പഴയ എല്ലാ വർഷവും പുതിയത് പുതിയത് വേണം.
1: വേണം, അവര് നല്ലായിരിക്കട്ടെ.
0: ആ അപ്പൊ നമ്മളത് അങ്ങനെ ചെയ്യാൻ നമ്മളും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്.
1: അത്ര തന്നെ.
0: ആ കുട്ടികൾ സന്തോഷവാന്മാരായി വളരട്ടെ അല്ലേ.
1: അതെ.
0: അപ്പോ ഇന്ന്
1: എല്ലാവർക്കും കാണിക്കണം മാഡം.
0: എല്ലാവർക്കും സുഖമാണ്.
1: ആതിരെ നന്ദനെ സാറിനെ എല്ലാം ഞാൻ തിരക്കിന്ന് പറയണം.
0: ആതിരെ നന്ദനെ സാറിനെ എല്ലാം തിരക്കിന്ന് പറയാം.
1: എന്റെ പിള്ളെ, എന്റെ ആതിര,
0: ആതിര പിള്ള. ഓ താങ്കളാണ് ആ പിള്ള അല്ലേ.
1: പിള്ള ഞാനാണ്. എന്റെ
0: തൊട്ടു മുമ്പ് വത്സല ചേച്ചി പറഞ്ഞു ഇങ്ങനെ എന്റെ പിള്ളയ്ക്കും കൂടെ കൊടുക്കണം ആ പാട്ട്. അപ്പൊ അതായിരുന്നു സുധ ചേച്ചി ആയിരുന്നു ആ ആള്.
1: ഞാനാണ് ആള്, അവളെ ഞാനാണ് പിള്ള എന്നാണ്. ഞാൻ എപ്പോഴും മക്കള് എന്റെ പിള്ള എന്റെ മക്കള് എന്ന് പറയും.
0: എന്ത് പറയാ ശരി. അപ്പൊ എന്റെ മക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്. ഏത് പാട്ടാ?
1: ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ ചീലി വിടർന്നു. ആ പാട്ട് ഇപ്പൊ സ്കൂള് പറഞ്ഞ സമയം മാഡം.
0: മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ പാട്ട്.
1: അപ്പോഴും ഞാൻ എല്ലാ സ്കൂളിൽ പോണ എല്ലാം വേണ്ടി സമർപ്പിക്കുന്നു.
0: സ്കൂളിൽ പോകുന്ന എല്ലാ കൊച്ചുമക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു.
1: മക്കൾക്കുമായിട്ട്, കൊച്ചു തൊട്ട് വലുതുവരെ എല്ലാ മക്കൾക്കും വേണ്ടി, അതിലേക്കും നന്ദനും മേഡത്തിനും സാറിനും. പിന്നെ എന്റെ നിർമ്മല, അവരെ ഇനി ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ പിന്നെ നമ്മളെ ലളിത വരെ ഒരു കാര്യം അറിയാൻ പാടില്ല.
0: എപ്പോഴെങ്കിലുമൊക്കെ അറിയാൻ പറ്റും.
1: അവരെല്ലാരിക്കും വേണ്ടി ഞാൻ അവരെല്ലാരും ചോദിച്ചുകൊണ്ട് ഈ പാട്ട് എല്ലാരിക്കും വേണ്ടി, നമുക്ക് എല്ലാരിക്കും വേണ്ടി സമർപ്പിക്കും.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന വളരെ മനോഹരമായ ആ പാട്ട് കേൾക്കാം. ഓക്കേ
1: ഓക്കേ
0: ശരി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്വേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ പോക്വേയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. വിജയകുമാരി എന്നാണ് പേര്. അമ്മയ്ക്ക് 100-ാം പിറന്നാൾ ആശംസകൾ നേരുന്നു. അമ്മയ്ക്കും മഴുവൻകോടുള്ള ശാന്ത അമ്മയ്ക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരണേ എന്നാണ് കൊല്ലത്ത് നിന്ന് ശ്യാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും 100-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വിജയകുമാരി അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ജന്മദിന ആശംസകൾ കരുണാസായ റേഡിയോയുടെ പേരിൽ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ട് മഴുവൻകോടുള്ള ശാന്തമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള പാട്ടാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ടത് കേൾക്കാം. എന്തായാലും ഇന്നത്തെ സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞതേയില്ല. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെറും വാക്കുകളായി റേഡിയോ തരംഗങ്ങളിൽ ഒടുങ്ങി പോകാതിരിക്കട്ടെ. നമ്മുടെ മുറ്റത്തൊരു കുഞ്ഞു തൈ വളരുമ്പോൾ പ്ലാസ്റ്റിക്കിനോട് നമ്മളൊരു വേണ്ട എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പരിസ്ഥിതി ദിനം പിറക്കുന്നത്. ഭൂമി അമ്മയെ പോലെയാണ് സഹനത്തിന്റെ പ്രതീകം. പക്ഷേ ആ സഹനത്തിന് ഒരു പരിധിയുണ്ടെന്ന് മാറുന്ന കാലാവസ്ഥ നമ്മെ പലപ്പോഴായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഒട്ടും വൈകരുത്, പ്രകൃതിക്കായി നമ്മൾ തന്നെ എന്ന സന്ദേശം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ സുന്ദരമായ സായാഹ്നത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹം. ഈ പോക്കുവയിൽ നാളങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് അടുത്ത ദിവസത്തിനായി ഉള്ള യാത്ര ആരംഭിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ശ്യാം ആവശ്യപ്പെട്ട ഒരു ഗാനത്തോടുകൂടി തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം,
2: ഒരേ ഒരു താരത്തിൽ നിന്ന് പെരിയാർ ഇ വി രാമസ്വാമിയെ കുറിച്ച് കേൾക്കാം. മതത്തെ എതിർത്തതുകൊണ്ടോ ദൈവത്തെ നിരാകരിച്ചതുകൊണ്ടോ നിങ്ങളൊരു യുക്തിചിന്തകനാവുകയില്ല. വേണമെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു യുക്തിവാദിയാകാം, വാദിച്ചുകൊണ്ടിരിക്കാം, തർക്കിച്ചുകൊണ്ടിരിക്കാം. എന്നാൽ നിങ്ങളിൽ എത്രത്തോളം നവീന ചിന്തകളുണ്ട് എന്നതാണ് നിങ്ങളെ യുക്തിചിന്തകനാക്കുന്നത്. ടാഗോറിലൂടെ, MN റോയിയിലൂടെ, MN വിജയനിലൂടെ നമുക്ക് യുക്തിചിന്തകരുടെ പാതകൾ യോജിപ്പിച്ചെടുക്കാം. അതിൽ മൂർച്ചയേറിയ ചിന്തകളിലൂടെ തീക്ഷ്ണമായി ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാനാവുന്ന ഉത്തരം പെരിയാർ ഇ വി രാമസ്വാമി തന്നെയാണ്. നവീന ചിന്തയുടെ വിലമതിക്കാനാവാത്ത ഖനിയായിരുന്നു ഇ വി രാമസ്വാമി. വിവേകത്തിന്റെയും സ്വാതന്ത്ര്യബോധത്തിന്റെയും ആൾരൂപം, വളരെ ചെറിയ പ്രായത്തിലേ ഉണ്ടായ വ്യത്യസ്തമായ ചിന്തകൾ. നാട്ടിലും കുടുംബത്തിലും രാമസ്വാമിയെ നിഷേധിയായി മുദ്രകുത്തി. മകൻ അപക്വമായ ചിന്തകളാണുള്ളതെന്ന് പിതാവിന് തന്നെ തോന്നി. അത് മാറ്റിയെടുക്കാൻ വെങ്കടനായ്ക്കർ മകനെ കച്ചവടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊടുത്തു. സ്ഥാപനത്തിന്റെ പേര് തന്നെ രാമസ്വാമി എന്നാക്കി മാറ്റി. അത് നേരാംവണ്ണം നോക്കില്ലെന്ന് പിതാവ് കരുതി. എന്നാൽ രാമസ്വാമി തികഞ്ഞ പക്വതയോടെ കച്ചവടത്തിൽ ശ്രദ്ധിക്കുകയും വ്യാപാരത്തെ പരമാവധി വളർത്തിയെടുക്കുകയും ചെയ്തു.

കച്ചവടത്തിൽ നിന്നു കിട്ടിയ ലാഭം മനുഷ്യോപകാരപ്രദമായ പല കാര്യങ്ങൾക്കും രാമസ്വാമി വിനിയോഗിച്ചു. ജാതിമത വിവേചനങ്ങൾ കൂടാതെ മനുഷ്യരെ പരിഗണിച്ചു. നാട്ടിലെ തന്നെ വ്യാപാര സംബന്ധവും കുടുംബപരവുമായ ഏതു തർക്കങ്ങളും വിവേകപൂർവ്വം പരിഹരിക്കാനുള്ള വൈദഗ്ധ്യം രാമസ്വാമി നേടിയെടുത്തു. ഉദ്യോഗസ്ഥരും ബുദ്ധിജീവികളും സാമൂഹ്യ പ്രവർത്തകരുമായി അദ്ദേഹം അടുത്ത സൗഹൃദം സമ്പാദിച്ചു. ഈറോഡ് പട്ടണം പ്ലേഗിന്റെ പിടിയിലായപ്പോൾ തന്റെ ജീവൻ പണയപ്പെടുത്തിയും രോഗബാധിതരായവരെ സഹായിച്ചു. നാട്ടിലെ എല്ലാ ചടങ്ങുകളിലും പരിപാടികളിലും നായ്ക്കർ കുടുംബത്തിനു വേണ്ടി അച്ഛനു പകരം രാമസ്വാമി പങ്കെടുക്കാൻ തുടങ്ങി. പട്ടുവസ്ത്രങ്ങൾ മാത്രം ധരിച്ചു. പതിവായി സിഗാർ വലിച്ചു. ഇടയ്ക്കിടെ വെറ്റിലയും അടക്കയും ചവച്ചുകൊണ്ടിരുന്നു. അച്ഛന്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്തിരുന്നതിനാൽ ക്ഷേത്രങ്ങളുടെ പരിപാലന കാര്യങ്ങളും രാമസ്വാമിക്ക് ചെയ്യേണ്ടതായി വന്നു. താമസിയാതെ ആളുകൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം രാമസ്വാമി നായ്ക്കർ എന്ന് വിളിച്ചു തുടങ്ങി.

12 വർഷത്തോളം രാമസ്വാമി നാട്ടിൽ ഓണററി മജിസ്ട്രേറ്റായി പ്രവർത്തിച്ചു. തന്റെ ചുമതലയിൽ വരുന്ന തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ പോലും ഒരിക്കൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൃത്യനിഷ്ഠയോടെ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നത് രാമസ്വാമിക്ക് നിർബന്ധമായിരുന്നു. ഈറോഡ് മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലത്ത് കുടിവെള്ള ലഭ്യതയ്ക്ക് മുൻഗണന കൊടുത്തു, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി, പട്ടണത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ നടപ്പാക്കിയ അടിസ്ഥാന വികസന പ്രവൃത്തികളെല്ലാം തന്നെ ആദരവ് നേടിയെടുത്തു. വികസന നായകൻ തന്നെയായി മാറി ഇ വി രാമസ്വാമി നായ്ക്കർ, ഒപ്പം നവീന ചിന്തകളുടെ പ്രോത്ഘാടകനും. 1919 അച്ഛൻ വെങ്കടനായ്ക്കർ മരിച്ചപ്പോൾ മൃതദേഹം ആചാരപ്രകാരം ദഹിപ്പിക്കാൻ രാമസ്വാമി തയ്യാറായില്ല. റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വന്തം സ്ഥലത്തെ മണ്ണിൽ തന്നെ അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കുകയാണ് ചെയ്തത്.

ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് രാമസ്വാമി ഈറോഡ് മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഇതിനിടെ മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തി രാമസ്വാമിക്ക് റാവു ബഹാദൂർ പദവി നൽകാൻ തീരുമാനിച്ചിരുന്നു. ദേശഭക്തിയുടെ പേരിൽ രാജി പിൻവലിച്ച് റാവു ബഹാദൂർ പദവി സ്വീകരിക്കണമെന്ന് പി രാജഗോപാലാചാര്യ ആവശ്യപ്പെട്ടുവെങ്കിലും രാമസ്വാമി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണുണ്ടായത്. ഗാന്ധിജിയോടുള്ള ആദരവ് മുൻനിർത്തി രാമസ്വാമി വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഖാദിധാരിയായി. ഖാദി പ്രചാരകനായി മാറിയ രാമസ്വാമിയെ ഖാദി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം ഗാന്ധി നേരിട്ടേൽപ്പിച്ചു. അതേക്കുറിച്ച് രാമസ്വാമി വിവരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഏതുത്തരവാദിത്തം ഏറ്റെടുത്താലും ആ ജോലി ഗൗരവത്തോടെയും അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയും ചെയ്യുമെന്ന് ഗാന്ധിജി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഖാദി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്.

1921 കള്ളുഷാപ്പുകൾക്ക് മുന്നിൽ നടന്ന ഹർത്താലിന് രാമസ്വാമി നേതൃത്വം നൽകി. രാമസ്വാമിയെയും നൂറുകണക്കിന് ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സർക്കാർ ഈറോഡ് പട്ടണത്തിൽ 144 പ്രഖ്യാപിച്ചു. രാമസ്വാമിയുടെ അറസ്റ്റിനെ തുടർന്ന് ഭാര്യ നാഗമ്മാളും സഹോദരി കണ്ണമ്മാളും സമരത്തിൽ പങ്കെടുക്കുവാനായി സമരസ്ഥലത്തെത്തിയെങ്കിലും രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കള്ളുഷാപ്പുകളിലെ ഹർത്താൽ തുടർന്നാൽ സർക്കാരിന്റെ വരുമാനത്തിന് വന്നിടിവ് സംഭവിക്കുമെന്ന തിരിച്ചറിവിൽ സമരം അവസാനിപ്പിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടാൻ സർക്കാർ ഗാന്ധിജിക്ക് കത്തയച്ചു. കള്ളുവ്യാപാരത്തിനും മദ്യപാനത്തിനുമെതിരായി നടന്ന സമരത്തെ അഭിനന്ദിച്ചുകൊണ്ട് യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതിയിരുന്നത് സർക്കാർ ശ്രദ്ധിച്ചു കാണാനിടയില്ല. ഗാന്ധിജി സർക്കാരിന് മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ ഹർത്താൽ എന്റെ നിയന്ത്രണത്തിലല്ല, അത് രണ്ട് സ്ത്രീകളുടെ കൈകളിലാണ്. ഇനി നമുക്ക് അവരോട് അഭ്യർത്ഥിക്കുക മാത്രമേ വഴിയുള്ളൂ.

0: ഒരേ ഒരു താരം.
1: വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുക്കുവാൻ രാമസ്വാമി വരുമ്പോൾ തിരുവിതാംകൂറിൽ വലിയ സ്വീകരണമായിരുന്നു. അത് രാമസ്വാമിയെ അത്ഭുതപ്പെടുത്തി. അങ്ങനെയൊരു സ്വീകരണം രാമസ്വാമിക്ക് ലഭിക്കാൻ ഒരു കാരണവുമുണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജാവ് ഡൽഹിക്ക് പോകുമ്പോഴെല്ലാം ഈറോഡിലുള്ള രാമസ്വാമിയുടെ വീട്ടിൽ താമസിച്ചിരുന്നു. അതിനുള്ള നന്ദി സൂചകമായിരുന്നു ഈ സ്വീകരണം. ഒപ്പം വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുക്കുക എന്നതിൽ നിന്ന് രാമസ്വാമിയെ പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശവും, എന്നാൽ സത്യഗ്രഹത്തിൽ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന് രാമസ്വാമി ഉറപ്പിച്ചു. 6 ദിവസത്തോളം രാമസ്വാമി ശക്തമായ ഭാഷയിൽ ജാതി വിവേചനത്തിനെതിരെ സംസാരിച്ചു. രാമസ്വാമിയുടെ പ്രസംഗങ്ങൾ അധസ്ഥിതരെ ആവേശം കൊള്ളിച്ചു. ഒരു പിന്നാക്ക ജാതിക്കാരൻ ഈ വഴിയിലൂടെ നടന്നാൽ വൈക്കത്തപ്പന്റെ വിശുദ്ധി നഷ്ടപ്പെടുമെന്നാണെങ്കിൽ ദൈവം വസ്ത്രങ്ങൾ അലക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകട്ടെ എന്നായിരുന്നു രാമസ്വാമി പറഞ്ഞത്. രാജാവ് രാമസ്വാമിയുടെ പ്രസംഗത്തിന് നിരോധനം ഏർപ്പെടുത്തി. പ്രസംഗം തുടർന്നത് കാരണം 1924 ഫെബ്രുവരി 27 രാമസ്വാമിയെ അറസ്റ്റ് ചെയ്തു. ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിൽ വൈക്കം സത്യഗ്രഹം വിജയിച്ചു. കോട്ടയത്ത്, വൈക്കത്ത് പെരിയാറിന്റെ പ്രതിമ അനശ്വരമായി നിലകൊള്ളുന്നു.

നെല്ലായിയിൽ വി വി എസ് അയ്യർ നടത്തിയിരുന്ന ഗുരുകുലത്തിലേക്ക് കോൺഗ്രസ് കമ്മിറ്റി അടക്കം സംഭാവനകൾ നൽകിയിരുന്നു. എന്നാൽ അവിടെ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കിയിരുന്നു. ഈ വേർതിരിവിനെ രാമസ്വാമി ശക്തിയുക്തമായി എതിർത്തു. വിഷയം ഗാന്ധിജിയുടെ ചെവിയിലുമെത്തി. എന്നാൽ ശക്തമായ ഒരു തീരുമാനം ഗാന്ധിജി അതിൽ സ്വീകരിച്ചില്ല. ഒരാൾ മറ്റൊരാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ തയ്യാറല്ലെങ്കിൽ അതൊരു പാപമാണെന്ന് താൻ കരുതുന്നില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പാപമല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം അടിച്ചേൽപ്പിക്കാനാവില്ല. ഗാന്ധിജി പരോക്ഷമായി വി വി എസ് അയ്യരെ പിന്തുണച്ചു. രാജാജിയും വി വി എസിന്റെ ഭാഗത്തായിരുന്നു. ഇതോടെ യഥാർത്ഥത്തിൽ ആരാണ് ജാതി തിരിച്ചുള്ള ഉച്ചനീചത്വങ്ങളെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമെന്ന് ബോധ്യപ്പെട്ടു. ജാതി ഉന്മൂലനം ചെയ്തേ തീരൂ എന്ന നിലപാടിൽ രാമസ്വാമി ഉറച്ചുനിന്നു.

പ്രക്ഷോഭങ്ങളെ തുടർന്ന് രാമസ്വാമി കുടിയരസ് എന്ന പത്രം ആരംഭിച്ചു. എന്നാൽ പത്രം ബ്രാഹ്മണ വിദ്വേഷം വച്ചുപുലർത്തുന്നു എന്ന ആരോപണമുണ്ടായി. കുടിയരസിന് ബ്രാഹ്മണരോട് വിദ്വേഷമൊന്നുമില്ലെന്നും ബ്രാഹ്മണരുടെ ചിന്താഗതികളോടാണ് എതിർപ്പെന്നും രാമസ്വാമി പ്രസ്താവിച്ചു. കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവെന്ന നിലയിൽ രാജാജി രാമസ്വാമിയുടെ പ്രമേയങ്ങളെ നിരസിച്ചുകൊണ്ടിരുന്നു. നേതാക്കളിൽ ഭൂരിപക്ഷം പേർക്കുമുണ്ടായിരുന്ന ബ്രാഹ്മണ പക്ഷപാത നിലപാടുകൾ കോൺഗ്രസുമായി അകലാൻ രാമസ്വാമിയെ പ്രേരിപ്പിച്ചു തുടങ്ങി. 50 പേർ ഒപ്പിട്ട പ്രമേയം കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിക്കാത്തത് രാമസ്വാമിയെ ചൊടിപ്പിക്കുകയും സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ജസ്റ്റിസ് പാർട്ടിയുമായി കൂടുതലെടുക്കാൻ ഇത് കാരണമായി. കോൺഗ്രസ് പാർട്ടിക്ക് ദഹിക്കാതിരുന്നത് ജസ്റ്റിസ് പാർട്ടിക്ക് വേഗത്തിൽ ദഹിക്കുമായിരുന്നു.

1927 ബാംഗ്ലൂരിൽ വെച്ച് പെരിയാറും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടി. ഗാന്ധിജിയെ കാണുക വഴി 3 ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ രാമസ്വാമി തീരുമാനിച്ചിരുന്നു. 1, കോൺഗ്രസ് പിരിച്ചുവിടുക. 2, സമൂഹത്തിൽ നിന്നും ജാതി വിഭജനം ഇല്ലാതാക്കുക. 3, ഹിന്ദുമതം പിരിച്ചുവിടുക. അവർ തമ്മിൽ ശക്തമായ തർക്കങ്ങൾ തന്നെ നടന്നു. ഹിന്ദുമതം എന്നൊരു മതമില്ലെന്നും അത് ബ്രാഹ്മണർ തുടങ്ങിവെച്ചതാണെന്നും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവയല്ലാതെ ഹിന്ദുമതത്തിൽ പ്രാധാന്യമുള്ള ഒന്നും തന്നെ ഇല്ലെന്നും പെരിയാർ രാമസ്വാമി വാദിച്ചു. ഹിന്ദുമതം എന്ന പേരിൽ ഒരു മതമുണ്ടെന്നും എല്ലാ മതങ്ങളും ആരെങ്കിലും തുടങ്ങുന്നതാണെന്നും കുറഞ്ഞ പക്ഷം ജാതികളെങ്കിലും ഹിന്ദുമതത്തിലുണ്ടെന്നും ഗാന്ധിജി തർക്കിച്ചു. ഹിന്ദുമതമുള്ളിടത്തോളം കാലം നമുക്കിടയിൽ സമത്വം ഉണ്ടാവില്ല എന്ന് രാമസ്വാമി പറഞ്ഞതിനെ ഹിന്ദുമതത്തിലൂടെ സമത്വം നേടിയെടുക്കാനാവുമെന്ന് പറഞ്ഞ് ഗാന്ധിജി സമർത്ഥിച്ചു. വാദത്തിൽ ബ്രാഹ്മണരെ അനുകൂലിക്കുകയും അവരെ വിമർശിക്കുന്നതിന് പകരം അവരോളം ഉയരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഗാന്ധിജി പറയുകയും ചെയ്തു. ബ്രാഹ്മണരോടുള്ള വെറുപ്പ് കാരണമാണ് താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നായിരുന്നു ഗാന്ധിജി പറഞ്ഞത്. ചർച്ച എങ്ങും എത്താത്തതിൽ രാമസ്വാമി പ്രകോപിതനായി. മഹാത്മാ എന്ന പദവി വാക്കിലും കർമ്മത്തിലും ഉത്കൃഷ്ടമായ മേന്മകളുള്ളവർക്കാണ് സമ്മാനിക്കേണ്ടത്. അത് ഒരാളുടെ രൂപം നോക്കിയല്ല കൊടുക്കേണ്ടതെന്നും രാമസ്വാമി തുറന്നടിച്ചു.

രോഗാധിക്യം കാരണം അവശമായ അവസ്ഥയിലായപ്പോഴും പെരിയാർ സമരങ്ങൾ അവസാനിപ്പിച്ചിരുന്നില്ല. തമിഴർക്കെതിരെയുള്ള അവഹേളനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരെ ശൂദ്രർ എന്ന് വിളിച്ച് അവഹേളിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുവാൻ വേണ്ടി 1973 December 19 മദ്രാശിയിലെ ത്യാഗരായ നഗറിൽ യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ തന്റെ പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് പെരിയാർ പറഞ്ഞു, ജീവിക്കുന്നുവെങ്കിൽ സ്വാഭിമാനത്തോടെ ജീവിക്കുക, അല്ലെങ്കിൽ മരണമാണ് അഭികാമ്യം. പെരിയാർ പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ യോഗമായിരുന്നു അത്. 1973 December 24 വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് രാവിലെ 7:22 രാമസ്വാമി അന്ത്യശ്വാസം വലിച്ചു. രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യാവകാശ പോരാളിയായിരുന്നു പെരിയാർ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയും ജാതീയ അസമത്വത്തിനെതിരെയും ഇത്രത്തോളം സർവശക്തിയും എടുത്ത് പടനയിച്ച വേറൊരാൾ ഇന്ത്യയിലില്ല തന്നെ. ഊർജ്ജസ്വലനായ സാമൂഹ്യ പരിഷ്കർത്താവ്, തമിഴ്നാടിന്റെ സംരക്ഷകൻ, വിപ്ലവകാരി, തമിഴ് സംസ്കാരത്തിന്റെ വിത്ത് തമിഴിന്റെ ആത്മാവിൽ മുളപ്പിച്ച മഹാത്മാവ് പെരിയാർ തെളിച്ച വിളക്ക് തമിഴ് മണ്ണിൽ ഇന്നും പ്രകാശം ചൊരിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം.

0: varuna jwala zindaba.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. ഇലകൾ പൊഴിയുന്നു, പൂവുകൾ വാടുന്നു, ശലഭങ്ങൾ ചിറകുകൾ കൊഴിഞ്ഞ് നിലത്തു വീഴുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു, സൂര്യനും കടലിൽ വീണലിയുന്നു. എങ്ങും നാശമേയുള്ളൂ എന്നാണോ? അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ എല്ലാം അങ്ങനെയാണെന്ന് തന്നെ നമുക്ക് തോന്നും. ശോകം വന്ന് നിറയും. അപ്പോൾ അത് വേണ്ട, അങ്ങനെ ചിന്തിക്കേണ്ട. പിന്നെയോ, നോക്കൂ, തളിരുകൾ നാം വിടുന്നുണ്ട്. എത്ര പുതിയ പൂവുകൾ ചുറ്റും വിടർന്നിരിക്കുന്നു. ദേ സൂര്യോദയം, വീണ്ടും പ്രഭാതം, നിലാവുതിച്ചു തുടങ്ങുന്നു. സൗന്ദര്യത്തിൻ്റെ ലോകം ഈ പ്രകൃതി സദാ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മനോജ്ഞം, മധുരം. ഇപ്പോൾ നോക്കൂ, കണ്ണുകൾ വിടരുന്നു, മുഖം തുടുക്കുന്നു. ഒരു സന്തോഷം എങ്ങു നിന്നെന്നറിയാതെ മനതാരിൽ നിറയുന്നു. അതാണ് ലോകം. പുതിയ പുതിയ പ്രഭാതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. ഒരു പാട്ട്.

പ്രപഞ്ചം ഒരു വിപഞ്ചികയാണ്. അതിൽ നദികളും പർവ്വതങ്ങളും സാഗരങ്ങളുമൊക്കെ തന്തികളും. ഓരോ തന്തിയിൽ നിന്നും ഓരോ നാദമുയരുന്നു. നോക്കൂ, ഈ വൈവിധ്യമില്ലാതിരുന്നെങ്കിൽ നാം ഈ പ്രപഞ്ചത്തെ എന്നേ വെറുത്തു കഴിഞ്ഞേനെ, അല്ലേ? അപ്പോൾ വൈവിധ്യമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ആവർത്തനത്താൽ വിരസമല്ലാത്തതായി പ്രേമമല്ലാതെ മറ്റെന്തുള്ളുപാരിൽ എന്നു കവി. ഒരേ കാര്യമാണെങ്കിലും അതിനെ വൈവിധ്യത്തിൻ്റെ വേഷമണിയിക്കാൻ കഴിയുന്നത് നിസ്തുലമായ സ്നേഹത്തിനു മാത്രമാണ്. ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് കവി പറയുന്നത്, ആവർത്തിച്ചോട്ടെ, ആവർത്തനത്താൽ വിരസമല്ലാത്തതായി പ്രേമമല്ലാതെ മറ്റെന്തുള്ളുപാരിൽ. ഒരു പാട്ട് കേൾക്കാം.

സൗന്ദര്യം എന്നാൽ എന്താണ് പറയാൻ അറിഞ്ഞുകൂടെ തന്നെ. എന്നാൽ സൗന്ദര്യമുള്ളവയെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാവും. ശംഖമുഖത്തെ നിലാവുള്ള രാത്രി, ദേ നോക്കൂ, വിടർന്നു വിലസി നിൽക്കുന്ന നിശാഗന്ധി, താജ്മഹൽ, ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, കാരിക്കോണം കുരിശടിയിൽ ഒറ്റയ്ക്ക് നിന്ന് കത്തുന്ന മെഴുകുതിരി, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ എന്ന വരികൾ, വാൻഗോഗിൻ്റെ ചിത്രങ്ങൾ, എന്തൊരു സൗന്ദര്യമാണ് ഇതിനൊക്കെ. ഒന്നിനും വാചാലതയില്ല, പ്രകടനാത്മകതയുമില്ല, സൗന്ദര്യം മാത്രം. ഒരു പാട്ട് കേൾക്കാം.

സലോമി നർത്തകിയായിരുന്നു. പക്ഷെ അവൾ ചേതോഹരമായി നൃത്തം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തായാലും കലയുടെ സുന്ദര പ്രപഞ്ചം സൃഷ്ടിക്കാനായിരുന്നില്ല, രാജാവിനെ വശത്താക്കാൻ. തല അറുത്തെടുത്ത് തളികയിൽ വെച്ച് നോക്കി ആഹ്ലാദിക്കാൻ, അതിനുവേണ്ടിയായിരുന്നു അവൾ നൃത്തം ചെയ്തത്. വസ്തുക്കളെയും സംഭവങ്ങളെയും വ്യക്തികളെയും ഉപയോഗിത എന്ന വീക്ഷണപഥത്തിലൂടെ നോക്കുന്ന മാനസിക നില അപകടകരമാണ്. അങ്ങനെ എന്തെങ്കിലും സ്വാർത്ഥലാഭത്തിനു വേണ്ടി ഒരു കലയും ഉപയോഗിക്കരുത്. വ്യക്തിഹത്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കല നിലനിൽക്കുകയില്ല. സത്യമാണത്, ഒരു പ്രപഞ്ച സത്യം. ഒരു പാട്ട് കേൾക്കാം.

എട്ടും ഒൻപതും വയസ്സുള്ള കുട്ടികൾ 30ഉം 40ഉം പ്രായമായ ആളുകളുടെ മട്ടിൽ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് ഏറെ. പണ്ടുള്ളവർ അതേക്കുറിച്ച് പറയുമായിരുന്നത് കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയരുത് എന്നാണ്. കുട്ടികൾ പറയുന്ന വലിയ വർത്തമാനങ്ങൾ പലതും, എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. മുതിർന്നവർക്ക് മനസ്സിലാകാറു പോലുമില്ല, പല വാക്കുകളും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് കൊച്ചുവായിൽ വലിയ വർത്തമാനം എന്ന ചൊല്ലിന് ഇന്ന് വലിയ പ്രസക്തിയില്ല. അതുപോലെ പണ്ട് അതിഥികൾ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ അവർ മേശപ്പുറത്ത് അഴിച്ചു വയ്ക്കുന്ന വാച്ചോ വില കൂടിയ വസ്തുക്കളോ എടുത്തുകൊണ്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ അത് അവിടെ വയ്ക്ക്, എടുക്കരുത് എന്ന് പറയുന്നതിന് പകരം മോനെ, മാമൻ്റെ വാച്ച് ചീത്തയാക്കല്ലേ എന്ന് പറയുന്ന അമ്മമാരുണ്ട്. ചെക്കൻ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ അതും എടുത്ത് കളിക്കാൻ പോകും. മര്യാദയുടെ പേരിൽ നമ്മളൊന്നും മിണ്ടുകയില്ല. നമ്മുടെ ഹൃദയം തകരുകയാണ്. എന്തെങ്കിലും മിണ്ടാനൊക്കുമോ? ഇല്ല തന്നെ. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല എന്ന് കരുതുന്നു. അത് ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? കുട്ടികൾ കുട്ടികളാണ്. അവരോട് നോ പറയേണ്ടത് നോ പറയുക തന്നെ വേണം. അവർ വലിയ കാര്യങ്ങൾ പറയട്ടെ, കുഴപ്പമില്ല. കൊച്ചുവായിൽ വലിയ വർത്തമാനം തന്നെ കേൾക്കാം. പക്ഷേ എത്ര തന്നെ വലിയ കാര്യങ്ങൾ അവർ പറഞ്ഞാലും ചില കാര്യങ്ങളിൽ നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറയുക തന്നെ വേണം. അല്ലെങ്കിൽ കുട്ടികൾ ശരിയായ രീതിയിൽ വളർന്നു വരില്ല എന്നു വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിവിടെ പറഞ്ഞത്. ഒരു പാട്ട് കേൾക്കാം.

ഒരു കവിതയാണ് ഓർമ്മയിലെത്തുന്നത്. സുവർണരേഖാ നദിയൊരു സുന്ദര സ്വപ്നം പോലൊഴുകി, കവിഭാവന അണിയിച്ചൊരു കനകപരാഗമണിഞ്ഞൊഴുകി, നിലാവിലൊരു നവവധുപോലെ ഉഷസ്സിലോമൽ പ്രിയതമന് ഒരു പട്ടുറുമാൽ തുന്നും സഖി പോലെ. ഒ എൻ വിയുടെ വരികൾ എന്തൊരഴക് എന്ന് നോക്കൂ. കവിത നമ്മെ പ്രകാശിപ്പിക്കും എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാ കവിതകൾക്കും അത് സാധ്യമല്ല. ഒരു കൊച്ചുകാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ എന്ന് വായിക്കുമ്പോഴും പ്രകാശമുണ്ടാകും. കവിത പ്രകാശമാണ്, അത് ജീവിതത്തെ ദ്യോതിപ്പിക്കും. ഇരുളിൻ്റെ മഹാനിദ്രയിൽ നിന്ന് നമ്മെ അത് ഉയർത്തിക്കൊണ്ടുവരും. ഒരു പാട്ട് കേൾക്കാം.

ജീവിതം എന്ന മഹാനാടകം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കവിത വായിക്കാം. ഒരു നക്ഷത്രം ഉന്മാദ ആവേശത്തിൽ എന്ന പോലെ ആകാശത്തു നിന്ന് താഴേക്കു ചാടി കടലിലെ ഇരുണ്ട ജലത്തിൽ വീണു. കോടാനുകോടി നക്ഷത്രങ്ങൾ ഈ ആത്മഹത്യ കണ്ട് പേടിച്ചു, അത്ഭുതപ്പെട്ടു. തങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു പ്രകാശബിന്ദു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എങ്ങനെ കൊടും തിമിരത്തിൽ അപ്രത്യക്ഷമായെന്ന് അവർ മനസ്സിലാക്കി. അത് കടലിൻ്റെ അഗാധതയിലേക്ക് കുതിച്ചു ചെന്നു. എന്നേക്കുമായി പ്രകാശം നഷ്ടപ്പെട്ട് അനേകം നക്ഷത്രങ്ങളാൽ സമാകീർണമായ ശിലാമയമായ അടിത്തട്ടിലേക്ക്. മരിച്ച ഈ നക്ഷത്രത്തിന് എന്തുപറ്റി? എനിക്ക് മാത്രമേ അതിൻ്റെ ഉത്തരമറിയാവൂ. അതിൻ്റെ ഉജ്ജ്വലാവസ്ഥയിൽ അതിനെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. ഒരിക്കലും അവസാനിക്കാത്ത ചിരിയുടെ യാതനയായിരുന്നു അത്. കത്തിക്കാളുന്ന കൽക്കരി കഷണം അതിൻ്റെ കറുപ്പ് മറയ്ക്കാനായി ചിരിക്കുന്നു. കൂടുതൽ ചിരിക്കുംതോറും അത് കൂടുതൽ എരിയുന്നു. അതുപോലെ നക്ഷത്രം ചിരിച്ചു, പ്രകാശം പ്രസരിപ്പിച്ചു. കത്തി എരിയുന്നതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെയായപ്പോൾ പ്രകാശത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അത് താഴോട്ട് ചാടി. തണുത്ത ഇരുണ്ട ജലം അത് അന്വേഷിച്ചു. പ്രകാശിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ വീണ നക്ഷത്രത്തെ കണ്ട് പുച്ഛത്തോടെ ചിരിച്ചു. അവർ പറഞ്ഞു, നമുക്കൊരു നഷ്ടവുമില്ല. ആകാശം മുൻപെന്ന പോലെ ഇപ്പോഴും പ്രകാശപൂർണം തന്നെ. എന്തൊരർത്ഥഗഹനമായ കവിത അല്ലേ? ഗീതാഞ്ജലിയുടേതാണ് ടാഗോറിൻ്റെ കവിത. ഒരു പാട്ട് കേൾക്കാം.

ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം. അയാൾ വയസ്സായി എന്ന് അവൾ ആവർത്തിച്ചു പറയാൻ തുടങ്ങി. വേറൊരാളിൽ ഭർത്താവിന് കൗതുകം തോന്നാതിരിക്കാനുള്ള ധ്വന്യാത്മകതയായിരുന്നു അത്. പക്ഷേ അവളുടെ സംശയം കൂടിക്കൂടി വന്നു. ഭർത്താവിൻ്റെ ആരോഗ്യം ക്ഷയിക്കണേ എന്നായി അവളുടെ പ്രാർത്ഥന. അങ്ങനെ തന്നെ സംഭവിച്ചു. ക്ഷയിച്ചു ക്ഷയിച്ച് അയാൾ മരിച്ചു. സങ്കടത്തിനിടയിലും നിർവ്യാജമായ ഒരാനന്ദം അവൾക്കുണ്ടായി. സംശയം തലച്ചോറിൽ കയറിയാൽ ആകെ പ്രശ്നമാണ്. കയറുന്നവരെക്കാൾ അതിന് വിധേയരാവുന്നവരാണ് അനുഭവിക്കുന്നത് കൂടുതലും. അവർ ക്ഷയിച്ചു ക്ഷയിച്ചു വരും. അങ്ങനെയാണത്. ഒരു പാട്ട് കേൾക്കാം.

എല്ലാ ജോലിയും ശ്രേഷ്ഠമാണ്, ഒരു ജോലിക്കും നികൃഷ്ടതയില്ല. ഇങ്ങനെ പറഞ്ഞത് വിവേകാനന്ദനാണ്. ശരി തന്നെയാണ്. എന്നാൽ എനിക്കതിൽ കുറച്ച് കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കോളേജിൽ വരികയും വന്നിട്ട് ക്ലാസ്സിൽ പോകാതിരിക്കുകയും ചെയ്യുന്ന കോളേജ് പ്രൊഫസർ നികൃഷ്ട ജോലിയാണ് ചെയ്യുന്നത്. 11 മണിക്ക് ഓഫീസിൽ വന്ന് 11:30 ചായ കുടിക്കാൻ പോയി, 12 മണിക്ക് തിരികെ വന്ന് 1 മണിക്ക് ഉണ്ണാൻ പോയി, 2:30 തിരികെ വന്ന് 3 മണിക്ക് മച്ചണന്റെ കൊച്ചിന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ നികൃഷ്ട ജോലിയാണ് ചെയ്യുന്നത്. സംശയമില്ല. ഒരു പാട്ട് കേൾക്കാം.

വീട്ടിൽ വിളക്കുകൾ തെളിയുമ്പോൾ അതിനു കാരണമായ വിദ്യുച്ഛക്തി പ്രവഹിപ്പിച്ചത് ഞങ്ങളാണെന്ന മട്ടിൽ തെരുവിലെ കമ്പികൾ അഭിമാനിച്ചാൽ അതിലെന്തർത്ഥമിരിക്കുന്നു? ചെടികളിൽ പൂക്കൾ വിടരുമ്പോൾ അവയുടെ പ്രഫുല്ലാവസ്ഥയ്ക്ക് ഞങ്ങളാണ് കാരണക്കാർ എന്ന് വേരുകൾ പറഞ്ഞാൽ അർത്ഥമെന്തിരിക്കുന്നു? ഞാൻ ഇന്നയാളിന് ഇന്ന ഉപകാരം ചെയ്തു, എന്നിട്ടും അയാൾ എന്നോട് നന്ദികേട് കാണിക്കുന്നു എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. ഈ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. വിക്ടർ യുഗോയുടെ ഒരു വാക്യം പറയാം: മഹാന്മാർ നല്ല കൃത്യം ചെയ്തിട്ട് മറന്നു കളയുന്നു, മറ്റുള്ളവർ അതോർമ്മിച്ചു വയ്ക്കുന്നു. എന്നാലും നന്ദികേട് നമ്മെ ദുഃഖിപ്പിക്കും അല്ലേ? കാരണം കൃതജ്ഞത ഒരു മാനുഷിക മൂല്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു വച്ചിരിക്കുന്നു. ഒരു പാട്ട് കേൾക്കാം.

ഇന്നത്തെ സുഖദമി രാത്രി അവസാനിപ്പിക്കുന്നത് ഒരു കവിത പറഞ്ഞുകൊണ്ടാവട്ടെ. 1930 ആത്മഹത്യ ചെയ്ത മയക്കോവിസ്കിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ കണ്ടതാണ് കവിത. ഒരു മണി കഴിഞ്ഞു, നിങ്ങളൊക്കെ ഉറങ്ങാൻ പോയിരിക്കും. യാമിനിയുടെ ക്ഷീരപഥം രജതപ്രവാഹം പോലെ ഒഴുകുന്നു. ഒരാവേഗവും വേണ്ട, ഞാൻ നിങ്ങളെ ഉണർത്തുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കത്തക്ക വിധത്തിൽ മിന്നൽ വേഗതയിലുള്ള കമ്പി സന്ദേശങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അവർ പറയുന്നതുപോലെ ഇതാണ് കഥയുടെ പര്യവസാനം. ജീവിതത്തിൻ്റെ പാറക്കെട്ടുകളിൽ തട്ടി പ്രേമത്തിൻ്റെ യാനപാത്രം തകർന്നു. നാം സദൃശരാണ്. അന്യോന്യമുള്ള പീഡകളുടെയോ അപമാനങ്ങളുടെയോ വിഷാദങ്ങളുടെയോ പട്ടിക നമുക്കാവശ്യമില്ല. ലോകം എത്ര പ്രശാന്തമായിരിക്കുന്നു എന്ന് നോക്കൂ. അന്തരീക്ഷം അതിൻ്റെ സഞ്ചിയിൽ നിന്ന് യാമിനിക്ക് നക്ഷത്രങ്ങളുടെ സ്ഫോടോത്പത്തി തന്നെ നൽകുന്നു. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ആരും എഴുന്നേറ്റ് എല്ലാ കാലത്തെയും ചരിത്രത്തെയും പ്രപഞ്ചത്തെയും നോക്കി സംസാരിക്കുന്നത്. ഗഹനമായ അർത്ഥതലങ്ങളുള്ള കവിത, ഒരു ടാഗോറിയൻ കവിതയെ അത് ഓർമ്മിപ്പിക്കുന്നു. മയക്കോവ്സ്കി നല്ല കവിതകൾ എഴുതി, പക്ഷേ ആത്മഹത്യ ചെയ്തു. ചെയ്യുമ്പോഴും കോട്ടിൻ്റെ പോക്കറ്റിൽ ഈ കവിതയുണ്ടായിരുന്നു. ഒരു പാട്ട് കേൾക്കാം.

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വദിക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.